നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 MHz. ഇന്ന് കൊലവർഷം 1201, ഇടവം 20, 2026 ജൂൺ 3, ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 57 മിനിറ്റും 58 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. റെയിൻബോ വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കാൻ മൂന്നാം കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചൈനയെയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാല പുരസ്കാരങ്ങൾ നൽകിയത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം സിനിമാ ഷൂട്ടിംഗ് സൌഹൃദമാക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ്. പൈറസി വിഷയം പ്രാധാന്യത്തോടെ കണ്ട് ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സിനിമാ സംഘടനകളുടെ പ്രതിനിധികളുമായി തിരുവനന്തപുരം

0: ചേർത്ത് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ, MPമാർ, MLAമാർ, DCC പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗം ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കി. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. ഗായകൻ L. രഘുനാഥ് കോഴിക്കോട് അന്തരിച്ചു. ചെമ്മീൻ സിനിമയിലെ ഒരു ഗാനത്തിന് രഘുനാഥ് കോറസ് പാടിയിട്ടുണ്ട്. വാർത്തകൾ കഴിഞ്ഞു.
1: ന്യൂസ് റെയിൻബോ.

ദ ഈഗോ ഈസ് ഓൺലി ആൻ ഇല്യൂഷൻ ബട്ട് എ വെരി ഇൻഫ്ലുവൻഷ്യൽ വൺ. ലെറ്റിംഗ് ദ ഈഗോ ഇല്യൂഷൻ ബിക്കം യുവർ ഐഡന്റിറ്റി ക്യാൻ പ്രിവെന്റ് യു ഫ്രം നോയിങ് യുവർ ട്രൂ സെൽഫ്. ഈഗോ, ദ ഫോൾസ് ഐഡിയ ഓഫ് ബിലീവിംഗ് ദാറ്റ് യു ആർ വാട്ട് യു ഹാവ് ഓർ വാട്ട് യു ഡു, ഇസ് എ ബാക്ക്വേർഡ്സ് വേ ഓഫ് അസസ്സിംഗ് ആൻഡ് ലിവിംഗ് ലൈഫ്. അഹംബോധം എന്നത് ഒരു മിഥ്യ മാത്രമാണ്, എന്നാലോ വളരെ സ്വാധീനമുള്ള ഒന്നാണ് താനും. അഹം എന്ന ഈ മിഥ്യാബോധത്തെ നിങ്ങളുടെ സ്വത്വമാക്കി മാറ്റിയാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങളുടെ പ്രവൃത്തികളോ നിങ്ങളുടെ കൈവശമുള്ളവയോ ഒക്കെയാണ് നിങ്ങൾ ആരാണ് എന്ന് നിർവചിക്കുന്നത് എന്ന തെറ്റായ ധാരണയാണ് ഈഗോ സമ്മാനിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ജീവിതത്തിൻ്റെ മൂല്യം നിർണയിക്കുന്ന ഒരു മോശപ്പെട്ട പിന്തിരിപ്പൻ മാർഗമാണ്. യെസ്, നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്, ആരാണ് എന്നത് സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന സംഗതികളേക്കാൾ ആഴമേറിയതാണ്. ഭൗതിക നേട്ടങ്ങളുടെയും സമ്പാദ്യങ്ങളുടെയും സാമൂഹ്യ പദവിയുടെയും എല്ലാം അപ്പുറത്താണ് നിങ്ങളുടെ സത്ത. ഇങ്ങനെ നമ്മളെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് വെയിൻ ഡയർ, പ്രമുഖനായ മോട്ടിവേഷണൽ സ്പീക്കറും സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളുടെ എഴുത്തുകാരനുമായിരുന്ന വെയിൻ ഡയർ. പ്രൊഫസർ ഓഫ് കൗൺസിലർ എഡ്യൂക്കേഷൻ ആയിരുന്ന ഡയർ ഈ മേഖലയിൽ ധാരാളം ആശയങ്ങളുള്ള ആളായിരുന്നു. ഈ ആശയങ്ങളെല്ലാം ഒരു പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ച് യുവർ എറോണിയസ് സോൺസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതിലൂടെയാണ് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ, സെൽഫ് ഹെൽപ്പ് ഓതർ എന്ന തലങ്ങളിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് 20-ൽ പരം ബെസ്റ്റ് സെല്ലിംഗ് ബുക്സും പല പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് പ്രോഗ്രാംസും പുറത്തിറക്കി. ചില പുസ്തകങ്ങളുടെ പേരുകൾ പറയട്ടെ: Putting Your Own Strings, The Sky Is The Limit, Happy Holidays, Awakening, Your Secret Self, Manifest Your Destiny, Wisdom of the Ages, The Power of Intention, The Power of Awakening, Happiness Is The Way. രണ്ടാമത്തെ സെഗ്മെന്റ്, ബെഡ് കോഫിയുടെ രണ്ടാമത്തെ സെഗ്മെന്റ് ഇതാ ഇപ്പോൾ കേട്ട് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ എത്തും രണ്ട് പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ വിത്ത് ആകാശവാണി റെയിൻബോ എഫ് എം, മ്യൂസിക്കലി യോഴ്സ്.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവേഴ്സ്.
1: ഗിവ് വാട്ട് യു ഹാവ് ടു സം, ഇറ്റ് മേ ബി ബെറ്റർ ദാൻ യു ഡെയർ ടു തിങ്ക്. നിങ്ങൾക്കുള്ള കഴിവുകൾ നൽകുക അഥവാ പ്രകടിപ്പിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ മികച്ചതായിരിക്കാം അത് കുറച്ചാളുകൾക്കെങ്കിലും. കവി ഹെൻറി വാട്സ്വർത്ത് ലോങ് ഫെലോ പറഞ്ഞതാണ്, ഒരാൾ നല്ലോണം പാടുന്നു അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നു, അതുപോലെ തന്നെ എനിക്കും ചെയ്യണം എന്ന് ആഗ്രഹിക്കാം. അതിന് കഴിവുണ്ടെങ്കിൽ, ഇല്ലെങ്കിലോ അതിനെപ്പറ്റി ചിന്തിച്ച് തലപുണ്ണാക്കാതെ തനിക്കുള്ള ടാലൻസിനെ പോളിഷ് ചെയ്ത് അതിലും ഇടുക കാണിക്കുക, അതല്ലേ വേണ്ടത്? അത് തന്നെയാണ് കവി ഉദ്ദേശിച്ചത്. നമ്മൾ വളരെ മോശമായി ചെയ്യുന്ന കാര്യങ്ങളോട്, അതായത് നമുക്ക് ടാലൻറ്റ് ഇല്ലാത്ത കാര്യങ്ങളോട് അങ്ങ് സമരസപ്പെട്ടേക്കുക. നോക്കുമ്പോൾ ശക്തി ദൗർബല്യം അതിനെപ്പറ്റിയാണല്ലോ ഈ പറയുന്നത്. ഈ ഒരു കാര്യത്തെപ്പറ്റി ആരോ പറഞ്ഞ രസകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കണോ? ഐ ഡോണ്ട് സേ ഐ ഹാവ് സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ്സസ്, ഇൻസ്റ്റെഡ് ഐ സേ ഐ ഹാവ് സ്ട്രെങ്സ് ആൻഡ് ലെസർ സ്ട്രെങ്സ്. ശക്തിയും ദൗർബല്യവും എന്നല്ല ഞാൻ പറയുക, എനിക്ക് ശക്തികളുണ്ട്, പിന്നെ അല്പം കുറഞ്ഞ ശക്തികളുമുണ്ട്. ദൗർബല്യം, വീക്ക്നെസ്, ആ വാക്കിൻ്റെ നെഗറ്റീവ് ടോൺ എടുത്തു കളഞ്ഞപ്പോൾ തന്നെ മൊത്തം ശക്തികളായില്ലേ, കൂടിയതും കുറഞ്ഞതുമായ ശക്തികൾ. ഓക്കെ, ഒരിക്കലേ എഴുത്തുകാരനായ സ്റ്റീവ് ഗൂരിയർ തൻ്റെ ഒരു എക്സ്പീരിയൻസ് എഴുതിയിരുന്നു ഈ ടോപ്പിക്കിൽ. ഒന്ന് കേട്ടോളൂ ബെഡ് കോഫിയുടെ മൂന്നാമത്തെ സെഗ്മെൻറ്റിൽ. പടം വരയ്ക്കൽ എന്ന ടാലൻറ്റ് ഇദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി പോലും പോയിട്ടില്ല, എന്നെ പോലെ തന്നെയാണ്. ഒരു ദിവസം സ്റ്റീവിൻ്റെ 4 വയസ്സുകാരനായ മകൻ അവൻ്റെ സ്ലേറ്റിൽ ഒരു കുതിരയെ വരച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചു ചെന്നു. അച്ഛൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലായില്ലല്ലോ. ഇദ്ദേഹം വരച്ചു സ്വന്തം അഭിപ്രായത്തിൽ തരക്കേടില്ലാത്ത ഒരു കുതിരയെ. പക്ഷേ ആ പടം കണ്ടാൽ കൂടുതലും ഒരു നായയുടെ ലുക്കായിരുന്നു, കുതിര പോലെയൊന്നും ആയിരുന്നില്ല. എന്തായാലും കുഞ്ഞിന് കുതിരയുടെ ഛായ തോന്നി, അവൻ ഹാപ്പി. പുള്ളിക്കാരനത് മായച്ച്

പ്രിയരെ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സ്വാഗതം കൊച്ചി. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് മനോഹരമായ ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ചെമ്പുമുക്കിൽ നിന്ന് ബേബിച്ചേട്ടനാണ്. ബേബിച്ചേട്ടന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് സ്വാഗതം കൊച്ചി തുടരുന്നു. അപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ കേട്ട ഗാനം ഉദയനൻ്റെ മകൻ എന്ന സിനിമയിലെ ഗാനമായിരുന്നു. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം. ഈ ഗാനം പാടിയത് പി സുശീലയായിരുന്നു.

സ്വാഗതം കൊച്ചിയിൽ. ഇനി വരാൻ പോകുന്ന ഗാനം ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിലെ ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ഗാനം പാടിയിരിക്കുന്നത് പി മാധുരിയും സംഘവും. എല്ലാവർക്കും അറിയാം പഴയ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഗുരുവായൂർ കേശവൻ. ഈ ഗാനരംഗത്ത്, ഈ വരാൻ പോകുന്ന ഗാനരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് ജയഭാരതിയാണ്. സാങ്കേതിക വിദ്യയൊന്നും അങ്ങനെ പുരോഗമിച്ചിട്ടില്ലാത്തൊരു കാലത്ത് മനോഹരമായ നൃത്ത ചുവടുകളൊക്കെ ആയിട്ട് ആനപ്പുറത്തൊക്കെ കയറിയിട്ട് ജയഭാരതി അഭിനയിച്ച ഒരു ഗാനരംഗമാണ്. കേൾക്കാം, അതിമനോഹരമായ ഈ ഗാനത്തിലേക്ക് പോകാം.

പ്രിയരെ, ഇനി 7:25 മലയാളത്തിൽ വാർത്തകളാണ് തിരുവനന്തപുരം റിലേ. കൃത്യം 7:35 വാർത്തകൾക്ക് ശേഷം നമ്മുടെ സ്വാഗതം കൊച്ചി തുടരും. എങ്ങും പോകരുത്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്നൊഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ധനകാര്യം എന്നീ വകുപ്പുകളിലെ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും വെനിസ്വേല പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. സന്ദർശനത്തിനിടെ ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, ആരോഗ്യം, ഔഷധ നിർമ്മാണം എന്നീ മേഖലകളിലെ സഹകരണം ഇരുവരും ചർച്ച ചെയ്യും. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ സ്വാഗതം ചെയ്ത വിദേശകാര്യ മന്ത്രാലയം പുതിയ ക്രമീകരണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും അറിയിച്ചു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും

0: വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കുടുംബത്തിന്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതരായ മക്കളെ ഒഴിവാക്കുന്നത് തികച്ചും ഏകപക്ഷീയവും നീതിരഹിതവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഈ സുപ്രധാന വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി ഒരുക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് രാജ്യത്തെ മധ്യവർഗ ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അറിയാം. നികുതി ലഘൂകരണം, ശക്തമായ ബാങ്കിംഗ്, പെൻഷൻ സംവിധാനങ്ങൾ എന്നിവ വഴി മധ്യവർഗത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചതുൾപ്പെടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
1: പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. GST നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഇതുവരെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി ഗുണനിലവാരമുള്ള മരുന്നുകൾ 50 മുതൽ 80% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നുണ്ട്. ഇതിനു പുറമെ മുദ്രയോജനയ്ക്ക് കീഴിൽ ഇതുവരെ 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ജനജാതീയ ഗരിമ ഉത്സവ് 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബ് രാഷ്ട്രപതി ചടങ്ങിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി ലോഖണ്ഡെ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. നിലവിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്ന വരുൺ ഭരദ്വാജിനെ CBSE സെക്രട്ടറിയായും കേന്ദ്ര സർക്കാർ നിയമിച്ചു. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിലാണ് ഈ സംവിധാനം ആരംഭിച്ചത്. രാജ്യത്തെ പൊതു ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിന്റെ വളർച്ചയിലെ സുപ്രധാന ചുവടുവയ്പാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ തെളിവാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നിയമിച്ചു. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. കോവിഡ് മഹാമാരിക്ക് ശേഷം യുവജനങ്ങൾക്കിടയിൽ പക്ഷാഘാതം വർദ്ധിച്ചുവരുന്ന സാഹചര്യം, CBSE പരീക്ഷാ മൂല്യനിർണയത്തിലെ പിഴവുകൾ തുടങ്ങിയവയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കൽ വിഷയങ്ങൾ. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19 അവതരിപ്പിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. സംസ്ഥാനത്ത് നാളെ മഴ കൂടുതൽ ശക്തമാകും എന്നാണ് പ്രവചനം. വ്യാഴാഴ്ച 8 ജില്ലകൾ ഓറഞ്ച് ജാഗ്രതയ്ക്ക് കീഴിലായിരിക്കും. ബേക്കൽ, കണ്ണൂർ, തൃശൂർ തുടങ്ങി പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിച്ചു വരുന്നുണ്ട്.
0: അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവയ്ക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലിന്റെ ഭാഗമാണിത്. കാലാവസ്ഥ.

അപകടകരമാകുന്ന ദിവസങ്ങളിലും പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള ദിവസങ്ങളിലും സർവീസ് നിർത്തിവയ്ക്കണം. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ജീവനക്കാർക്കും ഉടമകൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് മൂന്നാം മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് ജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇംഗ്ലണ്ട് 2-1 സ്വന്തമാക്കി. ഇന്ത്യ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം 18.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് മറികടന്നു. ഇംഗ്ലണ്ടിന്റെ അലിസ് ക്യാപ്സിയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി സീരീസും. ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. awards.gov.in എന്ന പോർട്ടൽ വഴി ജൂലൈ 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണമായ സംഭാവനകൾ നൽകിയ കുട്ടികൾക്കാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. DRDOയും വ്യോമസേനയും ചേർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രുദ്രം 2 മിസൈലിന്റെ പരീക്ഷണം വിജയകരം. അതീവ സങ്കീർണമായ സാഹചര്യങ്ങളിൽ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചായിരുന്നു മിസൈലിന്റെ ശേഷി പരിശോധിച്ചത്. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിന്റെ പ്രസിഡന്റായി ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കഖൌറിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഖലീലുർ റഹ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ ആൻഡ്രിയാസിന് 91 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പൊതുസഭയുടെ പുതിയ സമ്മേളനം മുതൽ ഒരു വർഷത്തേക്കായിരിക്കും ഖലീലുർ റഹ്മാന്റെ കാലാവധി. പശ്ചിമബംഗാൾ സർക്കാരിന്റെ പുതിയ സാമൂഹിക ക്ഷേമ പദ്ധതിയായ അന്നപൂർണ യോജനയ്ക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രം ചടങ്ങിൽ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്നൊഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: പ്രിയരേ, സമയം 7 മണി കഴിഞ്ഞ് 36:28. കൊച്ചി എഫ് എം റെയിൻബോയിൽ സ്വാഗതം. കൊച്ചി തുടരുന്നു. കേൾക്കാമിനി ഇതാ ഒരു തീരം എന്ന ചിത്രത്തിലെ ഗാനം. 1979 റിലീസായ ഈ ചിത്രത്തിൽ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കേച്ചേരി, സംഗീതം കെ ജെ ജോയ്. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രനും വാണി ജയറാമും. ഗാനത്തിലേക്ക്.

ഇനി സ്വാഗതം കൊച്ചിയിൽ വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗാനമാണ്. 1971 അഞ്ജനയുടെ ബാനറിൽ യൂസഫലി കേച്ചേരി കഥയും തിരക്കഥയും എഴുതി നിർമ്മിച്ച മലയാള ചലച്ചിത്രം സിന്ദൂരച്ചപ്പ്. ഈ ചിത്രം സംവിധാനം ചെയ്തത് നടൻ മധുവാണ്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മധു, ജയഭാരതി, ശങ്കരാടി അങ്ങനെ ഒരുപാട് പ്രഗത്ഭ താരനിരയായിരുന്നു. യൂസഫ് അലി കേച്ചേരിയുടെ ഗാനങ്ങൾക്ക് ദേവരാജൻ്റെ സംഗീതം. ഗാനത്തിലേക്ക്.

0: പ്രിയരേ, അപ്പോൾ ഒരബദ്ധം പറ്റിപ്പോയി. എന്താണ് അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഗാനങ്ങൾ അയച്ചു തന്ന ചെമ്പ് മുക്കിലെ ബേബി ചേച്ചിയായിരുന്നു കേട്ടോ. ബേബി ചേട്ടനല്ല, ഞാൻ ബേബി ചേട്ടൻ എന്നായിരുന്നു അനൗൺസ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ തീരുമാനിക്കരുതായിരുന്നു അല്ലേ, ഞാൻ പെട്ടെന്ന് പിന്നെ ബേബി ചേട്ടൻ അങ്ങ് തീരുമാനിച്ചു. അതെനിക്ക് പറ്റിയ അബദ്ധമാണ്, ക്ഷമ ചോദിക്കുന്നു. ഏതായാലും ചേച്ചി അയച്ചു തന്ന ഗാനങ്ങളൊക്കെ അതിമനോഹരം തന്നെയാണ്, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല കേട്ടോ. എന്തായാലും ബേബി ചേച്ചിയുടെ ചെമ്പമുക്കിലെ ബേബി ചേച്ചി ഇപ്പോൾ സ്വാഗതം കൊച്ചിയുടെ കൂടെയുണ്ട്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഹലോ ഹലോ ചേച്ചി, നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ക്ഷമിക്കണം കേട്ടോ, ഞാൻ അങ്ങനെ പിന്നെ ബേബി ചേട്ടൻ എന്ന് അനൗൺസ് ചെയ്തതിൽ എനിക്ക് ഖേദമുണ്ട് കേട്ടോ, ക്ഷമിക്കണം. ഓക്കെ ഓക്കെ. അല്ല, ഒരു ഒരു കാര്യം, നമ്മുടെ സ്വാഗതം കൊച്ചിയുടെ ഒരു സുതാര്യത നമ്മുടെ ശ്രോതാക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കൂടി മനസ്സിലായില്ല. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ അത്രയും കണ്ണും പൂട്ടിയാണ് നമ്മൾ ലെറ്ററിൻ്റെ, നമുക്ക് അയക്കുന്ന കത്തുകളുടെ മെറിറ്റ് നോക്കി മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആരാണ് അയച്ചത്, എങ്ങനെയാണ് അയച്ചത്, നമ്മുടെ ആ ഒരു പാട്ടുകളുടെ ഗുണനിലവാരവും, ആ പാട്ട് ചില ക്രൈറ്റീരിയകളുണ്ടല്ലോ, 1980 മുമ്പുള്ള ഗാനങ്ങൾ, അതുപോലെ പോവാത്ത ഗാനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പ്യുവർ മെറിറ്റിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി നമ്മൾ ഇതിൽ ഒന്ന് പരാമർശിച്ചെന്ന് മാത്രം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: നല്ല
0: സുഖമായിട്ടിരിക്കണം.
1: വിശേഷമൊന്നുമില്ല, വീട്ടിൽ എല്ലാവരും ഉണ്ട്.

0: എല്ലാവരും ഉണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. നല്ല മഴയാണെന്ന് കണ്ടു ഫേസ്ബുക്കിൽ ചില നമ്മുടെ സ്വാഗതം കൊച്ചിയുടെ കൂട്ടുകാരൊക്കെ കമൻ്റൊക്കെ ഇട്ടത് കണ്ടു. പുറത്ത് നല്ല മഴയാണ്. ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ സ്റ്റുഡിയോ ഇവിടെ അകത്തിരുന്ന് പരിപാടികൾ ആസ്വദിക്കുന്നു, അതുപോലെ പരിപാടികൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ ചേച്ചി, എന്താണ് നമ്മുടെ പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായം?
1: നല്ല അഭിപ്രായമാണ് ആകാശവാണി എന്ന് പറഞ്ഞാൽ. എനിക്ക് കൊച്ചിലേ തുടങ്ങി ഒരു ജീവിശ്വാസം പോലെ ആണ്. ഞാൻ റെയിൻബോ അല്ല, അല്ലെങ്കിലും മറ്റേ നേരത്തെയൊക്കെ നമ്മള് തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂര്, കോഴിക്കോട് പരിപാടികളൊക്കെയാണ് കൊച്ചിലേ തുടങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്.
0: അങ്ങനെ
1: കേട്ട് കേട്ട് ഒരു ഒരു ആവേശം പോലെയാണ്. റേഡിയോ ഇല്ലാത്തൊരു ജീവിതം ഇല്ല എന്നുള്ള ഒരു
0: സ്ഥിതിയിലേക്കാണ്.
1: അതെ,
0: തീർച്ചയായും. അപ്പോൾ ചേച്ചി, ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ് റേഡിയോ എല്ലാവർക്കും പലർക്കും നമ്മുടെ നമ്മുടെ ഏകാന്തതയിലൊരു കൂട്ടുക, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടൊരു കൂട്ടുകാരൻ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇത്രയും മനോഹരമായ ഗാനങ്ങൾ തിരഞ്ഞെടുക്കാൻ, ഞാനിപ്പോൾ ഈ പാട്ടുകൾ പിന്നെ പല പല പാട്ടുകളും എന്താ പറയുന്നത് വെച്ചാൽ എന്താ പറയുക, സ്പെഷ്യൽ പാട്ടുകളായിട്ട് എനിക്ക് തോന്നി. ചില നമ്മൾ പാട്ടുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പഴയ കാലങ്ങളിലെ ചില ഓർമ്മകളുടെ അടയാളപ്പെടുത്തലുകൾ കൂടിയാണല്ലോ അല്ലേ? നമ്മളിപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ചില പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് ആ ഓർമ്മകളിലേക്ക് നമ്മൾ പോയി. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മറ്റേ എന്താ പറയുന്നത്, മോഹൻലാലിൻ്റെ ഒരു പടത്തിലെ പാട്ടുണ്ടല്ലോ, സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങിവ നാളെയാണ്, ആ പാട്ട് മിക്ക കല്യാണ വീടുകളിലും ഈ പാട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ പാട്ട് ഇപ്പോൾ എവിടെ കേട്ടാലും നമ്മൾ ആ പഴയ കല്യാണ വീടുകളിലുള്ള ആ കുട്ടികളുടെയൊക്കെയുള്ള ആ ഒരു കളികളും സദ്യയും അതുപോലുള്ള പഴയ ഓർമ്മകളൊക്കെ നമ്മൾ തേടിയെത്തും. അതുപോലെ ചേച്ചി അയച്ചിരിക്കുന്ന പാട്ടുകളൊക്കെ പല ഓർമ്മ അട ഓർമ്മകളുടെ ഒരു ഒരു എന്താ പറയുന്നത്, ഒരു നൊസ്റ്റാൾജിക് എന്താ പറയുന്നത് ത്രോ ബാക്ക് ആണല്ലേ, നമ്മൾ പഴയ ഓർമ്മകളിലേക്ക് ഉള്ള ഒരു ഒരു തിരിച്ചു പോക്കാണല്ലേ.
1: പഴയ പാട്ടുകളെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ പ്രകൃതി ഭംഗി, പൂക്കള്, കിളികള്, എല്ലാം ഒരു പ്രകൃതിയുടെ ജന്തുജാലങ്ങള്, സസ്യങ്ങള് എല്ലാം ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ്.
0: അതെ അല്ലേ, വീട്ടിലൊരുപാട് പൂക്കളും ചെടികളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടോ വീട്ടില്?
1: ഇല്ല ഇല്ല, എല്ലാവരും ഇഷ്ടമാണ്. കിളികളെ, ആട്, പശു, എല്ലാം ഇഷ്ടമാണ്.
0: എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ചേച്ചി ഇപ്പോ വീട്ടില്, ഇപ്പോ വിശ്രമ ജീവിതാണോ?
1: അതെ, വിശ്രമിക്കുന്നു.
0: ആ ഓക്കെ, അപ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, പിള്ളേരൊന്നുമില്ല.
0: ഓക്കെ, അപ്പൊ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമുണ്ടോ, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ അങ്ങനെ സെലക്ട് ചെയ്താണോ?
1: അല്ല അല്ല, എനിക്ക് പഴയ പാട്ടുകളോട് ഒരുപാട് ഇഷ്ടമുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കൊച്ചിലേ തുടങ്ങി നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല അത് ഇഷ്ടപ്പെടുന്നത്. നമ്മള് പഴയ പാട്ടുകൾ എന്ന് പറയുമ്പോ അർത്ഥങ്ങളൊന്നും അറിയാതെ തന്നെ നമ്മൾ പഴയ പാട്ടുകളോട്
0: തീർച്ചയായും
1: ഇഷ്ടമായിപ്പോണതാണ്.
0: പിന്നെ കുറെ കാലം കഴിഞ്ഞ് ആ പാട്ടുകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഇത്ര നല്ല വരികൾ, ഇത് ഞാൻ അന്നെന്ത് മനസ്സിലാക്കിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുമല്ലേ. നമ്മളെല്ലാവർക്കും ആ ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ആ ഒരു സംഗീതം നമ്മൾ മനസ്സിലേക്ക് കയറും, പിന്നെയാണ് വരികൾ. എല്ലാവർക്കും അങ്ങനെ ഇല്ലാട്ടോ, ചിലവർക്ക് വരികൾ വളരെ ഗ്രാഹ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്.
1: ചിലർക്ക് അതിന്റെ ചില വരികൾ ഇഷ്ടം, ചില സംഗീതം ഇഷ്ടം,
0: അതെ തീർച്ചയായും,
1: ചിലര് പാടിയതിന്റെ ഭാവങ്ങൾ ഇഷ്ടം, അങ്ങനെ അങ്ങനെ അങ്ങനെ ഓരോ പ്രത്യേകതകളാണ് ഓരോ പാട്ടിന്.
0: അപ്പൊ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന റേഡിയോയുടെ കൂട്ടുകാരിയായ പ്രിയപ്പെട്ട ബേബി ചേച്ചി രണ്ടുപേര് പാടുന്നോ?
1: അയ്യോ ഇല്ല, പാടാൻ അറിയില്ല.
0: പാട്ടുകൾ പാട്ടിന്റെ ഒരു ആസ്വാദകയാണ് അല്ലേ? അതെ അതെ അതെ, ആയിക്കോട്ടെ. അപ്പോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ സ്വാഗതം കൊച്ചിയിലെ ശ്രോതാക്കളോട്, ആകാശവാണിയോട്?
1: ശ്രോതാക്കൾക്കും, ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കളും, റെയിൻബോയുടെ ആയാലും കൊച്ചി എഫ് എമ്മിന്റെ ആയാലും എല്ലാ ആകാശവാണിയുടെ മൊത്തം ശ്രോതാക്കൾക്കും എല്ലാവരുടെ ആശംസകളും.
0: ഒരുപാട് നന്ദി ചേച്ചി, ഒരുപാട് നന്ദി. അപ്പോ അതുപോലെ ചേട്ടന്റെ പേരെന്തായിരുന്നു?
1: രാജു എന്നാണ്.
0: അപ്പൊ രാജു ചേട്ടനും ബേബി ചേച്ചിക്കും ഒരുപാട് എന്താ പറയുന്നത് റെയിൻബോയുടെ നമ്മുടെ ശ്രോതാക്കളുടെ ആശംസകൾ. സന്തോഷമായിട്ട് ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു ചേച്ചി. അപ്പോൾ ഇത്രയും നല്ല ഗാനങ്ങൾ അയച്ചു തന്ന ബേബി ചേച്ചിക്ക് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോയാലോ.

പ്രിപ്പയർ ചെയ്യപ്പോൾ നമ്മൾ ചെമ്പമുക്കിലെ ബേബി ചേച്ചി നമുക്ക് ഇന്നത്തെ പ്രിയ ഗാനങ്ങൾ അയച്ചു തന്ന സ്വാഗതം കൊച്ചിയിലേക്ക് ഗാനങ്ങൾ അയച്ചു തന്ന ബേബി ചേച്ചിയുടെ വിശേഷങ്ങളാണ് കേട്ടത്. സ്വാഗതം കൊച്ചിയിലെ അടുത്ത ഗാനത്തിലേക്ക് പോകാം. ആവേശം 1979 റിലീസായ ആവേശം എന്ന സിനിമയിലെ ഗാനം. ഈ ഗാനം എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ, പാടിയിരിക്കുന്നത് എസ് ജാനകി.

0: പിന്നെ
1: ആ

കേൾക്കാം ഇനി സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന സിനിമയിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി സുശീല, മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എം എസ് വിശ്വനാഥന്റെ സംഗീതം. അതിമനോഹരമായ ആ ഗാനത്തിലേക്ക്

സമയം 8 മണി കഴിഞ്ഞ് 1:16 കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സ്വാഗതം കൊച്ചി. ഞാൻ നേരത്തെ ചെമ്പമുക്കിൽ നിന്നും ബേബി ചേട്ടൻ എന്ന് തെറ്റായി പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ബേബി ചേച്ചിയോട് ക്ഷമ ചോദിച്ചു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, മനുഷ്യനല്ലേ മോനെ, പെർഫെക്ഷൻ ഇല്ലാത്ത ഒരു മനുഷ്യ ജന്മമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവർക്കും അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി അല്ലേ, അതിൻ്റെ ഒരു ഭംഗി. നമ്മൾ ഭയങ്കര 100% പെർഫെക്റ്റായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ചെറിയ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ക്ഷമ ചോദിക്കുക. അങ്ങനെ ക്ഷമ ചോദിച്ചപ്പോൾ ബേബി ചേച്ചി യാതൊരു പരിഭവം കൂടാതെ ഒന്നും പറയാതെ, അത് കുഴപ്പമില്ല മോനെ, അതെ മനുഷ്യനല്ലേ, തെറ്റുകളൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ എന്നെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചേച്ചി എന്നോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണെന്ന് എനിക്കറിയാം. എന്തായാലും അതിൻ്റെ പേരിൽ വിഷമം തോന്നിയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്.

അപ്പോൾ എന്തായാലും ചേച്ചി അയച്ചു തന്ന ഗാനങ്ങളുടെ ലിസ്റ്റിൽ ഇനിയും ഒരുപാട് ഗാനങ്ങളുണ്ട്, ഒട്ടും സമയം കളയുന്നില്ല. അജയനും വിജയനും എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥൻ്റെ സംഗീതം. ഈ ഗാനം പാടിയിരിക്കുന്നത് P. മാധുരി.

മാധുരിയുടെ ശബ്ദത്തിൽ ഹൃദയം ഒരു ക്ഷേത്രം എന്ന സിനിമയിലെ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം. പ്രിയരെ, ഇനി കേൾക്കാം ശംഖ് പുഷ്പം എന്ന സിനിമയിലെ ഗാനം. ഈ ഗാനത്തിൻ്റെ രചനയും ശ്രീകുമാരൻ തമ്പിയാണ്, സംഗീതം എം കെ അർജുനൻ, ഗാനം ആലപിച്ചിരിക്കുന്നത് വാണി ജയറാം.

പ്രിയരെ, ഈ ഒരു ഗാനത്തോടു കൂടി ഇന്നത്തെ സ്വാഗതം കൊച്ചി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഗാനങ്ങൾ നമുക്ക് തിരഞ്ഞെടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ചെമ്പുമുക്കിൽ നിന്ന് ശ്രീമതി ബേബി ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിക്ക് 1000 നന്ദി. അതുപോലെ ഈ സ്വാഗതം കൊച്ചി കേൾക്കാൻ കൂട്ടുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും ഇന്നത്തെ ഗാനങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമുക്ക് 8:30 സവാരി ടൈമാണ്. 8:15 അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകളാണ് ഡൽഹിയിലെ. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം ഷഗുൻ ചോപ്ര. ദ ഹെഡ്ലൈൻസ്: വെനസ്വേലയസ് ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ടു ബി ഓൺ എ 5-day വിസിറ്റ് ടു ഇന്ത്യ ബിഗിനിംഗ് ടുഡേ. സീനിയർ കോൺഗ്രസ് ലീഡർ ഡി കെ ശിവകുമാർ ടു ബി സ്വോൺ ഇൻ ആസ് ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക ദിസ് ആഫ്റ്റർനൂൺ. വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ സുവേന്ദു അധികാരി ടു ലോഞ്ച് അന്നപൂർണ യോജന ടു പ്രൊവൈഡ് 3,000 rupees എവറി മന്ത് ടു എലിജിബിൾ വിമൻ ഇൻ ദ സ്റ്റേറ്റ് ടുഡേ. ബംഗ്ലാദേശ് ഫോറിൻ മിനിസ്റ്റർ ഖലീലുർ റഹ്മാൻ ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് 81st സെഷൻ ഓഫ് യു എൻ ജനറൽ അസംബ്ലി. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഡോക്ടർ എസ് ജയശങ്കർ കൺഗ്രാറ്റുലേറ്റ്സ് ഹിം. ജർമ്മനി റിമൂവ്സ് എയർപോർട്ട് ട്രാൻസിറ്റ് വിസ റിക്വയർമെന്റ് ഫോർ ഇന്ത്യൻ നാഷണൽസ് ബിഗിനിംഗ് ടുഡേ. ന്യൂഡൽഹി സെസ് ദ മൂവ് വിൽ ഫർദർ എൻഹാൻസ് പീപ്പിൾ ടു പീപ്പിൾ ടൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ജർമ്മനി. ആൻഡ് ഇൻ വിമൻസ് ക്രിക്കറ്റ്, ഹോസ്റ്റ് ഇംഗ്ലണ്ട് ബീറ്റ് ഇന്ത്യ ബൈ 6 wickets ഇൻ തേർഡ് ആൻഡ് ഫൈനൽ T20 ഇന്റർനാഷണൽ ടു സീൽ 3-match series 2-1. ആൻഡ് നൗ ദ ന്യൂസ് ഇൻ ഡീറ്റെയിൽ. Acting President of Venezuela, Delcy Rodriguez, will be on a 5-day visit to India beginning today. She will be accompanied by a high-level delegation, including Ministers of Foreign Affairs, Economy and Finance, and Science and Technology. Briefing media in New Delhi, External Affairs Ministry spokesperson Randhir Jaiswal said, Ms. Rodriguez will hold bilateral discussions with Prime Minister Narendra Modi during her visit.
1: The discussions will involve full spectrum of India-Venezuela relations and explore avenues for further cooperation in the areas of energy, trade, investment, pharmaceuticals, healthcare, transportation and renewable energy. India is an important partner of Venezuela in the areas of energy and investment. Indian public sector undertakings have made significant investment in Venezuela in the energy sector, and they are keen to explore more opportunities to further enhance their presence.
0: Our correspondent has filed this report.
2: India and Venezuela share friendly relations.

0: Writes, girls rewrite G-script, campus must keep pace. For the first time, more than 10,000 girls have qualified for admission to premier engineering institutions, including IITs. This year, G witnessed a striking improvement that has pushed the number of successful females up by almost 89% since 2019. In international news, Asian Age mentions Israel PM calls off Beirut strike after heated call with Trump. While the Pioneer reports, Trump slams Netanyahu over Lebanon offensive. Times of India informs El Nino is rapidly developing and is set to impact global temperature and rainfall patterns under the headline World Meteorological Organization's El Nino Alert raises odds of severe impact on monsoon with 80% chance of onset during June-August period. And finally, under a piece titled Tigress Zenith Gives Birth to Four Cubs in Odisha Simlipal, the Hindu informs the translocation effort aimed at enhancing the genetic diversity of tigers in Odisha Simlipal Tiger Reserve has reserved major boosting, adding a proud chapter to Odisha's natural resources and wildlife conservation efforts. With that, it's back to you, Shagun.
1: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. Venezuela's acting president Delcy Rodriguez to be on a five-day visit to India beginning today. Senior Congress leader D.K. Shivkumar to be sworn in as Chief Minister of Karnataka this afternoon. West Bengal Chief Minister Suvendu Adhikari to launch Annapurna Yojana to provide 3,000 rupees every month to eligible women in the state today. Bangladesh Foreign Minister Khalilur Rahman, elected President of 81st Session of UN General Assembly, External Affairs Minister Dr. S. Jaishankar congratulates him. And in women's cricket, hosts England beat India by 6 wickets in third and final T20 International to seal 3-match series 2-1. And with that, we end the morning news. Have a nice day.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in. മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.
3: Musically yours.

ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്. ഗുഡ് മോർണിംഗ് പ്രിയരെ, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോൾ സമയം 8 മണി കഴിഞ്ഞു 32 മിനിറ്റും 22 സെക്കൻഡും. അപ്പോൾ ഇന്ന് വൈദ്യുത മുടക്കം എവിടേക്കാണെന്ന് നോക്കാം. മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ പൂന്തോട്ടത്ത് പാറ, പാലസ് സ്ക്വയർ, സാന്ത്വനം, എരിവേലി പരിസരം, എരിവേലി, പോളക്കുളം എന്നിവിടങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് KCB അറിയിപ്പുണ്ട് കേട്ടോ. അതുപോലെ ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ അച്ചുണ്ണിക്കവല, കാളീശ്വരി, വാലം റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മണി മുതൽ, ഓൾറെഡി കറണ്ട് പോയി, ഉച്ചയ്ക്ക് 2 മണി വരെ പഞ്ചായത്ത് പരിസരങ്ങളിൽ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 മണി വരെയും വൈദ്യുതി മുടങ്ങും. അതായത് ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ അച്ചുണ്ണിക്കവല, കാളീശ്വരി, വാലം റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട്

ഉച്ചയ്ക്ക് 2 വരെയും പഞ്ചായത്ത് പരിസരങ്ങളിൽ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയും വൈദ്യുതി മുടങ്ങും. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

പ്രിയരെ, അല്പസമയത്തിനകം നമ്മുടെ പ്രിയപ്പെട്ട പരിപാടി സവാരി ടൈമിൻ്റെ സമയമാണ്. സവാരി ടൈം തുടങ്ങുന്നതിന് മുമ്പ് ചില അത്യാവശ്യ അറിയിപ്പുകളിലേക്ക് പോകാം. അതായത്, ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടുണ്ടോ, അതായത് 2026-27 അധ്യയന വർഷത്തിൽ 5 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ട്യൂഷൻ എടുക്കുന്നതിനായിട്ടുള്ള ഒരു നിയമനമാണ്. ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് കണക്ക്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ബിരുദവും ബി എഡും ഉള്ളവർക്കും യു പി വിഭാഗത്തിലേക്ക് +2 TTC ഉള്ളവർക്ക് അപേക്ഷിക്കാമെന്നുള്ള കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നേക്കുള്ളിൽ ഈ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അടക്കമാണ് അപേക്ഷിക്കേണ്ടത്. ഫോൺ നമ്പർ ഇതാണ്: 91-88-92-00-60. വേറൊരു നമ്പർ 9447573818. അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും കേട്ടോ. അതുപോലെ പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 6 മാസത്തെ പരിശീലനം, അതായത് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന കേന്ദ്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ ഇത് സൗജന്യ PSC പരിശീലനമാണ്. ഇത് June 1 ആരംഭിക്കുന്നത്. ഇതിൻ്റെ യോഗ്യത 18 വയസ്സ് തികഞ്ഞ അല്ലെങ്കിൽ SSLC ഉയർന്ന യോഗ്യത ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. ജൂൺ 20 വരെ സമയമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 90-48-34-51-23. മറ്റൊരു നമ്പർ 99-47-06-68-89. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ, പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി ബോട്ടണി, ഇംഗ്ലീഷ്, മലയാളം വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക നിയമനം നടത്തുന്ന കാര്യമാണ് പറയുന്നത്. ഈ മാസം 10 വരെ അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപേക്ഷിക്കാനുള്ള യോഗ്യത എന്താണ്? ഈ നേരത്തെ പറഞ്ഞ ബോട്ടണി, ഇംഗ്ലീഷ്, മലയാളം വിഷയങ്ങളിൽ PG, BEd സെറ്റ് രേഖകൾ, സെറ്റ് ഇതൊക്കെയാണ് യോഗ്യത. ഈ രേഖകൾ സഹിതം അപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫോൺ നമ്പർ ഇതാണ്: 94-96-23-23-99. മറ്റൊരു നമ്പർ 94-97-72-70-49. നമ്പർ ഒന്നുകൂടി പറയാം: 94-96-23-23-99. 94-97-72-70-49. മറ്റൊരു ഡിപ്ലോമ കോഴ്സിൻ്റെ അറിയിപ്പാണ്. SSLC അല്ലെങ്കിൽ +2 യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കായി 6 മാസം മുതൽ 1 വർഷം വരെ ദൈർഘ്യമുള്ള ഈ ഡിപ്ലോമ കോഴ്സ് കോട്ടയം നാഗമ്പടത്തുള്ള കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിൻ്റെ കെൽട്രോൺ നോളജ് സെൻ്ററിലാണ്. ഇത് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് കോഴ്സുകളിലേക്ക്, 20-ലധികം കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്പർ ഇതാണ്: 96-05-40-48-11. 9605-404-811. മറ്റൊരു നമ്പർ 04-81-23-04-31. 04-81-23-04-031.

അതുപോലെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ഒരു അറിയിപ്പാണ്. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജിൽ ഈ അടുത്ത മാസം ജൂലൈ മാസമാണ് അടുത്ത മാസത്തെ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഈ പ്രോഗ്രാമിന് ഓൺലൈനായിട്ടാണ് കേട്ടോ അപേക്ഷിക്കേണ്ടത്. ഇതിൻ്റെ പ്രധാന യോഗ്യത പറഞ്ഞിരിക്കുന്നത് 12-ാം ക്ലാസ്സാണ്, ഒരു വർഷത്തെ കോഴ്സാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. https://app.srccc.in/register https://app.srccc.in/

രജിസ്റ്റർ. അപ്പോൾ ഈ ലിങ്കിൽ പോയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്കായിട്ടുള്ള ഫോൺ നമ്പർ ഇതാണ്: 9447471464. 94 47 44 64.

0: അതുപോലെ സ്റ്റേറ്റ് റിസർച്ച് സെന്റർ കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2026 ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് പ്രോഗ്രാമിനായിട്ടുള്ള ഒരു ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ച കാര്യമാണ്. ഇതിനുള്ള യോഗ്യത 10-ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. എഗെയിൻ, ഇതും അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. https://app.srccc.in/register. ഫോൺ നമ്പർ ഇതാണ്: 9656309978. 9656309978. പ്രിയരെ, സ്വാഗതം. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 അവതരിപ്പിക്കുന്ന സവാരി ടൈമിലേക്ക്.
1: Blast your mornings with blistering music. Savari time.

വെൽക്കം ബാക്ക്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോൾ പ്രിയരെ, സവാരി ടൈമിൻ്റെ സമയമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, സവാരി ടൈം എന്നുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് യാത്രകൾക്കായിട്ട് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ശ്രോതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ യാത്രയിലാണോ എങ്കിൽ ധൈര്യപൂർവ്വം വിളിക്കുക 0484-242-8101 0484-242-8101. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്കായി ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 വിളിച്ചിട്ട് പറയൂ. നമുക്ക് പാട്ടുകൾ കേട്ടുകൊണ്ട് ആസ്വദിച്ച് ഉല്ലസിച്ച് ഒരുമിച്ച് യാത്ര ചെയ്യാം. അപ്പോൾ മറക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101 0484-242-8101. അതുപോലെ നിങ്ങളുടെ ഗാനങ്ങൾ നമ്മുടെ ഇൻസ്റ്റാ ഐഡിയിലും ഫേസ്ബുക്ക് ഐഡിയിലും നമ്മുടെ പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണ്. നിങ്ങൾ യാത്രയിലാണെങ്കിൽ ഇൻസ്റ്റാ ഐ ഡി ഇതാണ്, എഫ് എം റെയിൻബോ കൊച്ചി 107.5. അതുപോലെ ഫേസ്ബുക്ക് ഐ ഡി ഇതാണ്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അവതരിപ്പിക്കുന്ന സവാരി ടൈമിലേക്ക്. പ്രിയപ്പെട്ടവരെ, സവാരി ടൈമിന്റെ സമയമാണ്. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ പ്രത്യേകത എന്താണ്. ഇന്ന് വേൾഡ് സൈക്കിൾ ഡേ ആണ്. അപ്പോൾ നമ്മുടെ ഇടയിൽ എത്ര, നമ്മുടെ സുഹൃത്തുക്കൾ എത്ര പേര് സൈക്കിൾ ഉപയോഗിക്കുന്നു? സൈക്കിൾ പ്രതിദിനം നമ്മുടെ നിത്യോപയോഗ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അതല്ലാതെ ഒരു മെന്റൽ എക്സസൈസ് അല്ലെ ഫിസിക്കൽ എക്സസൈസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു ഫണ്ണായിട്ട് റൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സൈക്കിൾ ഉപയോഗിക്കുന്ന, സൈക്കിളിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 വിളിക്കുക, നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക, യാത്രാ വിശേഷങ്ങൾ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ പങ്കുവയ്ക്കുക. നമുക്ക് ഗാനങ്ങൾ കേട്ടുകൊണ്ട് നമ്മുടെ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-81-01 0484-242-81-01. ഒട്ടും വൈകിക്കേണ്ട, ഇപ്പോൾ തന്നെ വിളിച്ച് തുടങ്ങിക്കോളൂ. നമുക്ക് അടിച്ചു പൊളിച്ച് യാത്രയൊക്കെ ഇങ്ങനെ തുടരാം കേട്ടോ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട്, നല്ല അനുഭവങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത ഒരു 1.5 മണിക്കൂർ 10 മണി വരെ നമ്മുടെ സവാരി ടൈമിൽ ഒരുമിച്ച് ആസ്വദിച്ച് സ്വാഗതം നമ്മുടെ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യാത്ര തുടരാം.

0: എന്തൊരു മനോഹരമായ ഗാനമല്ലേ ഇത്. എസ് എ രാജകുമാറിന്റെ സംഗീതത്തിൽ ഉണ്ണിമനൻ പാടിയ ഗാനമാണ്. ഒരു ശ്രോതാവ് ലൈനിലുണ്ട്, ഞാൻ കണക്ട് ചെയ്യട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? സംസാരിച്ചോളൂ, ആരാണ്? ഒന്ന് ഒച്ചത്തിൽ സംസാരിച്ചോളൂ. ഹലോ, ആ കേൾക്കുന്നുണ്ടോ? ശ്രീകല എന്നാണോ ശ്രീജില എന്നാണോ? ശ്രീകല, ഓക്കെ. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എവിടേക്കാണ് യാത്ര? സവാരി ടൈമിലേക്ക് സ്വാഗതം.
1: ഞങ്ങള് ഗുഡ് മോർണിംഗ്. ഞങ്ങള് ഞാനും ഹസ്ബൻഡും ഉണ്ട്, ശാന്താറാം ഷെണായി. ഞങ്ങള് മട്ടാഞ്ചേരി നിന്ന് പാലേക്ക് പോണ വഴിക്കാണ്. ഒഫീഷ്യൽ ഗസ്റ്റിലാണ്. അപ്പോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ദിവസം വിളിച്ചിരുന്നു, അപ്പൊ കിട്ടിയില്ല. രണ്ടാമത് ട്രൈ ചെയ്തതാണ് അടുത്ത സവാരിയുടെ സമയത്ത്. ഇന്ന് സൈക്കിൾ ഡേ ആയതുകൊണ്ട് അതും കൂടി ഒരു പ്രത്യേകതയുണ്ട്.
0: സൈക്കിൾ ഡേ ആണ്. ഞാൻ നമ്മുടെ റേഡിയോ കേട്ടതിലൂടെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അല്ല, നേരത്തെ അറിയായിരുന്നു ഇന്ന് സൈക്കിൾ ഡേ ആണെന്ന്?
1: സവാരി ടൈം കേട്ടോണ്ടിരിക്കുന്നതാണ്. കാറിലാണ്, അപ്പൊ അത് ഫുൾ ടൈം റേഡിയോ ഉണ്ടാവും.
0: അതെ അല്ലേ,
1: റേഡിയോടെ ഫാനും ആണ്, സൈക്കിൾ ഫാനും ആണ്. അപ്പൊ ഞങ്ങള് 24 മണിക്കൂറും റേഡിയോ ഉണ്ടാവും. ഉണർന്നിരിക്കുന്നാണെങ്കിൽ അപ്പൊ തന്നെ റേഡിയോ ഓൺ ചെയ്തിരിക്കണം.
0: അതെ അല്ലേ.
1: അതേപോലെ സൈക്കിള് ഫ്രീ ടൈം കിട്ടിയാല് ഞങ്ങള് രണ്ടുപേരും ജോലിക്ക് പോണ സമയത്ത് പറ്റില്ല എന്നാ പോലും എടുക്കുന്ന ബ്രേക്കില് ഓഫീസിൽ കൊണ്ടുവന്ന് വെക്കും. അവിടുന്ന് മീൻസ് എന്റെ ഓഫീസിൽ നിന്ന് ഓഫീസിലേക്ക് സൈക്കിൾ ചവിട്ടി പോവുള്ളൂ. നിർബന്ധമാണ് കുറച്ച് സമയത്തെങ്കിലും ചെയ്തിരിക്കണം എന്നുള്ളത്.
0: അതെ അല്ലേ. അല്ല, ഇത് സൈക്കിൾ, എന്റെ ഒരു സുഹൃത്ത് പറയുന്നത് സൈക്കിൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അതിസങ്കീർണമായ മെഷീനാണെന്നാണ്. എന്തുകൊണ്ടാണ് പറയുന്നത് എനിക്കറിയില്ല.
1: അതെ, എന്നടുത്തും നിർബന്ധമാണ്. അപ്പൊ അതും എനിക്കും വാങ്ങിച്ചു തന്നു. ഞാൻ കുറച്ച് മടിച്ചാണ്, കുറച്ച് സമയത്തേ ഉപയോഗിക്കുള്ളൂ. എന്നെങ്കിലും ആള് ഫുൾ ടൈം അത് കമ്പൽസറി ആയിട്ട് ഉപയോഗിച്ചിരിക്കണം.
0: അതെ, തീർച്ചയായും. അപ്പോൾ സൈക്കിൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫിസിക്കൽ, നമ്മുടെ നിത്യോപയോഗത്തിന് പുറമെ ഫിസിക്കൽ എക്സസൈസ്, അത് മാത്രമല്ല നമ്മുടെ ഒരു മെന്റൽ എക്സസൈസും കൂടിയാണല്ലേ.
1: അതെ, ഒരു സൺഡേ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഐലൻഡിലേക്ക് ചവിട്ടി പോകും, തിരിച്ചു വരും. അങ്ങനെ കിട്ടണ സമയം കളയില്ല. അപ്പൊ തന്നെ സൈക്കിളില് ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹോബി അതാണ്.
0: അതെ അല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. ഏതാണ് പാട്ട് വേണ്ടത്?
1: സൂര്യനായി തഴുകി.
0: സൂര്യനായി തഴുകി ഉണർത്തും, സത്യം ശിവസുന്ദരത്തിലെ ഗാനം.
1: അതെ അതെ,
0: യേശുദാസ് പാടിയ ഗാനം അല്ലേ.
1: അതെ, മെയിൽ വോയിസ്.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ പാലയിലേക്ക് പോകുന്നതാണ്, എവിടം വരെ എത്തി?
1: ഞങ്ങളിപ്പോ

0: മരട് ആ സൈഡിലെത്തുന്നത്.
1: ആ സൈഡ് എത്തി. കാറിലാണ് യാത്ര?
0: അതെ, കാറിനാണ് യാത്ര.
1: ഹസ്ബൻഡ് കൂടെ ഉണ്ടോ? അദ്ദേഹം എന്താ ഒന്നും സംസാരിക്കാത്തേ?
0: ഒരു മിനിറ്റ് കേട്ടോ, കൊടുക്കാമേ.
1: ആ ആ ഹലോ, നമസ്കാരം ചേട്ടാ, എന്താണ് പേര്?
2: നമസ്കാരം, എന്തുണ്ട് വിശേഷം?
1: പറയൂ. നല്ല വിശേഷം. അപ്പൊ സൈക്കിളിന്റെ വലിയൊരു ആരാധകനായ?
2: ഇവിടെയാണ് നമ്മുടെ മനോരമനടുത്താണ് എന്റെ ഓഫീസ്, കലൂരിൽ.
1: അതെ, പറഞ്ഞു പറഞ്ഞു. അതെ അതെ,
2: അവിടെ ഇവരുടെ ബിൽഡിംഗിൽ എന്റെ സൈക്കിൾ വെച്ചിട്ട്.
1: ഏത് സൈക്കിളാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്?
2: ബിറ്റ്വീൻ
1: അല്ലേ? ശരി, ഓക്കെ ഓക്കെ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഒരുപാട് സൗകര്യത്തിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് നിരവധി കളക്ഷൻസ്. ഒരുപാട് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടല്ലേ?
2: അതെ
1: അതെ അതെ അതെ അതെ
2: അതെ.
1: തീർച്ചയായും. അപ്പോ ചേട്ടാ, സൈക്കിൾ ഗ്രൂപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാവും അല്ലേ? ഒരു ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവും അതിന് വേണ്ടിട്ട്?
2: ഗ്രൂപ്പില് പോവാറില്ല, ഗ്രൂപ്പിന്റെ ആ ടൈമിംഗും നമ്മുടെ ടൈമിംഗും ശരിയാണോന്നില്ലല്ലോ.
1: അതെ അതെ അതെ.
2: നമുക്ക് എപ്പോഴാണോ സൗകര്യം
1: ഒറ്റയ്ക്കുള്ള, അതെ, സോളോ റൈഡ്, അതും ഒരു നല്ലൊരു അനുഭവം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഒറ്റക്കായാലും ഗ്രൂപ്പായാലും ചേട്ടാ, സൈക്ലിംഗ് ഒരിക്കലും നിർത്തരുത്. നമുക്ക് എക്കോണമി ആയാലും നമ്മുടെ എൻവയോൺമെന്റൽ ആയാലും നമ്മുടെ നമ്മുടെ ശരീരത്തിനായാലും അല്ലെ, എല്ലാത്തിനും വളരെ നല്ലതാണ്. തീർച്ചയായും തീർച്ചയായും. അതെ അതെ. അപ്പൊ ചേട്ടാ, ഹാപ്പി ജേണി, ശുഭയാത്ര നേരുന്നു കേട്ടോ. അപ്പോ വീണ്ടും സവാരി ടൈമിലേക്ക് വിളിക്കുക കേട്ടോ, റേഡിയോ കേൾക്കുക. അപ്പൊ ചേച്ചി പറഞ്ഞ പാട്ട് ഞാൻ വെച്ചുതരാൻ പോവാണിപ്പോ. ശരി, അപ്പോ ശരി, കാണാം. താങ്ക് യു.

0: ഇപ്പോഴേ സമയം 9 മണി കഴിഞ്ഞ് 4:29 കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. സവാരി ടൈമിലേക്ക് ഗാനങ്ങൾ ചോദിച്ച് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-81-01 0484-242-81-01. ഹലോ ഹലോ ഹലോ ആരാണ്? ഹലോ
1: ഹലോ
0: ആരാണ് ആരാണ് പറയൂ. ഫാത്തിമ, എവിടേക്കാണ് യാത്ര? ആഹാ, പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞു, അംഗൻവാടിയിൽ പ്രവേശനോത്സവം ഉണ്ടായിരുന്നോ? ശനിയാഴ്ച ആണോ? ആഹാ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി എന്താണ്, ഉടുപ്പെടുക്കാൻ പോവാണോ? അത് ശരി, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഭയങ്കര ത്രില്ലിൽ പോവാണ് പുത്തൻ ഉടുപ്പുകൾക്കായിട്ട്. മഴയൊക്കെ ഉണ്ടോ? എവിടെ, എങ്ങനെയാ? ഓക്കെ ഓക്കെ. എങ്ങനെയാണ് യാത്ര? ബസ്സിലല്ലേ? അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. തിരക്കുണ്ടോ ബസ്സില്? അതെ അല്ലേ? അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കിളിന്റെ ഫാനാണോ? ആ ആണോ? ആഹാ, അത് ശരി. ഇന്ന് വേൾഡ് സൈക്കിൾ ഡേ ആണെന്ന് അറിയാമോ? ആഹാ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഈ സൈക്ലിംഗ് എങ്ങനെയാണ്, ചുമ്മാ രസത്തിന് വേണ്ടിയാണോ അല്ല നമ്മുടെ ഡെയിലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഉപയോഗമാണോ? അതെ അല്ലേ? ആഹാ, അയശ്ശേരി അയശ്ശേരി. ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് സൈക്കിൾ അല്ലേ? നല്ല കാര്യം, നല്ല കാര്യം. ഫാത്തിമ ഒരു മാതൃകയാവട്ടെ എല്ലാവർക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആഹാ, വെരി ഗുഡ്. അപ്പോൾ ഏത് ഗാനമാണ് വേണ്ടത്? ഓക്കെ, ആ ഗാനം വെച്ചു കേട്ടോ. ആയിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടിട്ട്, ഒരു അധ്യയന വർഷത്തിന്റെ തുടക്കമാവട്ടെ, എല്ലാവർക്കും നല്ലൊരു ആരംഭമായിക്കോട്ടെ അല്ലേ? നല്ലൊരു അടിച്ചുപൊളി പാട്ടും കേട്ടുണ്ട്. അതെ അല്ലേ? ഓക്കെ. അപ്പോ ഫാത്തിമ വീണ്ടും വിളിക്കട്ടോ, നമ്മുടെ പരിപാടിയൊക്കെ കേട്ടോണ്ടിരിക്കുക. പറയൂ പറയൂ. മോന്റെ പേരെന്തായിരുന്നു? ഹബീബ് റഹ്മാൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ഹബീബ് അല്ലേ, ഹബീബ് എന്നല്ലേ പറയാ? ആ ഓക്കെ, ഹബീബിന് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഈ പാട്ട് വെച്ചു തരാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഓക്കെ ഫാത്തിമ.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: പ്രിയരെ, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായിട്ട് സവാരി ടൈമിലെ വിശേഷങ്ങളുമായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484 242 8101. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ്? മനോജേട്ടാ, എന്നെ മണികണ്ഠെന്ന് വിളിക്കൂ. നമ്മൾ തമ്മിൽ എന്തിനാണ് അകലം? നമ്മളൊക്കെ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യാത്ര ചെയ്യുന്ന, ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സഹയാത്രികരല്ലേ? അതെ, എവിടേക്കാണ് യാത്ര? എന്താണ് സപ്ലൈ ചെയ്യുന്നത്? കേട്ടില്ല. ആ, തൈര് അല്ലേ? അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ എവിടെയാണ് ഈ തൈരൊക്കെ ഉണ്ടാക്കുന്നത്? വീട്ടിൽ തന്നെയാണോ? തൈരൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെഷീനൊക്കെ ഉണ്ടല്ലേ? അത് ശരി. അതെ അല്ലേ? അത് ശരി. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ. അപ്പൊ പല വിഭവങ്ങളായിട്ട് ഈ പല രീതിയിൽ തൈര് ഉണ്ടാക്കേണ്ട ഒരു കാര്യമുണ്ടോ? അല്ല,
2: പുളി കുറഞ്ഞെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് കൊടുക്കാനായിട്ടാണ്. പുളി ഒട്ടും ഇല്ലാത്ത പുളി ഇല്ലാത്ത കട്ട തൈര് വയ്ക്കും.
1: അതെ.
2: പിന്നെ മറ്റേത് സാധാരണ മോരിനായിട്ട് എടുക്കുന്ന, ഇപ്പൊ മോര് എന്ന് പറയുന്നത് കട്ടി
1: കൂടുതലായിരിക്കും. അപ്പൊ തൈര് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അല്ല വേറെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ?
2: അവര് നമ്മ ചോദിക്കണെങ്കിൽ നമ്മൾ വെണ്ണ കൊടുക്കും.
1: അതെ അല്ലേ? ഓക്കെ.
2: അപ്പൊ ഞാനിവിടെ സ്ഥിരം വെക്കണ ഒരു കടയുണ്ടേ, നമ്മുടെ സുഹൃത്തിന്റെ. അപ്പൊ അവിടെ തൈരൊക്കെ
1: പാലിന്റെ ഒക്കെ വില കൂടിയില്ലേ? അപ്പൊ നിങ്ങളുടെ തൈരിനെയും അത് ബാധിച്ചോ?
2: കൂട്ടും ഞങ്ങള് ഡയറിയുടെ ഫാമിന്റെ കൂട്ടിയാലും നമ്മൾ അറിയിക്കുകയും.
1: അതെ അല്ലേ?
2: മിൽമയുടെ കയറ്റി കഴിഞ്ഞാൽ ഡയറിയിലും പാലിന്റെ വില കയറും.
1: അതെ അതെ.
2: നമ്മള് കൂട്ടേണ്ടി വരും.
1: അപ്പോ ബിസിനസ് ഒക്കെ നന്നായി പോകുന്നു? അപ്പോ
2: മഴ കാരണം ചെറിയൊരു ഡിമാണ്.
1: വേനൽക്കാലത്താണ്. അതെ അതെ അതെ. നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റുകൾ, അതെ, ചൂടിനെ പ്രതിരോധിക്കാനൊക്കെ തൈരാണല്ലോ. അതെ അതെ. എന്നാലും നമുക്ക് തൈര് ഒഴിച്ചു കൂട്ടാനാകാത്തൊരു വിഭവമാണ് അല്ലേ? ഏത് പാട്ടാണ് കേട്ടത്? കന്മദത്തിലെ ഒരു മനോഹരമായ പാട്ട്, മൂവന്തി താഴ്വരയിൽ വെച്ചാലോ. ഓക്കെ. ആരുടെ പേര്? സലീംക്കായുടെ ചായക്കട.
2: ആഹാ,
1: ഓക്കെ ഓക്കെ. ചായ ചായ കുടിച്ചോ? പുറത്ത് മഴ പെയ്യുന്നുണ്ടോ? മഴയും കട്ടൻ ചായയും ജോൺസൺ മാഷിന്റെ പാട്ടും അല്ലേ? നമ്മളിപ്പോ രവീന്ദ്രൻ മാഷിന്റെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. നമുക്ക് രവീന്ദ്രൻ മാഷിന്റെ പാട്ട് കേട്ടുകൊണ്ട് മഴ ആസ്വദിക്കാം. അപ്പൊ താങ്ക് യു ചേട്ടാ, വിളിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ. അപ്പൊ യാത്ര തുടരുക, ബിസിനസ് ഒക്കെ നന്നായി പോകട്ടെ. ഒരുപാട് ഒരുപാട് ആശംസകൾ. അപ്പൊ പാട്ട് കേട്ടാലോ. താങ്ക് യു. ശരി.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: പ്രിയരെ, സമയം 9 മണി കഴിഞ്ഞ് 22:44 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം, ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. അപ്പോൾ സവാരി ടൈമിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484 2

0: 42 81 0 1 0 4 8 4 2 4 2 8 1 0 1. ഹലോ, ആരാണ്? പറയൂ. ലത ചേച്ചി, സുപ്രഭാതം. ഗുഡ് മോർണിംഗ്. എവിടേക്കാണ് യാത്ര?
1: ഞാൻ മാറമ്പള്ളി.
0: ആഹാ, എന്താണ്, എന്താവശ്യത്തിനാണ് പോകുന്നത്?

0: ഇറങ്ങാൻ പോവാണോ?
1: ആ
0: സംസാരിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ.
1: അതെ, ഭയങ്കര മഴ.
0: ആ അതെ അതെ അതെ അതെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാ, പെട്ടെന്ന് സംസാരിച്ചിട്ട് പാട്ടിലേക്ക് പോവാല്ലേ? കുഴപ്പമില്ല. ഓക്കെ പറയൂ, ഏതാണ് പാട്ട് വേണ്ടത്? ഏതാണ് പാട്ട്? ആ പാട്ട് ഒന്ന് രണ്ടു വരി മൂളിയിട്ട് പറഞ്ഞോളൂ. ആ വെരി ഗുഡ്, നല്ല ശബ്ദമാണ് കേട്ടോ. ഓക്കെ അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തുകൊണ്ട് യാത്രയെ കൂടുതൽ സ്നേഹിക്കുന്നു അത് പറയൂ.
1: ഇങ്ങനെ വർക്കിന് ഇറങ്ങാൻ, ഞാൻ അസൻഡൻസി സ്കൂളിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നേ.
0: ഓക്കെ
1: അപ്പൊ പിന്നെ എനിക്ക് വയ്യാണ്ടൊക്കെ ആയി, എനിക്ക് സ്റ്റോക്ക് വന്ന അതിന്റെ ഇടയ്ക്ക്. അപ്പൊ പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ, അതുകൊണ്ട് പിന്നെ ഞാൻ സാലറി ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ട് വന്നെനിക്കേ. അപ്പൊ ഞാൻ പിന്നെ അത് നിർത്തിയിട്ട് കൊറേ നാളൊരു അഞ്ചാറ് മാസം വീട്ടിൽ നിന്ന് ഞാൻ. ഇപ്പൊ രണ്ടു വർഷമായി ഞാനിപ്പോ സ്കൂളിൽ നിന്ന് പോകുന്നൊക്കെ. ഞാൻ അവിടെ പിള്ളേർക്ക് ഭക്ഷണം ഉണ്ടാക്കലായിരുന്നു എനിക്ക്.
0: അപ്പോ ചേച്ചി പറഞ്ഞില്ലേ സ്ട്രോക്ക് വന്നപ്പോ കുറച്ചു കാലം നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ഒരു പിന്നെ വെല്ലുവിളികളുടെ കാലമായിരുന്നു അല്ലേ? എങ്ങനെയാണ് എങ്ങനെയാണ് ആ വെല്ലുവിളികളെ നേരിട്ടത്? എങ്ങനെയാണ് ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്?
1: രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് വയ്യാണ്ടായി. അപ്പൊ ഞാൻ പോണ വീട്ടിലെ അവർക്കടെ ഭർത്താവ് ഡോക്ടറാണ്. അപ്പൊ ഞാൻ മോൻ പറഞ്ഞു, മോനെ എനിക്ക് പറ്റണല്ലോ മോനെ, എന്താന്ന് അറിയില്ല, ഈ ഒരു വശം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തളർന്നു പോണ, ഇങ്ങനെ തുണി പിഴിഞ്ഞിട്ട് കിട്ടണില്ല എനിക്ക്, എന്താന്ന് അറിയില്ലെന്ന് പറയും. അപ്പൊ തന്നെ അതിന്റെ കെട്ടിയനോട് ഇവിടെ കെട്ടിയൻ പറഞ്ഞു, വേഗം പോയിക്കോളാം പറഞ്ഞു
0: ഹോസ്പിറ്റലിലേക്ക്.
1: ആ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്താ, അപ്പൊ എവിടെ പോണെന്നൊരു പിടിച്ചില്ല. പിന്നെ മോക്ക് ഇച്ചിരി പഠിപ്പുള്ളാറും മോള് പലവരും വിളിച്ചേർന്നു. അങ്ങനെ ഞങ്ങൾ ആരോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും അവിടെ ഇല്ലാന്ന് പറഞ്ഞു, ഡോക്ടർ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ കാരുത്തൂരിലോട്ട് പോയി, അവിടെ ചെന്ന് അവർ ഇ സി ജി ഒക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞ് വേഗം അമ്പലത്തിൽ
0: വിട്ടുതരാം,
1: എവിടെയെങ്കിലും കൊണ്ടേക്കോളാം പറഞ്ഞു. അങ്ങനെ കോട്ടയം ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ചോദിച്ചപ്പോ അവിടെ ഡോക്ടർ ഇല്ല.
0: എത്ര കാലം ഈ രോഗത്തോട് നമ്മൾ ഫൈറ്റ് ചെയ്തു, നമ്മൾ യുദ്ധം ചെയ്തു?
1: എന്തോ
0: എത്ര കാലം ഈ രോഗത്തോട് നമ്മൾ യുദ്ധം ചെയ്തു?
1: കേൾക്കണില്ല.
0: എത്ര കാലം? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യാത്രയിലായതുകൊണ്ട് ചിലപ്പോൾ സിഗ്നൽ കട്ട് ചെയ്യുന്നതായിരിക്കാം. കേൾക്കുന്നുണ്ടോ ചേച്ചി? അല്ല നമ്മളേ ഈ രോഗത്തോട് എത്ര കാലം പടവെട്ടി എന്ന് ചോദിക്കുകയായിരുന്നു. അധികം നാളായില്ല. നമ്മുടെ ചുറ്റുമുള്ള സ്നേഹമുള്ള ആൾക്കാരുടെ സഹായത്തോടെ നമ്മള് ഒരു കരയ്ക്ക് കയറിയല്ലേ.
1: കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ട് അവരപ്പൊ തന്നെ ചീട്ട് എടുത്ത് ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഞാൻ ഇവിടെ അഡ്മിറ്റ് ആക്കിയിരുന്നു പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ആക്കി തല സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു നേരെ ഞങ്ങൾ ഐസിയുലോട്ട് കയറ്റിയാണെന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് പേടിയായിപ്പോ, ഞാൻ ഭയങ്കര പേടിയെനിക്ക്. അങ്ങനെ അവിടെ ചെന്ന് പിന്നെ പ്രഷറും ഷുഗറും ഒക്കെ കൂടുതലായിരുന്നു എനിക്ക്.
0: ചേച്ചി നമ്മൾ ആ ഒരു കാലഘട്ടം നമുക്ക് മറക്കാമല്ലേ. ഇനി എങ്ങനെ, നമ്മൾ മനുഷ്യരല്ലേ, ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും, പക്ഷെ ഇനി എങ്ങനെ വരില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതൊക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കുക കേട്ടോ. അതിലൊന്നും യാതൊരു യാത്രയിലാണെങ്കിലും ഏത് തിരക്കിലായാലും അതൊന്നും മാറ്റി വയ്ക്കാണ്ടിരിക്കുക. നമ്മുടെ ആരോഗ്യം തന്നെയാണ് പ്രധാനം. ആയിക്കോട്ടെ. അപ്പൊ ചേച്ചി ഞാൻ നല്ലൊരു പാട്ട് വെച്ചു തന്നാലോ. അങ്ങനെയൊന്നും പേടിക്കണ്ട, നമ്മൾ അങ്ങനെയൊന്നും അല്ലേ തളരില്ല അല്ലേ. നമ്മുടെ ജീവിതം തന്നെ ഒരു വെല്ലുവിളിയായി കിടക്കുമ്പോൾ നമ്മൾ ഇത് മാത്രമല്ല എത്രയോ കാര്യങ്ങൾ ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂട്ടത്തിൽ ഒരു യുദ്ധം മാത്രം. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഒരു അടിപൊളി ഗാനം വെച്ചു തരാം, ചേച്ചി പറഞ്ഞ ഗാനം തന്നെ വെച്ചു തരാം കേട്ടോ. എന്റെ പേര് മണികണ്ഠൻ. മണികണ്ഠൻ. ആ അപ്പോ നല്ലൊരു ദിനം നേരുന്നു. സ്റ്റേ സേഫ്, ആരോഗ്യത്തോടെ ഇരിക്കുക കേട്ടോ. ഓക്കെ ചേച്ചി.
1: ശരി.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है।
1: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए.

0: उसकी चर्चा कीजिए और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो।
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु एनसीपीसीआर द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: പ്രിയരേ, സമയം 9 കഴിഞ്ഞ് 34:20 കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സവാരി ടൈം. സവാരി ടൈമിലേക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-242-8101. 0484-242-8101. ഹലോ,
3: ഹലോ,
2: ആരാണ് സംസാരിക്കുന്നത്? പറയൂ.
3: ബിന്ദു.
2: ഹായ് ബിന്ദു, നമസ്കാരം.
3: നമസ്കാരം.
2: എവിടേക്കാണ് യാത്ര?
3: തുറൂർ അമ്പലം.
2: എന്താണ് അമ്പലത്തിൽ? ഇന്നെന്താണ്, പിറന്നാളാണോ?
3: ഇല്ലല്ല, വെറുതെ.
2: വെറുതെ പോവാണ്? ഒറ്റയ്ക്കാണ് യാത്ര? ഫ്രണ്ട്സ് ഉണ്ടോ കൂടെ? ആഹാ, എന്താണ് മോളുടെ പേര്? അർച്ചന. അപ്പോൾ അർച്ചനയും കൂട്ടി അമ്പലത്തിലേക്ക് പോയിട്ട് അർച്ചന കഴിപ്പിക്കാനാണോ? അർച്ചനയും കൂട്ടി അമ്പലത്തിലേക്ക് പോകണമെന്ന്? സ്കൂൾ. അതെ അതെ, ഓക്കെ ഓക്കെ. പറയൂ, ഇപ്പൊ എവിടെ എത്തി? ബസ്സിലാണോ യാത്ര? ഓട്ടോറിക്ഷയിലാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ യാത്രയിലാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഏത് പാട്ടാണ് വേണ്ടത്? ചിന്നത്തമ്പിയിലെ പാട്ട്. ചിന്നത്തമ്പിയിലെ ഏത് പാട്ടാണ്? തൂളിയിലെ എന്നുള്ള പാട്ട് വെച്ചാലോ? ഓക്കെ ഓക്കെ, മനോഹരമായ പാട്ടാണ്. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, സവാരി ടൈം എന്നുള്ള പരിപാടി അറിയാലോ, യാത്രയെ ഇഷ്ടപ്പെടുന്ന, യാത്രയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ബിന്ദു എന്തുകൊണ്ടാണ് യാത്രയെ സ്നേഹിക്കുന്നതെന്ന് പറയാമോ ചുരുക്കിയിട്ട്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യാത്ര പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നു അല്ലേ? അതെ അതെ. ലീവ് എടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പോ എത്ര ക്ലാസ്സിലാ മോള് പഠിക്കുന്നേ? ഓക്കെ. അപ്പോ മാത്സിനാണോ ട്യൂഷൻ? ഓക്കെ. കണക്കിനാണോ ട്യൂഷൻ? ഓക്കെ. അപ്പൊ എല്ലാം നന്നായി വരട്ടെ കേട്ടോ. മോൾക്കും അർച്ചനയ്ക്കും ബിന്ദുവിനും നമ്മുടെ എല്ലാ ആശംസകളും. പിടിച്ച് പഠിച്ച് മിടുക്കിയാവട്ടെ. അർച്ചനോട് ആശംസകൾ പറയട്ടോ. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ ബിന്ദു. ഇനിയും വിളിക്കാട്ടോ. ആകാശവാണി കൊച്ചി FM-ലേക്ക് ഇനിയും നിരവധി പരിപാടികളുണ്ട്, സവാരി ടൈം മാത്രമല്ല. വിളിക്കാട്ടോ. ഓക്കെ. അപ്പോ ശുഭദിനം നേരുന്നു. ബൈ ബൈ.

0: ഹലോ
1: ഹലോ,
0: ആരാണ് സംസാരിക്കുന്നത്?
1: ഗുഡ് മോർണിംഗ്, ഇത് അനിലയാണ്, ബംഗോളയിൽ നിന്ന്.
0: ബംഗോളയിൽ നിന്ന് അനില. അനില യാത്രയിലാണോ?
1: ഒരു യാത്ര കഴിഞ്ഞു വന്ന് അടുത്ത യാത്ര ചെയ്തോണ്ടിരിക്കുന്നു.
0: ഒരു യാത്ര കഴിഞ്ഞ് അടുത്ത യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്.
1: കുട്ടിയെ കൊണ്ട് ഇന്നലെ വീട്ടിൽ വന്നു. ഞങ്ങള് മിനിങ്ങാന്ന് കൊട്ടിയൂർക്ക് പോയതായിരുന്നു.
0: കൊട്ടിയൂർക്ക് പോയതാണ്? ഓക്കെ ഓക്കെ ഓക്കെ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അല്ലേ?
1: പോയി തിങ്കളാഴ്ച വെളുപ്പിന് പോയി. ഇന്നലെ രാത്രി 12 മണി, 10 കഴിഞ്ഞപ്പോ ഇവിടെ ലാൻഡ് ചെയ്തു.
0: അത് ശരി, അത് ശരി. ഓക്കെ ഓക്കെ. കൊട്ടിയൂരൊക്കെ ഭയങ്കര തിരക്കുണ്ടോ?
1: ഏയ്, കഴിഞ്ഞ വർഷം പോയ അത്രയും തിരക്കൊന്നും ഉണ്ടായില്ല.
0: തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തം വണ്ടിയിൽ പോയതാണോ അല്ല ബസ്സിൽ പോയതാണോ?
1: ഒരു 23 പേര് ഒന്നിച്ച് വണ്ടി എടുത്ത് പോയിട്ട്
0: ട്രാവലർ. ഓക്കെ. അപ്പൊ ഈ ട്രാവലർ ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടോ അവിടെ?
1: പാർക്ക് ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളുടെ ലോഡ്ജിന്റെ മുമ്പിൽ പാർക്ക് ചെയ്തു. ഏഷ്യൻ ലോഡ്ജ് എന്ന് പറഞ്ഞ ഒരു ലോഡ്ജ് ഉണ്ട് അവിടെ. അവിടെ സ്ഥിരമായിട്ട് റൂം എടുക്കണത്. അപ്പൊ നീണ്ടു നോക്കി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്.
0: എന്താണ് സ്ഥലത്തിന്റെ പേര് ഒന്നുകൂടി പറയോ?
1: നീണ്ടു നോക്കി, അതായത് നീളത്തിൽ നോക്കി എന്നുള്ളതിന് ഷോർട്ട് ഫോം നീണ്ടു
0: നീണ്ടു നോക്കി. അത് ഇരിട്ടി ടൗണിന് അടുത്താണോ?
1: ഇരിട്ടി വരെ ഒന്നും പോകണ്ട. പക്ഷേ ആ കൊട്ടിയൂർ അമ്പലത്തിന്റെ അവിടുന്ന് 10 രൂപയുടെ ദൂരമുള്ളൂ. ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് സൊസൈറ്റിയുടെ.
0: അത് ശരി. അപ്പോ ഈ കൊട്ടിയൂർ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ ലോഡ്ജ് ഉണ്ടെന്ന് പറയുന്നു അല്ലേ?
1: ഇഷ്ടംപോലെ ലോഡ്ജ് ഒന്നും ഇല്ല. ഈ ലോഡ്ജിൽ തന്നെ കഴിഞ്ഞ വർഷം പോരുന്ന സമയത്ത് ബുക്ക് ചെയ്താൽ
0: നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രം കിട്ടും അല്ലേ?
1: വളരെ വളരെ കുറച്ച് താമസ സൗകര്യം അവിടെ ഉള്ളൂ.
0: ആഹാ, ഓക്കെ ഓക്കെ. താമസിക്കണേൽ നേരത്തെ ബുക്ക് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അമ്പലത്തിൽ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല. ഇപ്പൊ ഈ സമയത്ത് മഴയൊക്കെ പെയ്ത് നല്ല വെള്ളൊക്കെ കേറിയിട്ട് അല്ലേ?
1: മിനിഞ്ഞാന്ന് വൈകുന്നേരം അവിടെ എത്തിയപ്പോ മഴ നനഞ്ഞ്, പതുക്കെ ചട്ടൽ മഴ നനഞ്ഞാണ് തോന്നിയത്. കഴിഞ്ഞ വർഷം അങ്ങനെയല്ല. കഴിഞ്ഞ വർഷം 4 മണിക്ക് വെളുപ്പിന് 4 മണിക്ക് ക്യൂ പോയി നിന്നിട്ട് 7 മണി വരെ മഴ നനഞ്ഞാ തോന്നുന്നു. ഭഗവാൻ മനുഷ്യ പുഴയിലെ വെള്ളം കണ്ടപ്പോ എനിക്ക് കുളിക്കാൻ തോന്നിയില്ല, പക്ഷെ ഭഗവാൻ കുളിപ്പിച്ചിട്ടാ കേട്ടി.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ബാക്കി എല്ലാ അമ്പലങ്ങളെയും താരതമ്യപ്പെടുത്തുമ്പോ കൊട്ടിയൂരിൽ ഒരു പ്രത്യേക വൈബാണല്ലേ? ഒരു
1: വെള്ളത്തിൽ നീന്തിയൊക്കെ നടന്ന് ഒരു പ്രത്യേകത. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ കള്ളകൃഷ്ണനെ തൊഴാൻ കയറി.
0: ഗുരുവായൂരൊന്ന് കയറി.
1: ശ്രീപാരാധന ഇതും കഴിഞ്ഞ് ശ്രീവെലിക്കുള്ള എഴുന്നള്ളിപ്പായിരുന്നു. ആ എഴുന്നള്ളിപ്പന്റെ ലാസ്റ്റ് പ്രദക്ഷിണം പോയതിനെ തൊട്ട് ഒരേ കൊടിമരത്തിന്റെ പുറയില് വന്ന് മുമ്പിൽ വന്ന് വന്നു. ആ ഒരു മനുഷ്യരായിടവ നാഴിയിലില്ലാതെ ഭംഗിയായിട്ട് ആ ശ്രീലകം മുഴുവൻ കണ്ടു തൊഴാൻ.
0: അതൊക്കെയാണ് നമ്മുടെ ഒരു എന്താ പറയുന്ന നിമിത്തം അല്ലെങ്കിൽ യോഗം എന്നൊക്കെ പറയുന്നത് അല്ലേ?
1: അത് അകത്ത് കയറി തൊഴാൻ വേണ്ടി ക്യൂവിൽ നിന്ന്. അപ്പൊ ക്യൂവിൽ നിന്നപ്പോ ഈ കൊട്ട് കേട്ടപ്പോ ഞാൻ പറഞ്ഞു ഒന്നേലും ശിവയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചടങ്ങിന് വേണ്ടി പുറത്തേക്ക് പോകാനായിരുന്നല്ലോ. നമുക്ക് ഇവിടെ നിന്ന് പുറത്തുനിന്ന് തൊഴിൽ കഴിഞ്ഞിട്ട് കൊടിമരം അകത്തേക്ക് കയറണേന് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കൊടിമരത്തിന്റെ ആ സ്ഥലത്ത് ഓടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് നോക്കി തൊഴാം. പിന്നെ ക്യൂവിൽ വന്നിട്ടാണ്. അപ്പൊ ക്യൂവിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്ത് ടോയ്ലറ്റിൽ പോകണമെന്നും പറഞ്ഞ് ടോക്കൺ മേടിച്ചു. അവിടെ അവിടെ തള്ളാൻ പറ്റിയില്ലെങ്കിലും തിരിച്ച് ഞങ്ങൾ അഴിക്കാത്തക്ക് തന്നെ വരാനുള്ള ടോക്കൺ. മൂന്ന് പേര് വെച്ച് ടോക്കൺ മേടിച്ച് വെച്ച് ഒരാള് മേടിച്ചോണ്ട് പോകുന്നു. ആ ടോക്കൺ ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഞങ്ങൾ അഴിലിക്ക് വന്നില്ല.
0: അത്രയും
1: ഭംഗിയായിട്ട് തൊഴാൻ പറ്റി. ഭഗവാൻ ആനപ്പുറത്ത് എഴുന്നള്ളി വന്നത് ഭംഗിയായിട്ട് തൊഴുതു. അത് കഴിഞ്ഞ് കൊടിമരത്തിന്റെ ചുവട്ടിലോട്ടി വന്ന് നിന്നു. ഫസ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ടാ കൊടിമരത്തിന്റെ ഫ്രണ്ടിൽ വന്ന് എനിക്ക് അത്രയും ഭംഗിയായിട്ട് തൊഴാൻ പറ്റാം.
0: അപ്പോ കൊട്ടിയൂര് പോയി, ഗുരുവായൂർ പോയി, വേറെ എവിടെയൊക്കെ പോയി?
1: പിന്നെ ആലത്തിയൂര് പോയി, നാവാമൂന്നിന്റെ അടുത്ത് പോയി. പിന്നെ അവിടെ വേറൊരു അമ്പലത്തിലും കൂടി പോയി. ആ അമ്പലത്തിന്റെ പേര് എന്റെ മെമ്മറിയിലില്ല. കഴിഞ്ഞ വർഷം കാഞ്ഞിരക്കാട് എന്ന് പറഞ്ഞ ഒരു ശ്രീ മഹാദേവന്റെ അമ്പലത്തിൽ പോയി. ആ അമ്പലത്തില് നമ്മള് ക്ഷീരധാരയും ധാരയും കഴിച്ചു കഴിഞ്ഞാല് സോപാനപ്പടി മുകളിലേക്ക് ഒരു 4-5

0: വഴി കേറിയിട്ട് നിന്ന് നമുക്ക് തീർത്ത അത്ര സാധനം നമ്മുടെ കയ്യിൽ ഒരു ഓടത്തിലാ തരണത്.
1: അത്
0: ക്ഷീപ്പിട്ട അതങ്ങനെ ഓരോ സ്റ്റെപ്പ് ഒക്കെ വയ്ക്കുമ്പോഴും നമ്മുടെ മേത്തൂടെ ഒരു രോമം കേൾക്ക് പൊങ്ങി നമുക്ക് സോപാനപ്പടി കയറാൻ നമുക്കൊന്നും അർഹത ഇതില്ലല്ലോ.
1: അതെ അതെ, തീർച്ചയായും.
0: ആ പടി ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും കാഞ്ഞിരക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തില് വൈദ്യനാഥ ക്ഷേത്രം
1: എല്ലാ അമ്പലങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ നമ്മുടെ
0: പ്രത്യേകതകളുണ്ടാവും.
1: അതെ അതെ, എല്ലാ അതെ അതെ എല്ലാ ഇതിനും ഒരു പ്രത്യേകത ഉണ്ടാവും, പള്ളികളായാലും അമ്പലങ്ങളായാലും.
0: പെരുന്നെല്ലി പോയി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് നാളെ ബലി ഇടുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ഒരു വിളിച്ചുചൊല്ലി പ്രാർത്ഥന ഉണ്ട് എല്ലാവർക്കും വേണ്ടിട്ട്. ആ പ്രാർത്ഥന ഇങ്ങനെ നടന്ന് പ്രാർത്ഥന ലാസ്റ്റ് അങ്ങോട്ടാവുമ്പോ എല്ലാം സർവം ഇത് സമർപ്പയാമി എന്ന് പറഞ്ഞ വിഷ്ണു പാദത്തെങ്കിൽ തിരുനെല്ലി പെരുമാളുടെ പാദം അപ്പോഴേക്കും നമുക്ക് ഏതായാലും നമ്മുടെ കർമ്മമാരുടെ ഒക്കെ പ്രസൻസ് ഫീൽ ചെയ്യുക. എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണത്. അത് കഴിഞ്ഞാൽ ആ പാപനാശിനിയിൽ ചെന്ന് കുളിച്ച് മുങ്ങി ഈറനായിട്ട് നിന്ന് ബലിയിട്ട് അതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിനൊരു വല്ലാത്തൊരു ശാന്തത.
1: തീർച്ചയായും. അതെ അതെ അതെ. അപ്പൊ വലിയൊരു യാത്ര കഴിഞ്ഞ് ഇപ്പൊ എവിടേക്കാണ് യാത്ര എന്ന് പറഞ്ഞു?
0: ഇപ്പൊ എന്റെ കസിന്റെ എന്റെ പേരക്കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പോണ രണ്ടു ദിവസം മുന്നേ ഹോസ്പിറ്റലൈസ്ഡാന്ന് പറഞ്ഞു. പോണ വഴിക്ക് ഡെലിവറി ആയിരുന്നു പറഞ്ഞു. അപ്പൊ കുഞ്ഞുവാവ വീട്ടിൽ വന്നിട്ടുണ്ട്.
1: അപ്പൊ നമ്മുടെ ആ പേരക്കുട്ടി ആ കുഞ്ഞുവാവക്ക് വേണ്ടിട്ട് നമുക്ക് ഒരു അടിപൊളി പാട്ട് വെച്ചാലോ?
0: ആ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിട്ട്
1: പാട്ട് പറയും.
0: അല്ല, കുഞ്ഞുവാവയുടെ അമ്മയ്ക്ക് ഹിന്ദി സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാ.
1: ഓക്കെ.
0: പിന്നെ ഞാനാണെങ്കിൽ ഷാരൂഖ് എന്റെ കട്ട ഫാനുവാ.
1: ആഹാ.
0: അപ്പൊ പർദേശിലൊരു പാട്ടുണ്ട്, കിസി റോസ് തുംസേ മുലാഖാത് ഹോഗി. ആ പാട്ട്,
1: ആ പാട്ട് തന്നെ വെക്കാം.
0: ആ പാട്ടില്
1: ഓക്കെ, ആ പാട്ട് തന്നെ വെച്ചിരാട്ടോ. തീർച്ചയായും തീർച്ചയായും. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. അപ്പൊ വിളിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ.
0: താങ്ക് യു.
1: താങ്ക് യു. ബൈ ബൈ.
0: വെൽക്കം.

0: The Indian Navy invites online applications from unmarried male and female candidates for 10+2 BTEC Cadet Entry Scheme Permanent Commission. Last date for submission is 18 June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready, cohesive, Atmanirbhar. Safeguarding seas for a Viksit Samrit Bharat. Join Indian Navy.
1: ഒരേ സമയം 9 കഴിഞ്ഞ് 53 മിനിറ്റും 25 സെക്കൻഡും കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. ഹലോ, ആരാണ്? ബിന്ദു. നമസ്കാരം. ഈ പരിപാടിയിലെ സവാരി ടൈം, ഇന്നത്തെ സവാരി ടൈമിലെ അവസാനത്തെ കോളറാണ്. നമ്മുടെ സമയം 10 മണി വരെ ആണ്, അറിയാലോ. അപ്പോൾ ലക്കിയാണ്, ഭാഗ്യമുണ്ട്. ഇപ്പോൾ തന്നെ പോയി ഒരു ലോട്ടറി എടുത്തോളൂ.

ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? എവിടേക്കാണ് യാത്ര പറയൂ. ആഹാ, ഒറ്റയ്ക്കാണ് യാത്ര അല്ല ഫ്രണ്ട്സിന്റെ കൂടെയാണോ എങ്ങനെയാണ്? ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടം വരെ എത്തി? വൈറ്റിലെത്താറായി. ഓക്കെ ഓക്കെ. തിരക്കുണ്ടോ? ട്രാഫിക് ഉണ്ടോ? ആഹാ, രാവിലെ നല്ല മഴയായിരുന്നു, ഇപ്പം മഴ കുറഞ്ഞു തോന്നുന്നു അല്ലേ? മഴയൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഏതായിരുന്നു പാട്ട് വേണ്ടത്? മേഘം പൂത്തു തുടങ്ങി, നല്ല പാട്ടാണ്. ആ പാട്ട് വെച്ച് തരാം. അപ്പോൾ ഇന്ന് അറിയാലോ, ഇന്ന് വേൾഡ് സൈക്കിൾ ഡേ ആണ്. സൈക്ലിസ്റ്റ് ആണോ? ഇപ്പൊ യൂസ് ചെയ്യാറില്ല. അതൊന്നും കുഴപ്പമില്ല, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഹാ, ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഇതൊരു ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല, ഒരു മെന്റൽ റിലാക്സേഷൻ കൂടിയാണല്ലോ. ആ ബിന്ദു എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അത് പറഞ്ഞില്ല. ആ ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഇപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഓക്കെ ഓക്കെ. നമ്മുടെ യാത്രയിൽ നമ്മുടെ എഫ് എം ആണ് നമ്മുടെ ആശ്രയം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നേരെ നമുക്ക് പാട്ടിലേക്ക് പോയാലോ. അപ്പോൾ താങ്ക് യു ഫോർ കോളിംഗ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ വിട്ടിറങ്ങി. ഗവൺമെന്റ് ജീവനക്കാരുടെ അന്യായമായ സ്ഥലമാറ്റം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സിപിഐഎമ്മിലെ വി ജോയിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സ്ഥലമാറ്റം വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് നിലവിലെ ഗവൺമെന്റ് കൈക്കൊള്ളില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. 10 വർഷമായി സെക്രട്ടേറിയറ്റ് കാണാത്ത ജീവനക്കാരുണ്ടെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അന്യായമായ സ്ഥലമാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ കെ ജെ ജോർജ്, യു ടി ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗ്രാമീണ മേഖലയിൽ സുരക്ഷിത കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കാൻ ജൽജീവൻ മിഷൻ 2.0 പ്രകാരം 4 സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. അരുണാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, നാഗാലാൻഡ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുമായുമാണ് കരാർ ഒപ്പിട്ടത്. തമിഴ്നാട്ടിൽ ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് 16 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപക മഴയെ തുടർന്ന് വെള്ളപ്പൊക്കവും വ്യാപക നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ PV സിന്ധു 2nd റൌണ്ടിൽ. കെ ശ്രീകാന്ത്, ലക്ഷ്യ സെൻ, മാളവിക ബൻസോദ് എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. വാർത്തകൾ കഴിഞ്ഞു.
1: ന്യൂസ് റെയിൻബോ.
3: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ച് വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 10 മണി കഴിഞ്ഞ് 7 മിനിറ്റും 49 സെക്കൻഡുമായിട്ടുണ്ട്. യെസ്, അപ്പോൾ എന്നത്തെയും പോലെ ഈ ഒരു 10 മണി സമയം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ആവശ്യപ്പെടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് വഴിയാണ് കേട്ടോ. നമ്മുടെ വാട്സപ്പിലേക്ക് വാട്സപ്പ് വഴിയാണ് ഇഷ്ടഗാനങ്ങൾ ചോദിക്കേണ്ടത്. ആ ഒരു വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075 8547341075. അപ്പോൾ ഇനി 11 മണി വരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളാണ് നമ്മൾ ഒരുമിച്ച് കേൾക്കാൻ പോകുന്നത്. കൂടെ ഞാനുണ്ട് ആർ ജെ ധന്യ. സ്റ്റേഡിയോ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

യേസ്, ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പാഴ്സപ്പിലേക്ക്. പാഴ്സപ്പിലേക്ക് ഇപ്പോൾ ഒരുപാട് മെസ്സേജുകൾ, ഇഷ്ടഗാനം കേൾക്കാനായിട്ട് രാവിലെ തന്നെ റെഡി ആയിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കപ്പോൾ സമയം കളയാതെ ആ ഒരു മെസ്സേജസിലേക്ക് പോവാം. ഒപ്പം തന്നെ ഞാൻ ഒരു നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547341075. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. പാഴ്സപ്പിലേക്ക് ഇഷ്ടഗാനത്തിനായിട്ട് മെസ്സേജ് അയക്കേണ്ട നമ്പറാണ് 8547341075. യെസ്, നമ്മുടെ ഫസ്റ്റ് വന്നേക്കുന്ന ആ ഒരു മെസ്സേജാണ് ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നത്. ഹലോ, നമസ്കാരം, ഞാൻ ബോർഡിംഗ് ഇയർ 38 നിന്നും ഷിജി ജെയിംസ് ആണ്. എന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് പ്രിയം എന്ന ചിത്രത്തിലെ സ്നേഹസ്വരൂപനം നാഥ എന്ന പാട്ട് വെച്ച് തരാമോ? ജയശ്രീ, ഷൈക്കത്ത്, അശ്വതി, മേരി, നസി, രമ്യ, ഷിനിത, സബീന, സൗമ്യ, സിനി, ബിന്ദു, അനിത, ഹേമ, ഭീമ, ഫസി, രചി എന്നിവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഭീമയ്ക്കും ഇക്കയ്ക്കും ആശംസകൾ പറയണേ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് ഇന്നത്തെ ദാവിശ്വാസ ഭീമയ്ക്കും ഇക്കയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. യെസ്, ഇന്ന് കൂട്ടുകാരി ഭീമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞാൽ അവളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് KGF ൽ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്.

വെച്ചിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ് വായിക്കുകയാണെങ്കിൽ സുപ്രഭാതം വാട്സപ്പ്, ഞാൻ സ്മിത അനിൽകുമാറാണ്, റെയിൻബോയുടെ സന്തത സഹചാരിയാണ്. കൊടുങ്ങല്ലൂരിനടുത്തുള്ള പുല്ലൂറ്റാണ് സ്വദേശം. ഇന്ന് എൻ്റെ ജീവിത പങ്കാളിയുടെ പിറന്നാളാണ്. പേര് അനിൽകുമാർ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മഴയത്ത് മുമ്പേ സിനിമയിലെ എന്തിനു വേറൊരു സൂര്യോദയം യെസ് കേൾപ്പിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് കണ്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അനിൽകുമാറിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ഇതാ ഫസ്റ്റ് സോങ് ആയിട്ട് നമ്മുടെ വാട്സപ്പിലൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിറന്നാൾ ആശംസകൾ കേട്ടോ അനിൽകുമാറിന്. ഹാപ്പി ബർത്ത്ഡേ. ഗുഡ് മോർണിംഗ് പാട്സപ്പ്, ഞാൻ ജയ, അഖിലേഷാണ്. എനിക്കൊരു പാട്ട് വേണം. പാട്ട് എൻ ജീവനെ എന്നാണ് നീ എന്നുള്ളൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദേവദൂതൻ എന്ന മൂവിയിലെ പാട്ടാണ്. യെസ്, കണ്ണൻ കാഞ്ഞിരമറ്റത്തിന്റെ മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് റെയിൻബോ, ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ചെണ്ടക്കൊരു കോലുണ്ടരുന്ന നമ്മുടെ മനസ്സിനക്കരയിലെ പാട്ട് അല്ലെങ്കിൽ അത്ഭുത ദ്വീപിലെ ചക്കര മാമിനി എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് കണ്ണൻ കാഞ്ഞിരമറ്റം. നെക്സ്റ്റ് മെസ്സേജ്, ഹായ് നമസ്കാരം റെയിൻബോ, ഞാൻ വനജയാണ്. കടമ്പഴിപ്പുറം, എനിക്ക് ചിനത്തമ്പി സിനിമയിലെ അരച്ച ചന്ദനം എന്ന പാട്ട് വെച്ച് തരാമോ? എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പാട്സ്, അപ്പോൾ ഇന്ന് ജന്മദിനമായ നമ്മുടെ പ്രിയ സുഹൃത്ത് ജയങ്കർ ഫോർട്ട് കൊച്ചിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് പക്ഷേ സിനിമയിലെ സൂര്യാംശു ഓരോ വയൽ പൂവിലും എന്ന ഗാനം കേൾപ്പിച്ചു കൊടുക്കുക. ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഹമ്മദാണ്, വടക്കേ വാവന്നൂരിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ജയങ്കർ ഫോർട്ട് കൊച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ ഫ്രം റെയിൻബോ. ഗുഡ് മോർണിംഗ് വാട്സപ്പ്, അയാൾ കഥ എഴുതുകയാണ്. സിനിമയിലെ മാനെ മലരമ്പൻ എന്ന് തുടങ്ങുന്ന പാട്ട് പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് പ്ലേ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് വിനീത ഷിബു പുച്ചാക്കലിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ സരസ്വതി രാജൻ പറയുന്നത് എന്താണെന്നറിയോ, എല്ലാ റേഡിയോ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഒരു മലയാള സോങ്, ഏതാണ്? താളവട്ട മൂവിയിലെ കളഭം ചാർത്തും എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് ഉദയം പേരിട്ടിൽ നിന്ന് നമ്മുടെ സരസ്വതി രാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹായ് നമസ്കാരം, ഞാൻ നോർത്ത് പറവൂർ നിന്ന് സിനിയാണ്. എനിക്ക് ദി പ്രിൻസ് മൂവിയിലെ കണ്ണിൽ കണ്ണിൽ എന്ന സോങ് വെച്ച് തരാമോ? ഇന്ന് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഫസ്റ്റ് മീറ്റപ്പ് 5th ആനിവേഴ്സറി ആണ്. ദയവായി ഈ പാട്ട് വെച്ച് തരാമോ? എൻ്റെ ഹസ്ബൻഡ് വിബിന് വേണ്ടിയിട്ടാണ് സോങ് എന്ന് ചോദിച്ചിട്ട് വിബിന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പോൾ സമയം ഒരുപാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 10:21 ഇതാ ഇപ്പോഴേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സോങ് വരുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പാണ്, ഓൺലി ഓൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി ചിന്നത്തമ്മി. യെസ്, 1991 റിലീസായ ഒരു മനോഹരമായ ഒരു ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരുമ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 20 സെക്കൻഡും ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് ആണ്. അപ്പൊ വാട്സപ്പിലേക്ക് ഇനിയും ഇഷ്ടഗാനത്തിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട ആ ഒരു വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075, 8547341075. ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങളുടെ പ്രിയ ഗാനത്തിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കേണ്ടത്. പ്രിയ ഗാനം എന്ന് പറയുമ്പോൾ ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ ആവശ്യപ്പെടാം. യെസ്, അപ്പൊ നമുക്ക് ഒത്തിരി മെസ്സേജുകൾ റീഡ് ചെയ്യാനുണ്ട്. ഞാൻ സോണിക നോർത്ത് പറവൂർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പവിഴമല്ലി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണെങ്കിൽ, ഗർഷ മൂവിയിലെ പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന ഗാനം വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് രാജേഷാണ് ഇടപ്പള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് രാജേഷ് ഈ ഒരു പാട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ, ഹൈ ഗുഡ് മോർണിംഗ്, മഴ പെയ്തു മാനം എന്ന് തുടങ്ങുന്നൊരു പാട്ട്. എനിക്ക് തോന്നുന്നു മഴ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മഴ വെച്ച് തുടങ്ങുന്ന പാട്ടുകളോട് ഒരു പ്രത്യേക ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഏതായാലും യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ അങ്ങനെ ആ അത്തരത്തിൽ മഴ പെയ്ത ഗാനങ്ങൾ കേൾക്കാനായിട്ട് ഒരു രസം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇത് അഭിഭാഷകൻ്റെ കേസ് ഡയറി എന്ന മൂവിയിലൊരു പാട്ടാണ് ഇത്. എല്ലാ ശ്രോതാക്കൾക്കും അർജീസിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജോൺസൺ ആണ്, ജോൺസൺ പെരേരയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് വാട്സപ്പ് ധന്യ, ഞാൻ ഷേർലി ജെറോം ആണ് എന്ന് പറഞ്ഞിട്ട് പാനായിക്കുളത്ത് നിന്ന് ഷേർലിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഭൂമിക എന്ന മൂവിയിലെ മനസ്സിനൊരായിരം കിളിവാതിൽ ഈ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, നമസ്തേ എഫ് എം, നീർക്കോടുള്ള അങ്കിളിന് വേണ്ടിയിട്ട്. നീർക്കോടുള്ള ഏത് അങ്കിളിന് വേണ്ടിയിട്ടാ? ഏതായാലും നീർക്കോടുള്ള എല്ലാ അങ്കിൾമാർക്കും വേണ്ടിയിട്ടായിരിക്കും അല്ലേ. ഒരു സോങ് വേണം, എസ് പി പാടിയ മലരേ എന്ന സോങ് വെച്ച് തരാമോ? ആവശ്യപ്പെടുന്നത് പ്രിയ ആണ് കേട്ടോ, കൂട്ടുകാരി നിത. പ്രിയ കൂട്ടുകാരി നിത, പ്രിയ അല്ല, പ്രിയ കൂട്ടുകാരി നിതയാണ് ആവശ്യപ്പെടുന്നത്. ഏതോ നീർക്കോടുള്ള അങ്കിളിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ആ ഒരു മെസ്സേജിന് ശേഷം നെക്സ്റ്റ് മെസ്സേജ്, അഴകൻ തമിഴ് മൂവിയിലെ സംഗീത സ്വരങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം പ്ലീസ് പ്ലേ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് മനോജാണ് തിന്നിലാപുരത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട്, സുഖമല്ലേ രണ്ടുപേർക്ക് എന്ന് വെച്ചിട്ടുണ്ട്. രണ്ടുപേർക്ക് സുഖമാണ്, പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ, മണികണ്ഠം ചില തിരക്കുകൾ കാരണം അങ്ങ് സ്കിപ്പായിട്ടുണ്ട്. പിന്നെ കേട്ടുകൊണ്ട് കൂടെയുണ്ട് സരോജ പുത്തൻകുരിശിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, മാഗി ജോർജിൻ്റെ മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? എൻ്റെ സൂര്യപുത്രിക്ക് എന്ന മൂവിയിലെ ആലാപനം എന്ന് തുടങ്ങുന്ന പാട്ട്, അതല്ലെങ്കിൽ കമലദളം മൂവിയിലെ സായന്തരം എന്ന് തുടങ്ങുന്ന രണ്ട് പാട്ടുകളാണ് പ്രിഫർ ചെയ്തേക്കുന്നത് മാഗി ജോർജ് വൈപ്പിനിൽ നിന്ന്. ഞാൻ രമാമേനോനാണ്, തൃപ്പൂണിത്തുറയിൽ നിന്നും. ഇന്ന് സ്കൂൾ തുറന്ന് 4th ലേക്കായ എൻ്റെ കൊച്ചുമോൾ അക്ഷരയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരാമോ? അവൾ അവധിക്കാലം മുഴുവനും എൻ്റെ കൂടെ ആയിരുന്നു. ബാംഗ്ലൂരാണ് താമസം. NPS കോരമംഗലമാണ് സ്കൂൾ. ഒരു പാട്ട് വെച്ച് തന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രമാമേനോൻ തൃപ്പൂണിത്തുറയിൽ നിന്നൊരു കൊച്ചുമോൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ സിന്ധു നെല്ലായി പറയുന്നുണ്ട്, കൂടെ ജോലി ചെയ്യുന്ന 45 പേർക്കും പുല്ലൂർ കശുവണ്ടി തൊഴിലാളിയാണ്. അവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, നമസ്തേ, മിന്നിത്തെന്നും നക്ഷത്രങ്ങൾ, നിറമെന്ന മൂവിയിലെ പാട്ട് ചോദിച്ചിട്ടും. അതും എനിക്ക് തോന്നുന്നു ഒരു ഒരു ഒരു മഴ

ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു മൂവി സോങ് ആണെന്ന് തോന്നുന്നു അല്ലേ. അതായാലും പ്ലീസ് പ്ലേ മൈ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. വൈഷ്ണവിയാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു മെസ്സേജ് വായിക്കുകയാണെങ്കിൽ, ഹായ്, എൻ്റെ പേര് രുദ്ര ബൈജു എന്നാണ്. എനിക്ക് ഹേമന്തമിൻ കൈക്കുമ്പിളിൽ എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് രുദ്ര ബൈജു നമുക്കായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇനിയുണ്ട് കേട്ടോ ഒരുപാട് മെസ്സേജുകൾ വായിക്കാനുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ ഞാനൊരു പാട്ടിലേക്ക് പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് വാട്സപ്പ്.

ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ഗമപ ഗമപ ഗമപദ നിദപ ഗമപദ നിസനിദപ.

യെസ് ആകാശവാണി കൊച്ചി ഫോം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് പാഴ്സപ്പ് ആണ്. സമയം എന്ന് പറയണ്ടേ 10 മണി കഴിഞ്ഞ് 43:23 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജുകൾ വായിക്കേണ്ട സമയമായിട്ടുണ്ട്. ഉണ്ണിമേനോൻ പാടിയ ഒരു പാട്ടിന് വേണ്ടിയിട്ട് വത്സൻ ബീലി എന്ന് പറയുന്ന ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ്, അനശ്വരത്തിലെ താരാപഥം ചെയ്തോഹരം എന്ന് തുടങ്ങുന്ന പാട്ടിന് വേണ്ടിയിട്ട് ജോഷി അങ്കമാലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇളയരാജ സാറിന് ജന്മദിന ആശംസകളോടെയാണ് കേട്ടോ ഈ ഒരു പാട്ട് നമ്മുടെ ജോഷി അങ്കമാലി ചോദിച്ചിരിക്കുന്നത്. ജെസ്സി പറയുന്നുണ്ട്, ഹൈ റെയിൻബോ, എനിക്ക് രക്തസാക്ഷികൾ സിന്ധാപാത സിനിമയിലെ പൊന്നാര്യൻ പാടം എന്ന് തുടങ്ങുന്ന പാട്ട് തരാമോ എന്ന് ചോദിച്ചിട്ട് ജെസ്സി കൊടുങ്ങല്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജിഷ ജോൺസൺ പറയുന്നു, ഹാവ് എ നൈസ് ഡേ, പ്ലീസ് പ്ലേ ദേവസംഗീതം നീയല്ലേ ഫ്രം ദ മൂവി ഗുരു, അല്ലെങ്കിൽ നിലാവേവ ഫ്രം മൗനരാഗത്തിലെ പാട്ട്, ഇതൊന്നും അല്ലെങ്കിൽ മെല്ലയൊന്നും പാടിവാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രം മനസ്സിനക്കരെ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിഷ ജോൺസൺ ആണ് തിരുമുപ്പത്ത് നിന്ന്. ഹാപ്പി ബർത്ത് ഡേ ഇളയരാജ സാർ എന്നും കൂടി കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇളയരാജ സാറിന് ബർത്ത്ഡേ വിഷ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൽമാ ജമാലുദ്ദീനും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹൈ ഗുഡ് മോർണിംഗ് ധന്യ, ഹാപ്പി ബർത്ത് ഡേ ഇളയരാജ സാർ. പാട്ട്

ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമരക്കിളി പാടുന്നു മൂന്നാം പക്കത്തിലെ, അല്ലെങ്കിൽ പൊൻവെയിലിലെ എന്ന് തുടങ്ങുന്ന ഒരു യാത്രാമൊഴി എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലൊരു പാട്ട് വെച്ച് തരാമോ? ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ജയങ്കറിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സൽമ ജമാലുദ്ദീൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. നെക്സ്റ്റ് ലീബ പുരുഷോത്തമന്റെ മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ്, യെസ്, സത്യം ശിവം സുന്ദരം എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് ലീബ തിരുവാങ്കുളത്ത് നിന്ന്. നെക്സ്റ്റ്, എന്റെ പേര് ശ്യാമ എന്നാണ്, എന്റെ ഭർത്താവ് സജീഷിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇനി വരുന്ന നല്ല പാട്ടുകൾ രണ്ടെണ്ണം അങ്ങ് എടുത്തോട്ടോ, ഭർത്താവ് സജീഷിന് വേണ്ടിയിട്ട്. യെസ്. നെക്സ്റ്റ്, ശോഭ മേനോൻ പറഞ്ഞിരിക്കുന്ന എൻ്റെ മോൻ രാഹുൽ എന്ന രാമുവിൻ്റെ പിറന്നാളായിരുന്നു. മോനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവൻ്റെ ചേച്ചി നേഹ വേണുഗോപാൽ പാടിയ ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ എന്ന സിനിമയിലെ എൻ കണിമലരെ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് കേട്ടോ ശോഭ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഹൈ പാട്സപ്പ്, എനിക്കൊരു പാട്ട് തരാമോ? ദ പ്രീസ്റ്റ് അല്ലേ, നീലാമ്പലല്ലേ എന്ന ഗാനമാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഞാൻ നായരമ്പലത്തിൽ നിന്നും ഷീജയാണ്. എൻ്റെ മൂന്ന് മക്കളും എൻ്റെ അടുത്തില്ല, അമ്മു അപ്പു അച്ചു. യെസ്. അപ്പോൾ ഭർത്താവ് ടെലൻസ് ഇവർക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അമ്മുവിനും അച്ചുവിനും അപ്പുവിനും ഭർത്താവ് ടെലൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു നീലാമ്പലല്ലേ എന്ന് തുടങ്ങുന്ന പാട്ട് ഷീജ ചോദിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു പാട്ട് തരാമോ, കുറേ നാളായിട്ട് ചോദിച്ചിട്ട് കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഹായ് ധന്യ, നമസ്കാരം. ഇന്ന് എനിക്കൊരു പാട്ട് വേണമെങ്കിൽ, രാജ സാറിൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷേ കുറേ ഒരു വലിയ വലിയ മെസ്സേജാണ് കേട്ടോ, നമുക്ക് വായിക്കാൻ നേരമുണ്ടോ? മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ ബർത്ത്ഡേ ജൂൺ 3 രാജ സാറിൻ്റെ ആഗ്രഹപ്രകാരം സാറിൻ്റെ ബർത്ത്ഡേ ജൂൺ 2 ആഘോഷിക്കുന്നു. രാജ സാറിനുള്ള ആശംസകളായി കേൾക്കേണ്ട ഗാനം ഇഷ്ടഗായകൻ എസ് പി ബി സാർ പാടിയ ഗാനമാണ്. നാളെ എസ് പി ബി സാറിൻ്റെ ബർത്ത്ഡേ ആണ്. ഈ ലോകം ഉള്ളിടത്തോളം കാലം സാറിൻ്റെ ശബ്ദത്തിന് മരണമില്ല. എസ് പി ബി സാറിന് തുല്യം എസ് പി ബി സാർ മാത്രം. നലം വാഴ എന്നാളും എൻ വാഴ്ത്തുകൾ ചിത്രം മറുപടിയും ഈ പാട്ട് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രിയ റേഡിയോ കൂട്ടുകാരൻ ജയങ്കറിന് വേണ്ടിയാണ്. സസ്നേഹം ബിന്ദു ദിലീപാണ് കൊടകരയിൽ നിന്ന്. നമുക്ക് ഇത്രയും ദീർഘമായ വിശദമായ മനോഹരമായ ഒരു മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ സ്പീഡിലാണ് വായിച്ചത്, അതിന് കാരണം അറിയാലോ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. യെസ്. അപ്പം നമുക്ക് ഏതായാലും ഇനി ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാമല്ലേ. സമയം ഞാൻ ഒരിക്കൽ കൂടി പറയാം കേട്ടോ, 10:47 കേട്ടുകൊണ്ടിരിക്കുന്നു വാട്സപ്പ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ഈ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ഒരു ഗാനമാണ്. സത്യം ശിവം സുന്ദര എന്ന മൂവിയിലെ ഒരു പാട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജുകൾ കൂടി വായിക്കാനുള്ളത് കൊണ്ടാണ് ആ പാട്ട് ഞാൻ മെല്ലെ ഒന്ന് വലിക്കുന്നത്. ഹൈ പാട്സപ്പ്, ആലുവയിൽ നിന്ന് വിനീതയാണ്. ഒരു പാട്ട് വെച്ചു തരുമോ? നമ്മൾ തമിഴ് മൂവിയിലെ ജൂണിലെ നിലാമഴയിൽ എന്ന് തുടങ്ങുന്ന പാട്ട്, അല്ലെങ്കിൽ വെട്ടം മൂവിയിലെ മഴത്തുള്ളികൾ, വീണ്ടും മഴ നനഞ്ഞ പാട്ടുകളാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഈ ഒരു എപ്പിസോഡിൽ ഒരു മഴ നനഞ്ഞ പാട്ട് കൊടുക്കണ്ട. യെസ്, ഒരു പാട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു ഹിന്ദി ഗാനം ചോദിച്ചിട്ട് സീതാ രമേശ് കടക്കരപ്പള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ റെയിൻബോ ഇഷയാണ് കൊച്ചിയിൽ നിന്നും, പ്ലീസ് പ്ലേ ദ സോങ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാണേ. ആകാശ് പറയുന്നുണ്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ ക്ലാസ്മേറ്റ് മൂവിയിലെ കാറ്റാടി തണലും എന്ന ബ്യൂട്ടിഫുൾ ആയൊരു പാട്ടിന് വേണ്ടിയിട്ട് നിഷ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട് ഞാൻ രുത്താണ് കൊടുങ്ങല്ലൂരിൽ നിന്നും ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് കുമാർ മൂടപ്പല്ലൂർ, എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? ചിത്രം സല്ലാപത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരക്കിലാണ് എങ്കിലും കേട്ടുകൊണ്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അജി അലങ്ങാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഏസ്, അതുപോലെ തന്നെ സുമ പറയുന്നുണ്ട്, ഞാൻ സുമ രാജേന്ദ്രനാണ് കോതമംഗലത്ത് നിന്ന്. എന്റെ ഹസ്ബൻഡിന്റെ ഓർമ്മയാണ് എപ്പോഴും എന്റെ മനസ്സിൽ, അതുകൊണ്ടാണ് പാട്ട് തന്നില്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ പാട്ട് ചോദിക്കുന്നത്. പാട്ട് ഏതാണെന്നറിയാമോ? മനസ്സിന്റെ മറിഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായാലും നെക്സ്റ്റ്, ഞാൻ ജസ്നയാണ്, എനിക്ക് ചക്രമുത്തിലെ കരിനീല കണ്ണിൽ എന്തടി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈ റെയിൻബോ, ഞാൻ റോഷ്നി ബാലു, എന്റെ വീട് കൊടുങ്ങല്ലൂരിനടുത്തുള്ള പാലപ്പെട്ടിയാണ്. എന്റെ മകൾ ബാലരുദ്ര, ഇന്ദ്രരുദ്ര, 5 മാസം പ്രായമുള്ള മകൻ മിച്ചുട്ടൻ, ഇവർക്ക് വേണ്ടിയിട്ട് പഠനത്തിൽ ഈ പട്ടണത്തിലെ സുന്ദരനിലെ തക്കുടുക്കുട്ട എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് ധന്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഞാൻ രാമനാഥ മഠം, എനിക്ക് രഘുനാഥാണ്. എനിക്ക് ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലെ ദൂരേ ദൂരേ ഇതൾ വിരിയും എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ കൊച്ചുമകനെ കുളിപ്പിക്കുന്ന സമയത്ത് പാടുന്ന പാട്ട് ഓലത്തുമ്പത്തിരുന്ന് എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഈ ഗാനം വെച്ച് തരാമെന്ന് ചോദിച്ചിട്ട് സതിയാണ് തലയോലപ്പറമ്പിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഗുഡ് മോർണിംഗ്, സുഖമല്ലേ, കുറേ ദിവസമായി മെസ്സേജ് അയച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മലപ്പുറത്ത് നിന്ന് ഷിനില പ്രമോദ്, സൂര്യമാനസം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയോ ക്ലിയർ അല്ല ഇപ്പോൾ ക്ലിയർ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ് സീനാബിനു നമുക്കായിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്, എൻ്റെ മകൻ അദ്വിത് വിഷ്ണുവിന് വേണ്ടിയിട്ട് രാപ്പകൽ സിനിമയിലെ ഒരു പാട്ട് ചോദിച്ചിട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് സയനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാഗീത പറയുന്നുണ്ട് അടുപ്പള്ളിയിൽ നിന്നും, അല്ലീളം പൂവ് എന്ന് തുടങ്ങുന്ന പാട്ട് മകൾ മാളവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹായ് പാട്സപ്പ്, തൂവെള്ള തൂവുമുഷസിൽ എന്ന പാട്ട്, സഫൽ എന്ന മൂവിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആരാണെന്നറിയോ? പ്രേമയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രിയ റെയിൻബോ, അരികുറ്റിയിൽ നിന്നും സിധുവാണ്, എനിക്ക് ലവ് യു ഇന്ത്യ എന്ന തമിഴ് മൂവിയിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹായ് ഐ ആം ദിവ്യ, എനിക്ക് പട്ടം പോലെ എന്ന മൂവിയിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഫാമിലിക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് വർക്ക് ചെയ്യുന്ന കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദിവ്യ നമുക്കായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊഫൈൽ കണ്ടിട്ട് എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ അവിചാരിതമായിട്ട് ഇങ്ങനെ ഒരു പ്രൊഫൈലൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹൈ ഗുഡ് മോർണിംഗ് പാട്സപ്പ്, ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് സിന്ധുവാണ്. സിന്ധു എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന എൻ്റെ മോൾ സ്വാതിക്കും പിന്നെ എഫമിലെ എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹൈ റെയിൻബോ, പാട്സപ്പ്, ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, ദിനമോൾ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു പാട്ട് വെച്ചു തരാമെന്ന് വെച്ചാൽ ദിലീപാണ് കുവൈറ്റിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ ഇത് ഫുള്ള് വായിച്ചു തീർക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ എനിക്ക് വായിച്ചു തീർക്കാൻ പറ്റില്ല, കാരണം നമുക്ക് സമയം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 38 സെക്കൻഡ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആകാശം, കേട്ടുകൊണ്ടിരിക്കുന്നതല്ല ഇത്.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. ഐക്യദാർഢ്യത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും നൂലിൽ പൌരന്മാർ ഒന്നിക്കുമ്പോൾ രാഷ്ട്രത്തിന്റെ ശക്തി പലമടങ്ങ് വർദ്ധിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ഈ കൂട്ടായ ദൃഢനിശ്ചയത്തിലൂടെയാണ് രാജ്യം പുരോഗതി കൈവരിക്കുന്നതെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നിയമസഭയിൽ അന്യോന്യം സഹകരണം ഉറപ്പുവരുത്തി അംഗങ്ങൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നൂറ്റാണ്ടുകളുടെ പഴക്കമേറിയ സഭയുടെ അന്തസ് കാത്തുസൂക്ഷിക്കാൻ നിലവിലെ അംഗങ്ങൾ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിലെ പുതിയ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് ഈ മാസം 17 പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കുന്നുവെന്നും സ്പീക്കർ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പങ്കെടുക്കും. തെരുവിൽ ഉപേക്ഷിക്കുന്ന അനാഥരോഗികളെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെത്തിക്കുമ്പോൾ പ്രത്യേക വാർഡും പരിചരണ അനുമതിയും അനുവദിക്കണമെന്ന സന്നദ്ധ സംഘടനകളുടെ ആവശ്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ. ബൈജുനാഥ് വിശദീകരണം തേടി. ജില്ലാ മെഡിക്കൽ ഓഫീസറും ബീച്ച് ആശുപത്രി സൂപ്രണ്ടും പരാതി പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. അതിർപ്പള്ളിയിൽ ഇന്നലെ പുഴ കടത്തിവിട്ട കാട്ടാനക്കൂട്ടം തിരികെ എത്താതിരിക്കാൻ ദൌത്യസംഘം നിരീക്ഷണം ശക്തമാക്കി. എണ്ണപ്പന തോട്ടത്തിലെത്തിയ ആനകളെ ദൌത്യസംഘം വനത്തിലേക്ക് തുരത്തി. കണ്ണൂർ കോളയാട് പഞ്ചായത്തിലെ പെരുവ കോളനിയിൽ കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തി. കർഷകർ ഭീതിയിലാണ്. ദേശീയപാതയിൽ കണ്ണൂർ മുഴുപ്പിലങ്ങാടിനടുത്ത് KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്ക്. കണ്ണൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസും ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസുമാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റിൽ കേരളത്തിന് ജയം. ഡെറാഡൂറിൽ ഗോവയെ 19 റൺസിനാണ് കേരളം പരാജയപ്പെടുത്തിയത്.
1: ന്യൂസ് റെയിൻബോ.

ലോകസാഹിത്യത്തിലെ ഒരു മഹത്തായ ദുരന്ത നാടകം കേരളത്തിന്റെ തനത് കലാരൂപമായ തെയ്യത്തിന്റെ നിറങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും ചേക്കേറിയപ്പോൾ പിറന്നത് ഒരു സാധാരണ സിനിമയല്ല, മറിച്ച് കാലാതീതമായ ഒരു കലാസൃഷ്ടിയാണ്. മനുഷ്യന്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന അസൂയയും സംശയവും എത്ര വലിയ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് അതിശക്തമായി വരച്ചുകാട്ടിയ ഒരു ചിത്രം. തെയ്യത്തിന്റെ ചുവപ്പും തീപ്പൊരിയും പോലെ പ്രേക്ഷക മനസ്സിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒരു സിനിമ. ദേശീയ പുരസ്കാരങ്ങൾ നേടി മലയാള സിനിമയുടെ അഭിമാനമായി മാറിയ സംവിധായകൻ ജയരാജിന്റെ വിസ്മയ സൃഷ്ടി കളിയാട്ടം. കളിയാട്ടത്തിന്റെ കഥയിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് കടന്നു ചെല്ലാം സെല്ലുലോയിഡ് എന്ന ഈ പ്രോഗ്രാമിലൂടെ. കൂടെ ഞാൻ ആർ ജെ അയന വേണുഗോപാൽ.

0: വടക്കൻ കേരളത്തിന്റെ തനത് കലാരൂപമായ തെയ്യമാണ് കളിയാട്ടം എന്ന ചിത്രത്തിന്റെ പശ്ചാത്തലം. തെയ്യമെന്നത് വെറുമൊരു കലാപ്രകടനം മാത്രമല്ല, അത് വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും ജനകീയ പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് പെരുമലയൻ, ഗ്രാമവാസികൾ ദൈവത്തിന്റെ പ്രതിരൂപമായി കാണുന്ന ഒരു തെയ്യം കലാകാരൻ, സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി. അയാളുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. ഞൊറിഞ്ഞു ചുറ്റിയ പുളിയിലക്കരമുണ്ടും തൊടുന്നെറ്റിയിൽ ചന്ദനക്കുറിയും പനിനീർ പൂവ് പോലെ സുന്ദരിയായ താമര. പഠിപ്പിലും പ്രായത്തിലും സൗന്ദര്യത്തിലും കുലത്തിലും അവൾക്കൊപ്പം ഒരു ചേർച്ചയുമില്ലാത്ത പെരുമലയൻ്റെ കൈപിടിച്ച് അയാളുടെ മൺകുടിലേക്ക് അവൾ കടന്നു ചെന്ന ദിവസം, അവിടെയാണ് കഥയുടെ വഴിത്തിരിവ്.
1: എന്റെ മോള് ഓള് പോയി
2: മരിച്ചോ?
1: അതെ, ഇപ്പോ ഓളെനിക്ക് അങ്ങനെ തന്നെയാ. മന്ത്രവാദവും മയക്ക് വിദ്യയും ചെയ്ത് വശീകരിച്ചോളെ തട്ടിയെടുത്തു.
2: ഇക്കാര്യത്തില് ആര് തെറ്റ് ചെയ്താലും തന്നെയും തന്റെ മകളെയും ചതിച്ചോടെ ശിക്ഷിക്കാൻ തനിക്ക് അവകാശമുണ്ട്. തെറ്റ് ചെയ്തത് എന്റെ മകനെ എഴുന്നാ പോലും തനിക്ക് തീരുമാനിക്കാം.
1: നന്ദിയുണ്ട് വാഴുന്നോരെ. കുറ്റം ചെയ്തവൻ ഇതാ നിൽക്കുന്നു, ഇവിടത്തേക്ക് കണ്ണിലുണ്ണിയായ പെരുമലയൻ കണ്ണൻ.
2: പെരുമലയാ, തനിക്ക് എന്താ പറയാനുള്ളത്?
1: ഒരു മറുപടി ഉണ്ടാവൂല.
3: ദൈവതുല്യനായ വാഴുന്നോരെ, ഗുരുക്കന്മാരെ, തമ്പുരാന്റെ മോൾ എന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. ഓളെ ഞാൻ മംഗലം കഴിച്ചു എന്നുള്ളത് സത്യമാണ്. എന്റെ കാലുകൾക്ക് ഏഴു കൊല്ലത്തെ വളർച്ചയും ശക്തിയും കിട്ടിയത് മുതൽ ഇന്ന് വരെ ഞാൻ നടന്ന വഴികൾ തീയിലൂടായിരുന്നു. വിശാലമായ ഈ ലോകത്തെപ്പറ്റി ഇവിടുള്ള തെയ്യങ്ങൾക്കപ്പുറം എനിക്കൊന്നും അറിയില്ല. ഞാൻ ചെയ്ത പ്രവൃത്തി ന്യായീകരിക്കാൻ എനിക്കറിയില്ല. ഒന്ന് മാത്രം അറിയാം, ഞങ്ങളുടെ പ്രണയം സത്യമാണ്. മയക്കുവിദ്യ കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ മകളെ വശീകരിച്ചിട്ടില്ല.
1: വെറും നാണം കുണുങ്ങിയായ എന്റെ മോള് പ്രായവും കുടുംബത്തിലേയും മറന്ന് കണ്ടാൽ ഭയം തോന്നുന്ന ഒരുത്തനെ പ്രണയിച്ചു പോലും. കൊള്ളാം, എല്ലാവരെയും ധിക്കരിച്ച് ഓളിങ്ങനെ ചെയ്തത് സ്വന്തം ഇഷ്ടത്തോടെ ആവില്ല. മലയൻ മയക്കുവിദ്യക്ക് കേമനാണെന്ന് കേട്ടിട്ടുണ്ട്.
2: ഇങ്ങനെ തർക്കിച്ച് പറഞ്ഞതുകൊണ്ടായില്ല. മയക്കെടുത്തെന്ന് പറയാൻ തെളിവുണ്ടോ തന്റെ കയ്യില്? പെരുമലയാ, നിങ്ങളുടെ ബന്ധം നേരായ മാർഗത്തിലുള്ളതാണോ?
3: ഒരപേക്ഷയുണ്ട്, താമരനെ ഇവിടെ കൊണ്ടുവരാം. ഓള് തന്നെ പറയട്ടെ. ഓള് പറയുമ്പം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയ എന്നെ ശിക്ഷിച്ചോളൂ.
4: അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എന്റെ ജീവിതത്തിന് ഞാൻ അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. ചിലെന്ന നിലയിൽ അനുസരണയും ബഹുമാനം ഉള്ളവളായിരിക്കും. ഈ പരിധിവരെ ഞാൻ അങ്ങയുടെ മകളാണ്. എന്നാ ഈ നിൽക്കുന്നത് എന്റെ ഭർത്താവാണ്. എന്റെ അമ്മ അമ്മയുടെ അച്ഛനേക്കാൾ എത്ര കൂടുതൽ എന്റെ അച്ഛനെ അനുസരിച്ചെന്ന് ഓർക്കണം. അത്രമാത്രം അനുസരണയ്ക്ക് ഞാനും ഇദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കും.
1: ദൈവം രക്ഷിക്കട്ടെ. ഇനി എനിക്കൊന്നും പറയാനില്ല. ഓളെ എനിക്ക് തിരിച്ചു വേണ്ട. ഇതിലും ഭേദം മറ്റൊന്നിനെ ദത്തെടുക്കുകയാണ്.
5: തിരുമലയ, ഓളെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് നൽകുകയാണ്.
1: വാഴുന്നവരെ, എനിക്കിനി ഒന്നും പറയാനില്ല.
2: താൻ ക്ഷമിക്കുക. തിരുമലയൻ തന്റെ മകൾക്ക് തീർച്ചയായും യോജിച്ചവനാ. അവരെ അനുഗ്രഹിക്കുക.
1: പെരുമലയ, ഓള് അച്ഛനെ വഞ്ചിച്ചോളാണ്, നിന്നെയും വഞ്ചിച്ചേക്കാം.

0: പേലമ്മയ്ക്കൊരു സമ്മാനം. എങ്ങനെയുണ്ട്?
1: വരൂ, ഇങ്ങനെ അടുത്ത് വരൂ കുട്ടി, വരൂ. എന്താടാ എന്റെ പേര്?
0: താമര.
1: നീ ഇട്ട പേരാ?
0: അല്ല, വല്യമ്പരാനിട്ട ചെല്ലപ്പേരാ.
1: എനിക്കും താമര എന്നെ. എന്താ ഈ മോറിന്റെ ഒരു ചന്തം? നിലാവിലെ ചന്ദ്രനെ കാണണ പോലെ. ഇത്തിരി കരി ഉണ്ടാടാ.
0: അല്ല, കരി ഇപ്പോ
1: വിളക്കിന്റെ കരി മതിയടാ ചെക്ക. എന്റെ ഭാഗ്യാ മോളെ ഓനെ കിട്ടിയത്. മോറിന് ഇത്തിരി ചന്തം കുറഞ്ഞാലും ഓന്റെ പോലെ ഒരു മനസ്സ് ദൈവങ്ങൾക്ക് പോലും ഉണ്ടാവില്ല. കണ്ണു തട്ടണ്ട, വന്നതറിഞ്ഞ പാഞ്ഞെത്തും പട. പൊന്നു പോലെ നോക്കണം, കണ്ണുപോലെ കാത്തോളണം. കൊട്ടാരത്തിൽ നിന്ന് എന്റെ കുടിലേക്ക് വന്നതാ. കുറ്റോരൊക്കെ വിട്ടിട്ട് മറക്കാൻ പാടില്ല അത് മോനെ.
2: എനിക്ക് അമ്മയില്ല, ഇപ്പോ അച്ഛനും ഇല്ലാണ്ടായി. എന്നെ മോളെ പോലെ കരുതണം.
1: തീർക്ക സുമംഗലിയായിരിക്കട്ടെ.
0: ദേവക്കൂത്ത് കെട്ടണ ആളാ. നാവീന്ന് വീണതെല്ലാം അരുളപ്പാടാവും.
1: പോഴാ അവിടുന്ന്. ഈ പൊട്ടിത്തള്ളയെ ദൈവാക്ക. അകത്തേക്ക് കയറിക്കോ കുട്ടികളെ, വലത് കാലം വെച്ച്.
3: പൂജിക്കാനുള്ളൊരു ദേവീ വിഗ്രഹത്തിന്റെ അത്ര വിശുദ്ധിയോടെയും സമർപ്പണത്തോടെയുമായിരുന്നു പെരുമലയൻ താമരൂട്ടിയെ കണ്ടത്. തെയ്യക്കോലം കെട്ടി തീക്കനലുകളിൽ ഉറഞ്ഞു തുള്ളുമ്പോഴും പെരുമലയന്റെ കാൽപാദങ്ങളെ പൊള്ളലേൽക്കാതെ കാത്തു സൂക്ഷിച്ചതും താമരൂട്ടിയോടുള്ള പ്രണയമായിരുന്നു. എന്നിട്ടും എത്ര വേഗമാണ് ആ വിശ്വാസത്തിന്റെ നൂലിഴകൾ പൊട്ടിപ്പോയത്. പെരുമലയനോട് ഉള്ളിലുള്ള അസൂയയും വിരോധവും വച്ചു പുലർത്തുന്ന ഒരാൾ താമരയുടെ വിശ്വസ്തതയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുപാകുന്നു. ആദ്യമതൊരു ചെറിയ സംശയമായി തുടങ്ങുന്നുവെങ്കിലും പിന്നീട് അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ പൂർണ്ണമായും കീഴടക്കുകയാണ്.

0: പറയണ്ട നീ.
1: തോന്നിയാസല്ല, പെരുമലയൻ ഇല്ലാത്തൊക്കെ കാന്തനുണ്ട്, ചന്തുള്ള മോറ്, പ്രായത്തിൽ ചെറുപ്പം, പാടാനറിയണം നാവ്. ഇതാ പോരെ തമ്പ്രാട്ടിയെ വശീകരിക്കാൻ.
0: അങ്ങനെ വഴി തെറ്റില്ല താമര, എനിക്കറിയാം. ഓളുടെ സ്വഭാവങ്ങളും ഈ ഏകരായത്ത് ആർക്കുമില്ല.
1: ഓക്ക് സ്വഭാവം ഉണ്ടായിരുന്നേല് ഈ പെരുമലേനെ സ്നേഹിക്കോ? തമ്പ്രാനും കണ്ടതല്ലേ മംഗലം കഴിഞ്ഞുള്ള പോക്ക്. പെരുമലേനെ ഉറങ്ങാനുള്ള മന്ദാരക്കട്ടിൽ കൊണ്ടുവരണതാരാ? കാന്തൻ മന്ത്രം ചെയ്ത് വശീകരിക്കണ കാര്യത്തിൽ പെരുമലേനേക്കാൾ മീതയാ കോലം കെട്ടണ കാന്തൻ. അറിയോ,
0: അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ?
1: പെരുമലേനും കാന്തനും തമ്മില് കെട്ടണം.
0: അതെങ്ങനെ?
1: റാക്ക് തൊട്ടാ മതി, കാന്തന്റെ നിറം മാറും, നിലനെറ്റും. ആടും നരിയ കുടിച്ച കാന്തനും കുടിക്കാത്ത കാന്തനും പിന്നൊന്ന് ഇളക്കി വിട്ടാ മതി, ഇന്നത്തെ ആഘോഷം അവൻ കലക്കിക്കോളും.
2: നിനക്ക് എന്ത് പറ്റി പനിയാ?
1: ഏയ് ഒന്നുമില്ല, ഞാൻ ഓരോന്ന് ആലോചിക്കായിരുന്നു.
2: ചെയർമാനെ പറ്റിയാ?
1: എന്റെ കാര്യം

0: ഇന്നത്തെ ആഘോഷം അവൻ കലക്കിക്കോളും.
1: നിനക്ക് എന്ത് പറ്റി പനിയാ?
2: ഏയ് ഒന്നുമില്ല, ഞാൻ ഓരോന്ന് ആലോചിക്കായിരുന്നു.
1: ചെയർമാനെ പറ്റിയാ?
2: എന്റെ കാര്യം ആവില്ലാന്നറിയാലോ, ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഒരു വിഷമം വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. അല്ല വിനുവലയാ, നമ്മളെ താമരക്കുട്ടിക്ക് കാന്തനെ നേരത്തെ അറിയായിരുന്ന?
1: ഞങ്ങളുടെ ബന്ധത്തിന് സർവ്വസഹായം ചെയ്തിരുന്ന കാന്തന പോകുന്നില്ലായിരുന്നെങ്കിൽ ഞാനും താമരയും തമ്മിലുള്ള ബന്ധം എവിടെ എത്തായിരുന്നു നിശ്ചയമില്ല.
2: ഞാൻ കരുതിയത് അവര് തമ്മിൽ നേരത്തെ പരിചയമില്ലായിരുന്നു.
1: എന്താ പനിയാ?
2: ഏ ഒന്നുമില്ല ഒന്നുമില്ലന്നേ, ഞാൻ വെറുതെ അങ്ങനെ വരാൻ വഴിയില്ല.
1: അതല്ല, എന്റെ മനസ്സിൽ എന്തോ ഉണ്ട്.
2: മനസ്സിലുള്ളതൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ? കുറച്ച് തെളിവില്ലാതെ.
1: എന്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്നുള്ളത് തീർച്ച. കാര്യം പറയ പനിയ, തെളിവൊന്നും വേണ്ട.
2: എന്നാലും പെരുമലിന്റെ മുഖത്ത് നോക്കി ഞാനത്.
1: കാന്തനെ കുറിച്ചാണോ? ഓനെ കുറിച്ച് എനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ?
2: സംശയം എന്താന്ന് ചോദിച്ചാ എന്റെ മനസ്സിൽ വെറുതെ തോന്നണാവും. എന്റെ മനസ്സ് ശരിയല്ല, വികൃത.
1: ആയിക്കോട്ടെ, നീ അത് തുറന്നു പറ.
2: എന്റെ അറിവ് വെച്ച് പറഞ്ഞ വേണ്ട, അത് ശരിയാവില്ല.
1: വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുത് പനിയ, എനിക്കത് സഹിക്കാൻ കഴിയൂല. എന്ത് നരകമായാലും ഉള്ളിലുള്ളത് തുറന്നുവിട്.
2: പറയാം, പറഞ്ഞേക്കാം. നിങ്ങൾക്കറിയാലോ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന്.
1: ഞാൻ അങ്ങനെയാ വിശ്വസിക്കണേ. നീ മാത്രമല്ല, താമര എന്നെ സ്നേഹിക്കുന്നുണ്ട്, കാന്തൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഒക്കെ വിശ്വാസ. സത്യം ആർക്കറിയാം? ചതി ആരാ ചെയ്യണമെന്ന്. റാക്ക് പിടിച്ചാ എന്തും ചെയ്യണോനാ കാന്തൻ. പക്ഷെ സുബോധത്തോടെ അവൻ എന്നെ ചതിക്കാൻ കഴിയോ?
2: ഇല്ല, ഒരു തെളിവ് കിട്ടുന്നവരെ അങ്ങനെ എന്നെ വിശ്വസിക്കണം.
1: അനക്ക് കാന്തന് വിശ്വാസമില്ല, അതെന്റെ മുഖത്തുണ്ട്. നീ ഒരു നല്ല ചങ്ങാതിയാണെങ്കിൽ എന്നോടെല്ലാം തുറന്നു പറയും, എന്നെ ചതിക്കാൻ സമ്മതിക്കൂല.
2: സമ്മതിക്കൂല, പക്ഷെങ്കിൽ മറ്റൊരു ചങ്ങാതിയിൽ ഒറ്റുകൊടുക്കാനും വയ്യല്ലോ, അതല്ലേ സങ്കടം.
1: അപ്പ ചതി നടക്കണുണ്ട്, ഇനി നീ ഒളിക്കണത് തെറ്റ്. അങ്ങനെയാണെങ്കിൽ നീ എന്റെ ശത്രുവ.
2: ഒരു പെണ്ണ് ഓടെ പുരുഷനെ ചതിച്ചുവെന്നിരിക്കട്ടെ, നിങ്ങളുടെ പെണ്ണ് ഇതുപോലെ അല്ല, നിങ്ങളുടെ താമരത്തെ കാര്യമല്ല പറഞ്ഞത്. ആ ചതിയറിഞ്ഞ പുരുഷൻ ഓളെ വെറുക്ക് ഉപേക്ഷിക്കുകയും ചെയ്ത പ്രശ്നം തീർന്ന്. പക്ഷെ എല്ലാം അറിഞ്ഞിട്ടും ഓളെ സ്നേഹിക്കുകയും ഒപ്പം സംശയിക്കുകയും ചെയ്ത ഓന്റെ നെഞ്ച് പിന്നെ നരക.
1: തെളിച്ച് പറയും.

0: സംശയിക്കുന്നതിന് മുമ്പ് എനിക്ക് കാണത്തക്ക തെളിവുകൾ.
1: സന്തോഷമായി. എനിക്ക് പെരുമനോടുള്ള സ്നേഹവും കടപ്പാടും ആത്മാർത്ഥമായി കാണിക്കാൻ പറ്റിയത് ഇപ്പോഴാ. തെളിവിനെ പറ്റിയൊന്നും ഞാനിപ്പോ പറയണില്ല. നിങ്ങള് നിങ്ങളുടെ ഭാര്യനെ സൂക്ഷിക്കണം. ഓള് കാന്തനായിട്ട് എങ്ങനെ പെരുമാറണം ശ്രദ്ധിക്കണം. സൂക്ഷിച്ചാ മതി, സംശയിക്കരുത്.
2: ചിത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി കഥയിലെ സംഭവങ്ങൾ മാത്രമല്ല, ആ സംഭവങ്ങൾ കഥാപാത്രങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന വികാര സംഘർഷങ്ങളാണ്. വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ എത്രമാത്രം അപകടകരമായ തീരുമാനങ്ങൾ എടുക്കാം എന്നതാണ് കളിയാട്ടം ഉയർത്തിക്കാട്ടുന്നത്. ഭാര്യയെ അതിയായി സ്നേഹിക്കുന്ന പെരുമലയൻ അതേ സ്നേഹത്തിന്റെ തീവ്രതയിൽ തന്നെ സംശയത്തിന്റെ തടവുകാരനായി മാറുന്നു. യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള അതിർത്തി മങ്ങിത്തുടങ്ങുന്നു. സംശയം അദ്ദേഹത്തെ ക്രമേണ മാനസികമായി തകർക്കുകയും ഒടുവിൽ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ്.
0: എന്തൊക്കെയാ നീ ഇന്നലെ പറഞ്ഞ? ഞാൻ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ പറ്റണില്ല. കണ്ണടയുമ്പോ നീ പറഞ്ഞത് ഓരോന്ന് തേട്ടി വരും. എന്തിനാ പനിയാ നീ എന്നോട് ഇത് ചെയ്തേ?
3: അതിന് നിങ്ങളെന്തിനെ വെറുതെ ഓരോന്ന് ആലോചിക്കണത്? ഒരു സംശയം ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്?
0: ഓന്റെ സംശയം മേലെ എന്റെ മുന്നിൽ വരരുത്. ഞെരിച്ചു കൊല്ലണ കെണിയിലാ നീ എന്നെ വീഴ്ത്തിയത്. കളിയാട്ടത്തിന് കുടുന്ന നാട്ടാരും കോലം കെട്ടണ മലയരും മുഴുവൻ ഓളക്കണ്ട് മോഹിച്ച അത് ഞാൻ അറിയാണ്ടിരുന്ന എനിക്ക് ദുഃഖമല്ല. ഇതിപ്പോ മനസ്സമാധാനവും സന്തോഷവും ഒക്കെ എന്റെ മനസ്സിൽ നിന്ന് പോയി.

0: അണിഞ്ഞൊരുങ്ങിയ കോലങ്ങളെ, തീയിലിറങ്ങിയ തെയ്യങ്ങളെ, പട്ടും വളയും തന്ന നിങ്ങളോട് ഞാൻ യാത്ര പറയാം. ആവേശം തന്ന ചെണ്ടമേളങ്ങളെ, നെഞ്ചിൽ ദൈവങ്ങളെ കയറ്റി ഇറക്കിയ കുഴൽവിളികളെ, നിങ്ങളിൽ നിന്ന് ഞാൻ വേർപെട്ടു പോവുകയാണ്. ഈ പെരുമല എന്റെ വിരൽ തുമ്പിൽ ഇനി ദൈവങ്ങൾ വാടില്ല.
1: നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ച?
0: അതെ, നീ എന്നെ ഭ്രാന്തനാക്കി. എന്റെ പെണ്ണ് പിഴച്ചോളാണെന്ന് നീ തെളിയിക്കണം. ജീവിക്കുന്ന തെളിവ് വേണം എനിക്ക്, അല്ലെങ്കിൽ ദൈവങ്ങൾ സാക്ഷിയായി ഞാൻ പറയാ, എന്നെ ഞാൻ കൊല്ലും. എനിക്ക് തെളിവ് കാണണം. നീ ഓളെപ്പറ്റി അപവാദം പറഞ്ഞ് എന്നെ തീയിലാക്കി. നീ മരിക്കണം.
2: നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ. ഞാൻ കോല കെട്ടണില്ല. സത്യമില്ലാത്ത ലോകത്ത് ഞാൻ ജീവിക്കണില്ല. ആത്മാർത്ഥയ്ക്കും നിഷ്കാശയാത്ര വിലയില്ല. എനിക്കത് മനസ്സിലാക്കി തന്നേര് പെരുമലയോട് തന്നിട്ട് ചേതൊരു കുറ്റമായതുകൊണ്ട് ഞാൻ അത് ജയിക്കണില്ല.
0: പനിയ
2: വേണ്ട, പെരുമല മടുത്തു.
0: പനിയ നിക്ക്, നീ സ്നേഹമുള്ളവനെ സമ്മതിച്ച്. എന്റെ പെണ്ണ് പിഴച്ചോളാണെന്ന് ഞാൻ വിശ്വസിക്കണം, അല്ലെന്നും വിചാരിക്കണം. നിന്നെ എനിക്ക് വിശ്വാസ, പക്ഷെ തെളിവ് വേണം.
3: എന്റെ കുട്ടിയെ, ഒന്നുമില്ലാണ്ട് വെറുതെ കരയേ.
4: ഞാനൊരു കാര്യം പറഞ്ഞ ഉടുപ്പിലമ്മ വഴക്ക് പറയോ?
3: എന്തായി പറയണേ? എന്റെ കുഞ്ഞിനെ ഞാൻ വഴക്ക് പറയേ? നല്ല കഥയായി. എന്താച്ച പറഞ്ഞോളൂ.
4: ഇവിടെ വന്ന ദിവസം ആദ്യമായിട്ട് ഏട്ടനെന്നെ ഏൽപ്പിച്ചതാ, ഇപ്പൊ കാണാനില്ല.
3: എന്തിന്റെ കാര്യ പറയണേ?
4: ആ പട്ട് ഒന്നുപോലെ ഞാൻ സൂക്ഷിച്ചിരുന്നതാ, എങ്ങനെ പോയിന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടണില്ല.
3: എന്റെ കുട്ടി ഇല്ലായിടത്ത് നോക്കിയോ?
4: ഏട്ടനോട് ഇനി ഞാൻ എന്താ പറയാ?
3: ഓടി ചെന്ന് ഓനോടൊന്നും പറയാൻ നിക്കണ്ട, ഒന്നുകൂടെ നോക്ക്.
4: എന്താ ഒരു സ്വകാര്യം?
3: നീ കണ്ട ജീർമ്മ ആ ചൊന്ന പട്ട്?
4: ഇല്ല, രണ്ടു ദിവസമായി കാണാണ്ടായിട്ട്. ഏട്ടൻ ചോദിക്കാഞ്ഞത് ഭാഗ്യം. എന്താ ഇനി ചെയ്യ?
5: കുട്ടി വിഷമിക്കണ്ട, അതങ്ങനെ പോവൊന്നുമില്ല. ഇവിടെ എവിടെയും കാണും.
3: കോലത്തിന്റെ തിരക്കിനിടയിൽ ഓൻ അതൊന്നും അന്വേഷിക്കില്ല.
5: അതന്നെ,
4: ഏട്ടനോട് നുണ പറയാൻ എനിക്കാവില്ല.
5: ആര് പറഞ്ഞു നുണ പറയണെന്ന്? രണ്ടീസം ഒന്ന് ക്ഷമിക്ക, ഞാൻ തപ്പിയെടുത്തു തരാം. എന്താ പോരെ?
4: ഇവിടുന്ന്,
5: ഇവിടുന്ന് തന്നെ. താമരക്കുട്ടി സമാധാനായിരിക്കും.
6: തെയ്യം കിട്ടുന്നവർക്ക് ഓരോ ദേശം സംബന്ധിച്ച് അവകാശമുണ്ട്. ഒരാൾ കോലം കിട്ടുന്നയിടത്ത് മറ്റൊരാൾ പോകില്ല. അലിഖിതമായി ചാർത്തി കൊടുത്തൊരു അവകാശമാണിത്. ഈ ഒരു പ്രമേയം ഒഥലയുമായി ചേർത്ത് തിരക്കഥയായി വന്നതാണ് കളിയാട്ടം എന്ന ചിത്രം. ചിത്രീകരണം തുടങ്ങി തീരുന്നതുവരെ സുരേഷ് ഗോപി ചിത്രത്തിനായി വ്രതമെടുത്തിരുന്നു. തെയ്യം കലാകാരന്മാരെ കൊണ്ടുവന്ന് അവരുടെ രീതിയൊക്കെ അഭ്യസിച്ച് മുഴുവൻ ആത്മസമർപ്പണത്തോടെ ചെയ്ത ഈ ചിത്രത്തിന് സുരേഷ് ഗോപിക്ക് ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി.
0: നിനക്കും വ്രതം ഉണ്ടാവണം. ചൂടും നനവുമുള്ള കൈ, തീയിലിറങ്ങേണ്ട കോല ഞാൻ കെട്ടാൻ പോണേ. മലയന്റെ പെണ്ണിന് ശുദ്ധി വേണം.
5: നോമ്പ് നോക്കണുണ്ട്, പറഞ്ഞില്ലാന്നേ ഉള്ളൂ. കൂടെ പോരാനും ഞാൻ ഈ നോമ്പ് തന്നെയാ നോറ്റേ.
0: സൂക്ഷിക്കണം, നിന്റെ ഹൃദയം എനിക്ക് തന്ന കൈയാണത്. ഔദാര്യം പാടില്ല.

0: ഞാൻ പറഞ്ഞ കാര്യം എന്തായി?
1: എന്താ?
0: കാന്തനോട് ഞാൻ ഇന്നും പറഞ്ഞു എല്ലാം നേരെയാക്കാന്ന്.
1: ഞാൻ കാവിലേക്ക് പോട്ടെ. ആ പട്ടവിടെ
0: പട്ട്, അത് വീട്ടിലാണോ തോന്നണേ?
1: സത്യം പറ, അതെവിടെ? എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്, എന്റെ ജീവിതമാണ്.
0: ഏട്ടൻ വിഷയം മാറ്റിയാണ്, ഞാൻ ചോദിച്ച കാര്യം നടത്താതിരിക്കാൻ. കാന്തനെ തിരിച്ചെടുത്തൂടെ?
1: ആ പട്ടെവിടെ എന്നാ ചോദിച്ചത്?
0: കാന്തന്റെ കാര്യം ഒന്ന് ശരിയാക്കിക്കൂടെ?
1: ആ പട്ടെവിടെ?
0: സത്യമായിട്ടും ഏട്ടന്റെ ഭാഗത്താ തെറ്റ്.
1: എന്റെ ദൈവേ,
0: ഒരിക്കലും ഞാൻ ഏട്ടനെ കണ്ടിട്ടില്ല. എന്തൊക്കെയോ ശക്തിയുണ്ട് ആ പട്ടിന്. കഷ്ടായിപ്പോയി, ഞാൻ എന്താ ചെയ്യണ്ടേ?
2: സാരമില്ല കുട്ടി, പട്ടിന്റെ കാര്യം ദേഷ്യപ്പെടാൻ ഒരു കാരണമേ ഉള്ളൂ. നമ്മള് കാണുന്ന പോലെയൊന്നല്ല അവരുടെ മനസ്സ്. ആദ്യമൊക്കെ ഒരാർത്തിയ, ദിവസങ്ങൾ കഴിയും തോറും അവർക്ക് നമ്മളെ ചിട്ടിക്കും, വേണ്ടാതാവും.
0: അല്ല ജീർമേ, ഏട്ടൻ അങ്ങനെയല്ല, തെറ്റ് ഞാനാ ചെയ്തേ.
2: കുട്ടി പറഞ്ഞ പോലെ തന്നെ ആവട്ടെ.
1: നീയൊന്നും കണ്ടില്ല അല്ലേ?
2: കണ്ടില്ലെന്ന് മാത്രമല്ല, എനിക്കിതുവരെ ഒരു സംശയം തോന്നിട്ടില്ല.
1: കാന്തന്റെ കൂടെ ഓളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതോ?
2: അവര് പറഞ്ഞ ഓരോ വാക്കും ഞാൻ കേട്ടതാ, തെറ്റായി ഒന്നും തോന്നിയില്ല.
1: നിന്നെ മാറ്റി നിർത്തി അവര് സംസാരിച്ചതോ?
2: അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. താമരൂട്ടി പഴച്ചോളില്ലാന്ന് ഞാൻ ആണേ ഇട്ട് പറയാം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ നശിക്കുള്ളൂ. സത്യമായിട്ടും പെരുമലേന്റെ ഭാഗ്യ താമരൂട്ടിനെ കിട്ടിയത്.
1: ഓളോട് ഇങ്ങോട്ട് വരാൻ പറയും.

0: തന്റെ കണ്ണൊന്ന് കാണട്ടെ, എന്റെ മുഖത്തേക്ക് നോക്ക.
1: ഏട്ടനെ എന്ത് പറ്റി? നീ പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ആകെ വല്ലാണ്ടിരിക്കണല്ലോ.
0: നീ എന്റെ ആര?
1: ആര്യ.
0: നീ എന്നെ വഞ്ചിച്ചിട്ടില്ലെന്ന് സത്യം ചെയ്യും.
1: സത്യം? എന്റെ ദേവിയാണ് സത്യം. ഒരിക്കലും എനിക്കതിനാവില്ല.
0: എന്റെ വഞ്ചനയ്ക്ക് ദൈവങ്ങൾ സാക്ഷ്യം.
1: ഇല്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണേ?
0: വയ്ക്കോ, വയ്ക്കോ എന്റെ മുമ്പിൽ.
1: ഏട്ടന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഞാൻ കാരണാണോ ഇതെല്ലാം?
0: എന്തിനാ കുട്ടി, നീ ഇത്ര സുന്ദരിയായത്? ഈ സൗന്ദര്യം കാരണം ഞാൻ നേരെ
1: മരിക്കുകയാണ്.
0: നീ എന്നോട് ക്ഷമിക്ക, ക്ഷമിക്ക്. ഇപ്പോഴും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്.

0: എന്തൊക്കെയായി മനുഷ്യൻ വിചാരിക്കണ? കുട്ടി കരയാണ്ടിരിക്കുക.
1: തെറ്റിയതാ, എന്നിട്ടും പെരുമലേനെ വിശ്വസിക്കുന്നു. എനിക്കാരുമില്ല, കരയാനല്ലാണ്ട് അങ്ങനെ കഴിയണമില്ല.
0: കരയാണ്ടിരിക്കോ, എന്തൊക്കെ തോന്നിയാസാ പെരുമലൻ പറഞ്ഞേ?
2: പെരുമലൻ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ, കുട്ടി കരയാണ്ടിരിക്കേ.
0: കോലത്തുനിന്ന് ഇറങ്ങിപ്പോന്ന കുട്ടിയാ, ഇതൊക്കെ കേക്കേണ്ടി വന്നത് കഷ്ടായി.
1: ഞാൻ ഭാഗ്യമില്ലാത്തോളാം, എനിക്കറിയാം.
2: തോന്നിയാസം കാണിക്കണേന് അതിരൊക്കെ ഉണ്ട്. പെരുമലേനാണെന്ന് വെച്ച് എല്ലാം അങ്ങോട്ട് സഹിക്കണോ? കുട്ടി കരയാണ്ടിരിക്കേ.
1: എന്റെ മനസ്സ് മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ നല്ലതേ ചെയ്യുമെന്നറിയാം, ഒന്നും ചെല്ലും. അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മാപ്പ് ചോദിച്ചോന്ന് പറയൂ.
2: കുട്ടി ക്ഷമിക്കേ, പെരുമലേന്റെ മനസ്സ് ഞാൻ മാറ്റിത്തരാം, ഉറപ്പ്.

0: ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ശരിയാണോ പനിയ? എന്റെ താമരയ്ക്ക് അത് കൊടുക്കാൻ കഴിയും?
1: പിന്നെ തുടങ്ങി. അതെ, ഈ ചാരിത്രം എന്ന് പറയണത് കാണാൻ പറ്റാത്ത ഏതോ ഒരു കാര്യ. ഓള ആ പട്ടും പൊറിച്ച് കാന്തനുമായിട്ട് കിടക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ.
0: പനിയ, അങ്ങനെ വല്ലതും പറഞ്ഞ
1: കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബന്ധങ്ങള് പുരുഷന്മാര് പറഞ്ഞു നടക്കും, അതവർക്കൊരു സുഖ.
0: ഓനെന്താ പറഞ്ഞേ?
1: ഓൻ താമരനെ

0: എന്താ പറ്റി? ഇതിപ്പോ രണ്ടാം പ്രാവശ്യ. ഇന്നലെ ഒന്ന് വീണു, ചുഴലിയാന്നാ തോന്നണേ.
1: ഏയ്, അതൊന്നും ആവില്ല, താൻ പിടിക്ക്, നമുക്ക് എടുക്കാം.
0: വേണ്ട വേണ്ട, കുറച്ചു നേരം കിടന്നാ മാറിക്കോളും. താൻ പോയി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടോ?
2: കളിയാട്ടം എന്ന ചിത്രത്തിന്റെ ഓരോ ഫ്രെയിമും ഒരു ചിത്രപടം പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. വടക്കൻ കേരളത്തിന്റെ ഗ്രാമീണ സൗന്ദര്യവും സംസ്കാരവും ജീവിതരീതിയും അതിന്റെ തനിമ നഷ്ടപ്പെടാതെ പ്രേക്ഷകനിലേക്ക് എത്തിക്കാൻ ഛായാഗ്രഹണത്തിനും സാധിച്ചിട്ടുണ്ട്. എം ജി രാധാകൃഷ്ണനാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. കഥയുടെ വികാര തീവ്രതയെ കൂടുതൽ ആഴത്തിലാക്കാൻ സംഗീതത്തിനും സാധിച്ചു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ചിത്രത്തിന്റെ സംഗീതമൊരുക്കിയത്. സുരേഷ് ഗോപി, മഞ്ജു വാര്യർ, ലാൽ എന്നിവർ മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചത്. കലയും സാഹിത്യവും സംസ്കാരവും ഒരുമിച്ച് ചേർന്ന ഒരു സമ്പൂർണ്ണ സിനിമ അനുഭവമാക്കി കളിയാട്ടത്തെ മാറ്റിയത് ഈ അണിയറ പ്രവർത്തകരുടെ സമർപ്പണവും മികവും കൊണ്ട് തന്നെയാണ്.
3: ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു. പെരുമലേന്റെ മുഖം കണ്ടില്ലേ, എന്തൊരു ശാന്തത. കോലം കഴിഞ്ഞ ഉടനെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ജിർമയെ വിട്ടേക്കാൻ പറഞ്ഞപ്പോ എനിക്ക് സങ്കടായി. എന്നോട് പൊക്കോളാനോ? സാരല്ല ജിർമെ, പത്ത് ദിവസമായില്ലേ ഏട്ടൻ ഒറ്റയ്ക്ക് കഴിയണു. ജിർമ പൊക്കോളൂ. പെരുമലേനെ എനിക്ക് ഇനിയും വിശ്വാസമാണില്ല. സ്നേഹം കൂടിയോണ്ടാവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യവും പിടിവാശിയും ഒക്കെ. സാരല്ല, കിടക്ക ഞാൻ വിരിച്ചിട്ടുണ്ട്, താമരൊട്ടി കിടന്നോളൂ. നമ്മൾ എന്തൊക്കെ വിട്ടിത്തങ്ങളാ മനസ്സിൽ കാണണേ. ഞാൻ ചീർമേനേക്കാൾ മുമ്പ് മരിച്ച ആ പട്ടുകൊണ്ട് എന്നെ പൊതപ്പിക്കോ? എന്തൊക്കെയാ കുട്ടി പറയണേ? വെറുതെ ഒരു തോന്നല്, ആ പട്ട് പുതച്ച് ഇങ്ങനെ മരിച്ചു കിടക്കണതായിട്ട്. ഞാൻ ഏട്ടനെ ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴാണെന്നറിയോ ചീർമയ്ക്ക്? എപ്പോഴാ പറഞ്ഞേ? ഒരിക്കൽ പൂമാലക്കാവില് തീച്ചാമുണ്ടി കെട്ടിയപ്പോ. ദേഹം മുഴുവൻ പൊള്ളലേറ്റ് കോലത്ത് പത്തായിപ്പുരയിലേക്ക് ആരൊക്കെ എടുത്തുകൊണ്ടാ വന്നേ. പാവം, ഒരുപാട് വേദന തിന്നു. വേദന മറക്കാൻ ഞാൻ പാടിയത് ഈ രാത്രി ആ പാട്ടെന്റെ മനസ്സിൽ നിന്ന് പോവില്ല.

0: അവളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താതെ, നോവിക്കാതെ, കുറ്റപ്പെടുത്താതെ, ഒരു വാക്കുകൊണ്ടുപോലും മുറിപ്പെടുത്തി സംസാരിക്കാതെ പെരുമലയൻ അവൾക്കുള്ള ശിക്ഷ വിധിക്കുകയായിരുന്നു. ഉറങ്ങിക്കിടന്ന താമരൂട്ടിയെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുമ്പോൾ അയാൾ കൂടി കിതയ്ക്കുന്നുണ്ടായിരുന്നു. പ്രാണൻ അവളെ വിട്ടുപോകുന്നതിനും എത്രയോ മുൻപേ അയാളെയും വിട്ടുപോയിരിക്കണം എന്ന നെടുവീർപ്പോടെയല്ലാതെ ആ ചിത്രം കണ്ടു തീർക്കാൻ നമുക്കാവില്ല.
1: നീ ചെയ്ത ഏതെങ്കിലും തെറ്റിന് ദൈവത്തോട് മാപ്പ് ചോദിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്ക.
2: എന്തൊക്കെയാട്ട് നീ പറയണേ?
1: പ്രാർത്ഥിക്ക് വേഗം. മരിക്കാൻ തയ്യാറാകാത്ത ജീവനെ എനിക്ക് കൊല്ലാൻ കഴിയില്ല.
2: കൊല്ലാനോ? ഏട്ടന് എന്താ പറ്റിയേ?
1: അതെ, അത് തന്നെ പറഞ്ഞേ. നീ ചെയ്ത തെറ്റിനെ കുറിച്ച് ആലോചിക്ക.
2: എനിക്ക് ഏട്ടനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണേ?
1: അതുകൊണ്ട് തന്നെയാണ് നീ മരിക്കാൻ പോകുന്നത്.
2: ഏട്ടൻ എന്തൊക്കെയാ കാണിക്കണേ? എനിക്ക് പേടിയാവണു.
1: മിണ്ടരുത്. എന്റെ ജീവിതം ഞാൻ തന്ന പട്ട് നീ കാന്തന് കൊടുത്തു.

0: ദൈവങ്ങൾ സാക്ഷിയാണ്, എന്റെ പട്ട് ഞാൻ അവന്റെ കയ്യിൽ കണ്ടു. ഞാൻ കണ്ടു.
1: ഒരിക്കലും ഞാൻ അയാൾക്ക് കൊടുത്തിട്ടില്ല. സത്യം വരച്ച് ചോദിച്ചോളൂ.
0: അതവൻ സമ്മതിച്ചു കഴിഞ്ഞു.
1: ഇല്ല, സമ്മതിക്കില്ല.
0: അവന്റെ നാവിന് ചലിക്കില്ല. പണിയൻ അത് ചെയ്തു കഴിഞ്ഞു. ഇനി പറയേ.
1: എന്നെ കൊല്ലരുത്.

സിനിമ അവസാനിച്ചാലും ചില കഥകൾ മനസ്സിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അത്തരത്തിലൊരു കഥയായിരുന്നു കളിയാട്ടം എന്ന ചിത്രത്തിൻ്റേത്. മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച കലാസൃഷ്ടികളിലൊന്നായി ഇന്നും നിലനിൽക്കപ്പെടുന്ന കളിയാട്ടം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സെല്ലുലോയിഡ് എന്ന പ്രോഗ്രാമുമായി ഇത്രയും നേരവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് RJ അയന വേണുഗോപാലാണ്. അടുത്ത ആഴ്ച മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ ഫം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാകും ഒരു കാറ്റാടിത്തണൽ. അത് സൗഹൃദത്തിൻ്റെ മാത്രമാകണമെന്നില്ല, സ്നേഹത്തിൻ്റെതാകാം, സാഹോദര്യത്തിൻ്റെതാകാം. എന്തായാലും സ്വയം ചിന്തകളെ നമ്മുടെ മനസ്സിലിട്ടിങ്ങനെ കാടുപിടിപ്പിക്കുന്നതിലും നല്ലതാണ് നല്ല

സുഹൃത്തുക്കളിൽ അല്ലെങ്കിൽ നല്ല സാഹോദര്യങ്ങളിൽ ആശയങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നത്. നല്ല നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും നന്മയോടെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം നമ്മുടെ ഇന്നത്തെ യുവർ ചോയ്സ്. ഇന്ന് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി കൂടെ ചേരുന്നത് ഞാൻ ആർച്ചി ധന്യ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ അറിയാലോ, ഇഷ്ടഗാനത്തിനായിട്ട് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242481. ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ, ഒന്ന് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, 1980 ശേഷമുള്ള സോങ് ചോദിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടി: 0484242481. ഇനി 2 മണിവരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി നമ്മൾ ഒരുമിച്ച്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: സോങ് ഫ്രം ദ മൂവി സഫലം. സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റും 49 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ യുവർ ചോയ്സിലെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് സംസാരിക്കുന്നത്? നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറാണ് കേട്ടോ. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ
1: സംസാരിക്കുന്നത്.
0: അതാണ്, നല്ലൊരു ദിവസമാണല്ലേ. എന്താ ചെയ്യുന്നത്? ആരാ പേര് പറഞ്ഞില്ല. എവിടെ വിളിക്കുന്നു? നീർക്കോട് എന്ന് പറയും. എനിക്കറിയാം നീർക്കോട്. നമ്മുടെ തത്തപ്പള്ളി ഏരിയ ആണോ? അതെ. ഓക്കെ, ഒരുപാട് കാലായോ നീർക്കോട് സ്വദേശിയായിട്ട്?
1: ഞാൻ
0: ജനിച്ചതേ നീർക്കോടാണല്ലേ. ഓക്കെ, എന്താണ്

0: ആ ഗ്രാമത്തെ പറ്റി പെട്ടെന്ന് പറയാൻ കിട്ടുമ്പോ പറയുന്നത്.
1: ഗ്രാമത്തെ പറ്റി പറയാനാണെങ്കിൽ നല്ല സൗഹാർദ്ദം,
0: നല്ലൊരു ഗ്രാമമാണല്ലേ.
1: നല്ലൊരു ഗ്രാമം, എല്ലാവർക്കും വസ്കാരങ്ങളില്ല, പ്രശ്നങ്ങളില്ല,
0: പ്രശ്നങ്ങളില്ല, ശാന്തമാണ്, ഹരിത ഭംഗിയുണ്ട്.
1: എല്ലാവരും
0: അതാണ് നമുക്ക് വേണ്ടതല്ലേ, ശാന്തിയും സമാധാനവും മുഖ്യം.
1: എല്ലാ മതസ്ഥരും അതുപോലെ എല്ലാ രാജ്യങ്ങളും ആവശ്യിക്കുന്ന ഒരു സ്ഥലമാണ്
0: നീർക്കോട്. അപ്പൊ ഏതായാലും നീർക്കോട് സ്വദേശികൾക്ക് അഭിമാനിക്കാം.
1: നീർക്കോട് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടമാനം ആൾക്കാർ കൊണ്ടുപോകാം, 450 വീടുകൾ കൂടി
0: കൂടി
1: ആ കാരണം വെള്ളം കയറാത്ത സ്ഥലം, പിന്നെ സ്കൂളുകൾ അടുത്തുണ്ട്.
0: ഓക്കെ, അപ്പൊ 2018 പ്രളയം ബാധിക്കാത്ത സ്ഥലമാണോ നീർക്കോട്?
1: ഞങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ പ്രളയം ബാധിച്ചില്ല.
0: ബാധിച്ചില്ല. വേറെ എന്ത് വേണോ അല്ലേ?
1: പക്ഷേ അതിലും പ്രളയം ബാധിച്ചില്ലെങ്കിലും ബാധിക്കാത്തതിന് ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക്.
0: അതെന്താ?
1: അതെന്ന് പറഞ്ഞാല് കാര്യങ്ങളാണ്, കണ്ടില്ലാവർക്കും ഭക്ഷണമില്ല,
0: പറ്റില്ല.
1: ഇറങ്ങാൻ പറ്റില്ല.
0: ആ പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, ഈ പ്രളയം ബാധിച്ചവർ അതിലേറെ ദുരിതത്തെ അനുഭവിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു ചെറുത്.
1: ആ ദുരിതം കണ്ടാണ് ഞങ്ങള്
0: അതാണ്
1: ഹോളിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ്.
0: അതാണ്, അപ്പൊ ആ കാഴ്ച നമുക്ക് അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ, അതല്ലേ ഏറ്റവും സമാധാനവും സന്തോഷവും. ആ അതാണ്. ഓക്കെ, അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. നമുക്കിന്നിപ്പോ ഏത് സോങ്ങാണ് കേൾക്കേണ്ടത്? അപ്പൂലപ്പാട്ടല്ലേ. ഓക്കെ, നമുക്ക് കേട്ടാലോ എങ്കിൽ. എന്റെ പേര് ധന്യ. ആ അപ്പൊ എല്ലാ നീർക്കോട് സ്വദേശികൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ. അപ്പൊ വീണ്ടും വിളിക്കാം കേട്ടോ, അന്ന് ഇനി പുതിയ പുരോഗതിയെ പറ്റി സംസാരിക്കാം നമുക്ക് ഗ്രാമത്തിന്റെ. ആ വൈഫിന്റെ പേരെന്താ? സരോജം. ഓക്കെ, അപ്പൊ സരോജത്തിന് കൂടി ആയിക്കോട്ടെ ഈ ഒരു പാട്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതാ ഇതുപോലെ വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം. അപ്പൊ പ്രിയ ഗാനവും ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ പറഞ്ഞു തരാം: 0424-248-1 0484-248-1 01. ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5. യുവർ ചോയ്സ്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പൊ യുവർ ചോയ്സിലേക്ക് നെക്സ്റ്റ് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ, എന്റെ പേര് മേരി മാർട്ടിൻ എന്നാണ്. ഞാൻ വിളിക്കുന്നത് ചുളങ്ങവേലി. ഞങ്ങൾക്ക് പറയാനുള്ള സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിന്റെ അടുത്താണ്.
0: രാജഗിരി ഹോസ്പിറ്റലിന്റെ അടുത്താണ്? ഒത്തിരി അടുത്താണോ? നമുക്ക് എപ്പോഴും എപ്പോഴും വണ്ടികളും വാഹനങ്ങളൊക്കെ വരുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്ന അത്രമേൽ അടുത്താണോ? അപ്പൊ നമുക്ക് എപ്പോഴും ഇങ്ങനെ കേൾക്കാം അല്ലേ? അതാണ് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്കറിയാം ജീവിതത്തിന്റെ ചില ചില കടുപ്പമേറിയ സംഘർഷാവസ്ഥകളിലൂടെ എത്രയോ മനുഷ്യർ കടന്നു പോകുന്നുണ്ടെന്ന് അല്ലേ? അങ്ങനെ ഹോസ്പിറ്റലിന്റെ അടുത്താവുമ്പോ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് നമ്മുടെ മനസ്സിന്. എപ്പോഴും നമ്മൾ ചെറിയ ചെറിയ സങ്കടങ്ങളിൽ വ്യാകുലപ്പെടുമ്പോ നമുക്ക് ഓർക്കാം എന്താ ഈ ചുറ്റും കാണുന്നതും കേൾക്കുന്നതും എത്രയോ ഭീകരമാണെന്ന്. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: അപ്പൊ എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ട് അച്ഛൻ നോറ്റുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഗാനം കേൾക്കാനായിട്ട് ഇഷ്ടമാണ്.
0: ഓക്കെ, അമ്മ കൂടെ ഉണ്ടോ? അമ്മ ഇപ്പോ
1: അമ്മയുണ്ട്, അമ്മ കിച്ചണിലാണ്. അമ്മയുടെ പേര് ചിന്ന എന്നാണ്.
0: ചിന്ന
1: ചിന്ന
0: ചിന്നമ്മക്ക് വേണ്ടിട്ടാണ് അല്ലേ പാട്ട്?
1: ചിന്നമ്മക്ക് ചിന്നമ്മക്ക് പാട്ട് പാടണം ഇഷ്ടമാണ്, പാടും അമ്മ കുറച്ചൊക്കെ. പിന്നെ എന്റെ അനിയത്തി അനിയനും കുറച്ചൊക്കെ നാളത്തെ കഴിഞ്ഞ് ഭോപ്പാലിലേക്ക് തിരിച്ചു പോവാണ്. അവരവിടെ ടീച്ചിങ് ആണ്.
0: ഓക്കെ,
1: അവർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം ഈ പാട്ട്.
0: തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും അങ്ങനെ പെട്ടെന്ന് നമ്പർ ക്യാച്ച് ചെയ്ത് വിളിച്ചപ്പോ കിട്ടിയല്ലോ. അപ്പൊ എനിക്കും ഭാഗ്യമുണ്ട് ഇങ്ങനെ ഒരാളോട് സംസാരിക്കാൻ സാധിച്ചല്ലേ. ഓക്കെ, താങ്ക് യു. അപ്പൊ ചിന്നമ്മനോട് പ്രത്യേക അന്വേഷണം പറയാം കേട്ടോ. കുക്കിംഗ് ഒക്കെ പെട്ടെന്ന് കഴിയട്ടെ, എന്നിട്ട് പാട്ട് കേൾക്കാൻ പറയണേ. ഓക്കെ, താങ്ക് യു. ഇതാ വരുന്നു സോങ്.

0: It's on Kochi FM, Rainbow 107.5. Stay tuned.
1: You are listening to Your Choice, only on Agashwani, Kochi FM, Rainbow 107.5. Yes, അപ്പൊ നമ്മളോട് സംസാരിക്കാനായിട്ട് പ്രിയ ഗാനം ചോദിക്കാനായിട്ട് ഒരാൾ കൂടി ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ പെരേര.
1: പെരേര അല്ലട്ടോ.
2: പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ?
1: സുഖമാണ്, നല്ല വിശേഷം. ഇതാരാണ്?

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക. Listen to your favorite tracks.

0: കേട്ടോ.
1: പിന്നെ എന്തൊക്കെയാണ് തന്നെ വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ?
0: ആ സുഖമാണ്, നല്ല വിശേഷം. ഇതാരാണ്?
1: ഞാൻ ശംസുദ്ദീൻ കരുപ്പെടുന്ന.
0: ഓക്കെ, കരുപ്പെടുന്നതിൽ സുഖമാണ് എല്ലാവർക്കും?
1: ആ സുഖം. ഇപ്പൊ നല്ല വെയിലാണ്, മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. മഴ എന്തായാലും ഈ തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്.
0: അതെ, സ്കൂളൊക്കെ തുറന്നേക്കല്ലേ, മഴയും കൂടി ഒന്ന് പെയ്യട്ടെ.
1: അതെ, മഴ പെയ്യണം നമ്മൾ ആഗ്രഹം. കളിച്ച് കിണറ്റിൽ വെള്ളമാവണം, അങ്ങനൊക്കെ വേണം, എങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ.
0: അതെ, എല്ലാ കാലാവസ്ഥയും കൃത്യമായി കൃത്യമായി വരണമല്ലോ, അതാണ് നമുക്ക് സന്തോഷം.
1: അതന്നെ അതന്നെ
0: അതാണ്. ഇന്നിപ്പോ
1: പെട്ടെന്ന് പറയാം, ഒരു പാട്ട് വേണച്ചാലേ, ഒരു പാട്ട് ആ മൂളണ ഒരു പാട്ടില്ലേ?
0: പാട്ടല്ല, കാറ്റ് മൂളണോ?
1: ഒരു പാട്ട് മൂളണം, ആ പാട്ടണം.
0: കാറ്റ് മൂളുന്നു,
1: ഒരു കാറ്റ് മൂളുന്നു.
0: അതന്നെ, കാറ്റ് മൂളുന്നു.
1: അതെ, അപ്പൊ രണ്ടുപേരും ഞാൻ വേറെ പാടാം.
0: ഓക്കെ.
1: കള്ളിപ്പൂങ്കുയിലേ കന്നിത്തേൻ മൊഴിയേ, കാതിൽ മെല്ലെ ചൊല്ലുമോ കാവതിക്കാക്കരൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാൾ, കാനനം നീളനി പാറി പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ കള്ളിപ്പൂങ്കുയിലേ.
0: പിന്നെ നന്നായിട്ടുണ്ട്. ഏതായാലും കള്ളം പറയുന്ന പൂങ്കുയിലൊക്കെ അവിടെ നിക്കട്ടെ, നമുക്ക് തൽക്കാലം കാറ്റുമൂള പാട്ടിലേക്ക് പോവാം അല്ലേ. ഓക്കെ, ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പൊ പാട്ട് കേട്ടാലോ?
1: ഓക്കെ,
0: താങ്ക് യു. പാട്ട് വരുന്നുണ്ട്, ഒപ്പം തന്നെ നിങ്ങൾക്കും ചോദിക്കാം ഇതുപോലെ ഇഷ്ടഗാനം, ഒപ്പം തന്നെ വിശേഷങ്ങളും പങ്കുവെക്കാൻ വിളിക്കുന്ന നമ്പർ ഇതാണ്: 0484242810104842814.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനം ചോദിച്ചിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ആരാണ്?
1: നമസ്കാരം, എന്റെ പേര് വത്സല എന്നാണ്. ഞാൻ പുല്ലൂരിന്ന് വിളിക്കണേ.
0: പിന്നെ വേറെന്തുണ്ട് പറയാനായിട്ട്? വീട്ടിലാരൊക്കെയുണ്ട്?
1: വിശേഷങ്ങള്. എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, ഭർത്താവുണ്ട്, പിന്നെ രണ്ട് മക്കളാണ്, രണ്ട് പെൺപിള്ളേര്. അത് ഒരാളുടെ പേര് ജിൽഷ, ഒരാളുടെ പേര് ജിത. പിന്നെ ഭർത്താവിന്റെ പേര് ജിൽഷയുടെ ഭർത്താവിന്റെ പേര് ഷാജിന്ന്.
0: ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളല്ലേ.
1: വിശേഷങ്ങള്. അപ്പൊ ജിതയുടെ ഭർത്താവ് ഞങ്ങൾ ഒരു വർഷമായിട്ട് വിട്ടുപോയി. ഇന്നലെ ഓർമ്മ ദിവസമായിരുന്നു.
0: ഓക്കെ,
1: അപ്പൊ ഇന്നലെ ഞാൻ വിളിക്കുന്നിട്ട് പറ്റിയില്ല. ആലുവയില് പോയി ബലി ഇടാനൊക്കെ പോയി ഞങ്ങൾ. വന്നപ്പോ അങ്ങനെ പറ്റിയില്ല. പിന്നെ
0: വന്നപ്പോ ഒത്തിരി ലേറ്റ് ആയോ?
1: 9:30 ഇവിടെ എത്തിയോ? രാവിലെ തന്നെ പോയി.
0: ഓക്കെ, തിരക്കുണ്ടായിരുന്നോ?
1: തിരക്കുണ്ടായിരുന്നു,
0: അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു.
1: മന്ദിരത്തില് പോയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കാനായിട്ട്.
0: ഓക്കെ,
1: അപ്പൊ അതൊക്കെ കഴിഞ്ഞു വന്നപ്പോഴും പറ്റിയില്ല.
0: എന്തായാലും സാരമില്ല, നല്ലൊരു ദിവസം കടന്നു പോയതല്ലേ. നല്ലൊരു ദിവസം എന്ന് വെച്ചാൽ നമ്മള് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റിയ ഒരു ദിവസമായിരുന്നല്ലോ.
1: അതെ, മോളുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. ലക്ഷ്മിപ്രിയ, ഒരു മോളുണ്ട്.
0: എന്താ പേര് മോളുടെ?
1: ലക്ഷ്മിപ്രിയ.
0: ലക്ഷ്മിപ്രിയയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അല്ലേ?
1: ഇന്നലെ.
0: അപ്പൊ ഏതായാലും എന്തായാലും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കാം കേട്ടോ റെയിൻബോയുടെ. 10-ാം ക്ലാസ്സിലാണ് അല്ലേ? അപ്പൊ നേരത്തെ ക്ലാസ് തുടങ്ങി കാണുമല്ലോ. ഓക്കെ, സാരല്ല, ഒരു ദിവസം. ഓക്കെ, അപ്പൊ ഇന്ന് കേൾക്കേണ്ട ഗാനം സമൂഹത്തിലെ പാട്ട്. ഇഷ്ടമാണ് ആ ഒരു സോങ്? സുരേഷ് ഗോപിയുടെ മൂവിയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം അല്ലേ?
1: സുരേഷ് ഗോപിനും മമ്മൂട്ടിനെയും ഒക്കെ ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്.
1: ഊർലും മമ്മൂട്ടിയുടെ പാട്ടൊന്നും കാണലായിരുന്നു, ഇപ്പൊ അങ്ങനെ സിനിമയ്ക്കൊന്നും പോക്കില്ല.
0: ഓക്കെ, നമ്മള് മൊബൈലിലൊക്കെ കാണില്ലേ, ടിവിയിൽ മൊബൈലിലൊക്കെ സിനിമ കാണൂലേ?
1: ടിവിയിൽ ഞാനിപ്പോ അങ്ങനെ സിനിമ കാണാൻ ഇരിക്കലില്ല. ചെറിയ തയ്യൽക്കടയുണ്ട്. ഞാൻ കൂടുതലും ഇപ്പൊ റേഡിയോല പാട്ടുകളും പരിപാടിയോ
0: കേൾക്കല്. ഓക്കെ, അപ്പൊ തയ്യൽക്കടയിൽ എങ്ങനെയാ, റേഡിയോ വെച്ചിട്ടുണ്ടോ?
1: റേഡിയോ ഉണ്ട്
0: ഉണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാവരും കേൾക്കുന്നുണ്ടോ റേഡിയോയിലൂടെ?
1: പിന്നെ
0: ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടോ? യൂണിഫോം ഒക്കെ കിട്ടിയോ? ഒരുപാട് കിട്ടിയോ യൂണിഫോം?
1: യൂണിഫോമിന്റെ ഷർട്ട് തയ്ച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ തേക്കണുണ്ട്, വിളിക്കണുണ്ട്.
0: തേക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം.
1: ഓക്കെ,
0: അപ്പൊ നന്നായിട്ട് പോട്ടെ എല്ലാ കാര്യവും കേട്ടോ. നമുക്കിപ്പോ പാട്ട് കേൾക്കാം. മോളോട് വിഷസ് അറിയിക്കാം.
1: പിന്നെ എന്റെ മോന്റെ നാട് ആളൂരാണ്. അപ്പൊ അവിടെ ഉള്ള അവന്റെ എല്ലാ കൂട്ടുകാരന്മാർക്കും ആ നാട്ടിലുള്ള എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നു.
0: തീർച്ചയായിട്ടും എല്ലാ ആളൂർ സ്വദേശികൾക്കും വേണ്ടിയിട്ട് ദാ വരുന്നു സോ.
1: ശരി, ഓക്കെ.

0: ആകാശവാണി FM റെയിൻബോ 107.5.
1: സമയം 12 മണി കഴിഞ്ഞ് 40:39 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് പ്രിയ ഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484282801, 0184241.

0: യെസ്, അപ്പോൾ ഇഷ്ടഗാനം ചോദിക്കാനായിട്ട് ഒരാൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ചേച്ചി, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ ചാലക്കുടിക്ക് അടുത്ത് പോയിരിക്കണ്ടിന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാല്.
0: ഉണ്ണികൃഷ്ണൻ, ചാലക്കുടി.
1: ചാലക്കുടി
0: ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിൽ കൂടിയും എന്റെ മനസ്സിൽ മാത്രമാണോ എന്നറിയില്ല, ചാലക്കുടി എന്ന് കേൾക്കുമ്പോ വീണ്ടും ഓർമ്മ വരും മണി, കലാഭവ മണിയെ.
1: നമ്മുടെ ജീവനാണ്, നമ്മളൊക്കെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അടുത്ത് എപ്പോഴും കാണുന്ന ആളാണ്.
0: ആളായിരുന്നു അല്ലേ, കഴിഞ്ഞു പോയി, പാസ്റ്റ് ആയി പോയി. അതെ അതെ, ചിലതൊക്കെ അങ്ങനെ നമുക്ക് താല്പര്യമില്ലെങ്കിലും നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടിയും അത് ലൈഫിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുമല്ലോ. അതാണ്. പിന്നെ ഇപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നേ? റേഡിയേറ്റർ അങ്ങനെയല്ലേ പറഞ്ഞേ?
1: പിന്നെ കൂടെ ആളും, പിന്നെ ബിനീഷ് എന്ന് പറഞ്ഞ ആളും
0: അത്രയും വർക്ക്ഷോപ്പ് ഉള്ള ഒരു ഏരിയ ആണത്. ഓക്കെ ഓക്കെ, അപ്പൊ അത്രയും വർക്കൊക്കെ നിങ്ങക്ക് കിട്ടാറുണ്ടോ?
1: എല്ലാ വർഷവും വണ്ടികളൊക്കെ ഇങ്ങനെ ഈ ഏരിയയിൽ വരുന്നത്.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ
0: ഇനി എന്ത് വിശേഷം പറയണെന്ന് പറഞ്ഞിട്ടാണ് ഇടതും വലതുമായിട്ട് ഡെന്നിയും ബിനീഷും ഒക്കെ നിക്കുന്നേ? പക്ഷേ വിളിക്കില്ല അല്ലേ, അതാണ് നമ്മളിങ്ങനെ പോസ് ചെയ്തോണ്ടിരിക്കും, വിളിക്ക് വിളിക്കെന്ന് പറഞ്ഞ്.
1: നമ്മുടെ ജീവന്റെ ജീവനുള്ള റേഡിയോ, അഞ്ച് റേഡിയോ ഉണ്ട് മൊത്തം. വീട്ടിൽ മൂന്നെണ്ണം, ഇവിടെ ഒരെണ്ണം. അങ്ങനെ
0: അതെന്തിനാ വീട്ടിൽ മൂന്നെണ്ണം വെച്ചിരിക്കുന്നേ?
1: വീട്ടില് നമ്മുടെ ബെഡ്റൂമിൽ വരണം, പിന്നെ നമ്മുടെ ഇഷ്ടം കൊണ്ട് ഇവിടെ പഴയ കാലത്ത് ഒരു റേഡിയോ ഉണ്ടല്ലോ മേഡം, ഒരു ഗൾഫ് സെറ്റ് എന്നൊക്കെ പറയുന്നേ. അപ്പൊ അത് ഒരു നമ്മുടെ പട്ടാളത്തിന് ഒരു 1000 രൂപ കൊടുത്ത് മേടിച്ചു. അപ്പൊ അത് തൃശ്ശൂര് മാത്രമേ കിട്ടുള്ളൂ.
0: അത് ശരി. ഓക്കെ.
1: അപ്പൊ അത് അത് പിന്നെ ഈ കൊച്ചി എഫ്എമ്മോട് ബെഡ്റൂമിൽ വരുന്നുണ്ട്.
0: ഏതായാലും ബെഡ്റൂമില് ഒരു സമയം ഒരെണ്ണല്ലേ നമ്മൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ.
1: എന്നാലേ നമ്മള് അത് ഹാളില് ഫുള്ളായിട്ട് ഓണാക്കിട്ട്. പിന്നെ നമുക്ക് തൃശ്ശൂര് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് തൃശ്ശൂര് സ്റ്റേഷൻ അത് മാത്രമേ കിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞ 1000 രൂപ മേടിച്ചു പറഞ്ഞു.
0: ഓക്കെ.
1: അപ്പൊ പിന്നെ ബെഡ്റൂമില് നമ്മള് കിടക്കുമ്പോഴായിരുന്നു നല്ല ലൈറ്റ് ആയിട്ട്, നമുക്ക് രാത്രിക്ക് നല്ല പരിപാടികൾ ഉണ്ടല്ലോ അതിലൊക്കെ. അപ്പൊ നമുക്ക് ആരും ശല്യമൊന്നും ഇല്ലാണ്ട് നമുക്ക് ലേറ്റ് ആയിട്ട് കേട്ട് കിടന്നു. ഡോക്ടർമാരെ പറഞ്ഞ ഒരു പാട്ട് കേട്ട് ഉറങ്ങാനുള്ള പറയുന്നേ. അപ്പൊ നമ്മളാ പാട്ട് കേട്ട് ഉറങ്ങാ, ചിലപ്പോ ഉറങ്ങി പോയാ ഇടയ്ക്കൊന്ന് എനിക്ക് സ്വിച്ച് ഓഫ് ചെയ്യും.
0: ഇത്രയൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് എത്രയോ ഉത്തരവാദിത്തോടുകൂടിയാണ് ഓരോ ഷോയും ചെയ്യേണ്ടതെന്നൊരു നമുക്ക് തന്നെ സ്വയം ഓർമ്മപ്പെടുത്തലാണ്.
1: ഞാൻ ഏകദേശം പറഞ്ഞിട്ട് 10 പേരെങ്കിലും നമ്മള് പറഞ്ഞിട്ട് റേഡിയോയില്
0: മേടിച്ചിട്ടുണ്ട്.
1: അതിലടുത്തിപ്പോ ഒരു കുറ്റിച്ചേര രമേഷ് എന്ന് പറഞ്ഞ എന്നും തൊട്ടടുത്ത് സുഷ ടീച്ചറും.
0: അപ്പൊ ഇവര് രണ്ടുപേരും കേൾക്കുന്നുണ്ടാവും.
1: പിന്നെ അവര് അവര് മുന്നേ മേടിക്കണ്ടായിരുന്നു
0: പറയുന്നത്. കൊള്ളാ കൊള്ളാ, വെരി ഗുഡ്. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിട്ട് നമുക്കിന്ന് ഏത് പാട്ട് കേൾക്കാൻ പറ്റും?
1: ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പാത എന്ന് പറയുന്ന സിനിമയിലെ ചന്ദ്രകാന്തം കൊണ്ട് നാല് കിട്ടുക എന്ന് പറയുന്നത് ജീവന്റെ ജീവനായ ഒരു പാട്ടാണ്.
0: ജീവന്റെ ജീവനായ ഒരു പാട്ടാണ്, മമ്മൂട്ടി മൂവിയിലെ ഒരു പാട്ടാണ് അല്ലെ. ചിപ്പി ചിപ്പി ഓർമ്മ വരുന്ന ഒരു മൂവിയാണത്. തീർച്ചയായിട്ടും ചന്ദ്രകാന്തം കൊണ്ട് നമുക്കും ഒരു നാലുകെട്ട് കേൾക്കാം. ഓക്കെ, നമുക്ക് പാട്ട് കേട്ടാലോ. അപ്പൊ വർക്ക്ഷോപ്പിലേക്ക് ഒരുപാട് ഒരുപാട് വർക്കൊക്കെ വരട്ടെ. ഡെന്നിയും ബിനീഷും അപ്പൊ ഇനി ഉണ്ണികൃഷ്ണൻ വിളിക്കണതിന് പകരം അവരെ കൊണ്ട് വിളിപ്പിക്കാം കേട്ടോ. തീർച്ചയായിട്ടും. ഇതാ വരുന്നു സോ.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए, और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो।
0: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ ഒരു മണിക്ക് യുവർ ചോയ്സ് തുടരും. ഇത് ആകാശവാണി കൊച്ചി എഫ്.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു.

0: പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2026 ജൻജാതീയ ഗരീമ ഉത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി നടക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ നടപടികൾ മൂലം ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തു നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. സ്ഥലം മാറ്റം സംബന്ധിച്ച് ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സണ്ണി ജോസഫ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡെൽസി റോഡ്രിഗസ് ഉഭയകക്ഷി ചർച്ച നടത്തും. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരു ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാർ ഈ പദവിയിലേക്കെത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനായി 40,000-ത്തോളം വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE അറിയിച്ചു. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഇന്നലെയാണ് ഓൺലൈൻ പോർട്ടൽ തുറന്നത്. ജൂൺ 6 പുനർമൂല്യനിർണയത്തിനായി അപേക്ഷിക്കാം. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 37 പേരെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ബഹ്റൈനിലെ യുഎസ് നാവികസേന ആസ്ഥാനത്തിനും കുവൈറ്റിലെ വ്യോമതാവളത്തിനും നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ സൈനിക താവളത്തിനു നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷം ദ്വീപിലെ IRGC കേന്ദ്രത്തിനു നേരെയും യുഎസ് ആക്രമണം നടത്തി. ഇതിനു മറുപടിയായി ബഹ്റൈനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി.

0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കൾ സൈക്കിളിന്റെ ഉപയോഗം കൂടുതൽ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ രാഷ്ട്രത്തിന് നേതൃത്വം നൽകണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ശീലമാക്കുന്നതിലൂടെ സന്തുലിതമായ ജീവിതശൈലി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും ലോക ബൈസൈക്കിൾ ദിനത്തിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
1: സൈക്ലിംഗ് കോ അപ്നെ ജീവൻ കാ ഹിസ്സ ബനായി. സൈക്ലിംഗ് കേവൽ ഏക് വ്യായാം യാ ഏക് ദിൻ കീ ഹോബി നഹീ ബൽകി സ്വസ്ഥ് ഓർ സശക്ത ജീവൻ ശൈലി കീ പെഹചാൻ ഹൈ. യേ ഹമാരെ സ്വാസ്ഥ്യ കേ സാത് സാത് പര്യാവരണ കോ സുരക്ഷിത് രഖ്നെ കാ സബ്സേ സസ്താ സുന്ദർ ഓർ ടികാവ് മാധ്യമ ഹൈ. ജിത്നാ അധിക ഹം സൈക്കിൾ കാ ഉപയോഗ് കരെങ്കേ ഉത്നാ ഹീ പ്രദൂഷണ കം ഹോഗാ.
0: മൊത്തവില സൂചിക ക്രമേണ നിർത്തലാക്കി പകരം സമഗ്ര ഉൽപാദക വില സൂചിക സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പണപ്പെരുപ്പ വിലനിർണയ സംവിധാനത്തെ അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ആധുനികവൽക്കരിക്കാൻ വേണ്ടിയാണ് നടപടി. മൊത്തവില സൂചികയുടെ അടിസ്ഥാന വർഷം 2011-12 നിന്ന് 2022-23 പരിഷ്കരിക്കാൻ സർക്കാർ അനുമതി നൽകിയതായും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വാർഷിക സൌരോർജ്ജശേഷി വർദ്ധനവിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ. നയപരമായ സഹായങ്ങളും നവീകരണവുമാണ് റെക്കോർഡ് നേട്ടത്തിന് പിന്നിലെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാലവർഷം നാളെയോടെ സംസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81-ാമത് സമ്മേളനം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഒരു വർഷ കാലയളവിലേക്കാണ് ചുമതല. സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കക്കോറിസിനെയാണ് വോട്ടെടുപ്പിൽ ഖലീലുർ റഹ്മാൻ പരാജയപ്പെടുത്തിയത്. ബ്രിക്സ് ദുരന്ത സാധ്യത ലഘൂകരണ പ്രവർത്തക സമിതിയുടെ ആദ്യയോഗം ഇന്ന് ഒഡീഷയിലെ പുരിയിൽ ആരംഭിക്കും. 3 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ധനവില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധസാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യനഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ യുവർ ചോയ്സിലേക്ക്. അപ്പൊ ഇഷ്ടഗാനങ്ങൾക്കുള്ള സമയമാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484 2428 101 0484 2428 1. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ. ഇഷ്ടഗാനങ്ങൾ എന്ന് പറയുമ്പോൾ മലയാളം, ഹിന്ദി, തമിഴ് ഗാനങ്ങൾ ചോദിക്കാട്ടോ. 1980 കാലഘട്ടത്തിന് ശേഷമായിരിക്കണം എന്ന് മാത്രം. അങ്ങനെ ഇഷ്ടഗാനം ചോദിച്ചുകൊണ്ട് നമ്മുടെ ആ ന്യൂസിന് ശേഷം ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ.
3: ഹലോ,
2: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
3: മേരി.
2: ഓക്കെ, മേരി രണ്ടാമത്തെ മേരി ആണോ നമ്മളെ വിളിക്കുന്നേ? ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? അത് ശരി. അപ്പൊ ഇത്രയും നാൾ എന്തേ വിളിക്കാഞ്ഞെന്ന് ചോദിക്കട്ടെ ഞാൻ.
3: എനിക്ക് റേഡിയോ പാട്ട് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എനിക്ക് പ്രതീക്ഷ ഉണ്ടായില്ല കിട്ടുന്നു.
2: അതാണ്, ഇന്ന് പ്രതീക്ഷിക്കാത്ത രണ്ടുപേർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെക്കാളേറെ സന്തോഷം എനിക്കാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? നമ്മള് ശ്രമിക്കാതിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ശ്രമിച്ചിട്ട് പോയാലും പോട്ടെ എന്ന് വെക്കാം. ഓക്കേ, അപ്പൊ ഇതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. ഫോൺ വിളിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കണം. ശ്രമിക്കണം, ശ്രമിച്ചിട്ട് നമുക്ക് കിട്ടുമോന്ന് നോക്കണം. കിട്ടിയാലോ ചിലപ്പോൾ ഈ ഒരു കോള് പോലെ. പരാജയം അതൊക്കെ വന്നും പോയിരിക്കുമല്ലോ, വിജയമാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നിപ്പോ അങ്ങനെ വിജയ ശ്രീലാളിതയായ മേരിക്ക് ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
3: എനിക്ക് നമ്മുടെ കാബോളിവാലയിലെ തെന്മൽ വന്നതും ആ പാട്ട്.
2: കെ ചിത്ര പാടിയ പാട്ട് കേട്ടാലോ നമുക്ക്. ഓക്കെ, അപ്പൊ വീണ്ടും അപ്പൊ പരിശ്രമങ്ങൾ തുടരട്ടെ കേട്ടോ, മടി കൂടാതെ. ഓക്കെ, താങ്ക് യു. എന്റെ പേര് ധന്യ.
3: ഓക്കെ,
2: താങ്ക് യു. ഇതാ വരുന്ന ദിവസം കാബോളിവാലയിലെ. എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി കാബോളിവാല. യു ആർ ലിസണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പൊ യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനം ചോദിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ റെഡി ആയിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ആരാണ്?
3: താങ്ക് യു. ഞാൻ നീർക്കോട് റസാക്കാണ്. മാഡത്തിന് അറിയാം, പറവൂരടുത്ത സ്ഥലമാണത്.
2: ഓക്കെ, നീർക്കോട്. നമ്മളിപ്പോ നീർക്കോടിനെ പറ്റി കുറച്ച് അധികം പറഞ്ഞോളൂ ഈ ഒരു പ്രോഗ്രാമില്.
3: നീർക്കോടിന്റെ നമ്മുടെ കരിമാല, അവിടെ ഒരു കൈപ്പട്ടി അമ്പലം ഉണ്ട് തട്ടാമ്പടി അടുത്ത്.
2: കരിമാലൂർ,
3: കരിമാലൂർ തട്ടാമ്പടി അടുത്താണ്
2: തട്ടാമ്പടി. ഓക്കെ, ഇതൊക്കെ ഒരു സ്റ്റോപ്പുകളാണോ?
3: അതെ, എന്റെ വീട് നീർക്കോടാണെങ്കിൽ അതിന്റെ നോർത്തിലാണ്.
2: ഓക്കെ,
3: കൈപ്പെട്ടി അമ്പലത്തിനോട് ചേർന്ന്. കൈപ്പെട്ടി അമ്പലം കേട്ടിട്ടുണ്ട്? തട്ടാമ്പടി അടുത്ത്
2: ഇല്ല, അമ്പലത്തെ പറ്റി കേട്ടിട്ടില്ല, തട്ടാമ്പടി എന്ന് കേട്ടിട്ടുണ്ട്.
3: അതെ,
2: ഏതായാലും ഇന്നിപ്പോ നീർക്കോടാണ് സ്റ്റാറായി നിൽക്കുന്നത്. കാരണം ഫസ്റ്റ് കോളർ ആണെന്ന് തോന്നുന്നു. നീർക്കോടിനെ വിളിച്ചിട്ട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചു. ശശി. അതെ, ഇന്നിപ്പോ വൺ വേർഡ് ക്വസ്റ്റ്യൻ പോലെ ആയിപ്പോയിട്ട. ഓക്കെ, ഇനിയിപ്പോ ഇന്നിപ്പോ ഏത് പാട്ടാ കേൾക്കേണ്ടത്? നമുക്ക് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
3: എനിക്ക് കേൾക്കേണ്ടത് കൊല്ലങ്കോട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളി എന്നുള്ള പാട്ടായിരുന്നു. അതില്ലല്ലോ അവിടെ.
2: അത് നമുക്ക് നോക്കിയെടുക്കാം ഇപ്പോ.
3: അത് ഏറ്റവും അതാണ് എനിക്ക് ഭയങ്കര ശുദ്ധ്യം.
2: തൽക്കാലം യേശുദാസിന്റെ ഒരു പാട്ട് കേൾക്കണമെന്നല്ലേ?
3: അതെല്ലാം വേറെ ഇല്ലല്ല, അതുകൊണ്ട് വെച്ചാൽ.
2: ഓക്കെ, വേറെ ആർക്കാണ് ഡെഡിക്കേഷൻ പറയേണ്ടത്? എല്ലാ ശ്രോതാക്കൾക്കും. ഇല്ല, എല്ലാവരും നമുക്ക് ഒരുപോലെയാണ് അല്ലേ?
3: തീർച്ചയായിട്ടും.
2: അതാണ് എങ്കിൽ പാട്ടിലേക്ക് പോയാലോ.
3: ഓക്കെ,
2: താങ്ക് യു. അപ്പൊ ഇതാ വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം, ഒപ്പം തന്നെ പ്രിയ ഗാനവും ചോദിക്കാം. 0484 2428 104 8424 2

0: എല്ലാവരും ഉറങ്ങിപ്പോയി എന്നറിയില്ല, ആരും ഉറങ്ങില്ല കേട്ടോ. നമുക്കൊരു കോളർ ഉണ്ട്, നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ആരാണ്?
1: നമസ്കാരം. ഞാൻ ഷീല, വളപ്പാട്.
0: ഷീല, എവിടെ നിന്നാണ്?
1: വളപ്പാട് തൃശ്ശൂർ ജില്ല.
0: തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ കോളർ ആണെന്ന് തോന്നുന്നു.
1: ആദ്യത്തെ കോളർ ആദ്യമായിട്ട് വിളിക്കുന്നു തന്നെ ഞാൻ.
0: ആ, ആദ്യമായിട്ട് വിളിക്കാണോ നമ്മളെ?
1: അതെയല്ലേ.
0: ആ ശരി, ഇപ്പൊ രണ്ടുമൂന്ന് പേരായിട്ടോ ആദ്യമായിട്ട് വിളിക്കുന്നത്. ആ, എന്താണ് ഇന്ന് ഇന്ന് ഇത് ഇതുവരെ വിളിക്കാതെ ഇന്ന് വിളിക്കാൻ തോന്നിയ കാരണം എന്താ?
1: എല്ലാം ഞാൻ കേൾക്കാറുണ്ട്.
0: ആ
1: ഞാൻ തൃപ്രയാർ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യാ.
0: ഓക്കെ. ആ പിന്നെ അങ്ങനെ വിളിക്കാൻ തോന്നി.
1: അപ്പൊ അവിടുത്തെ ചേട്ടൻ ഇതിൽ പങ്കെടുക്കണ ആളെന്ന് കടവല.
0: അത് ശരി. ഓക്കെ. ആ ഇപ്പൊ ഷോപ്പിൽ നിന്നാണോ വിളിക്കുന്നേ?
1: ഷോപ്പിൽ നിന്ന് വിളിക്കുന്നത്.
0: ഓക്കെ.

0: ഒരു സമയത്ത് തിരക്ക് കുറവായിരിക്കും അല്ലേ?
1: ആ തിരക്ക് കുറവാണ്.
0: ഓക്കെ, നിങ്ങളുടെ ലഞ്ച് ബ്രേക്ക് ടൈം എങ്ങനെയാ?
1: അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ തിരക്കില്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കും.
0: ആ അതാണ് അതാണ്, അപ്പൊ ബിസിനസിനെ ബാധിക്കരുത്, നമ്മുടെ വയറിനെയും ബാധിക്കരുത് അല്ലേ? അതാണ് പോളിസി. ആ മനസ്സിലായി, കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയത്ത് നോക്കി നിങ്ങൾ ഭക്ഷണം കഴിക്കും, അതാണ്. ഓക്കെ, ഒരുപാട് സ്റ്റാഫുള്ള ടെക്സ്റ്റൈൽസ് ആണോ, ഷോറൂമാണോ? അപ്പൊ നമ്മളാണ് ഏകാധിപതിയായിട്ട് വാഴാണ് അവിടെ അല്ലേ? 29 21 വർഷമായി, എന്നാലും ഒരു ലോങ് പീരീഡ് ആണ് കേട്ടോ അത്. ഓക്കെ, അപ്പൊ നമ്മൾ അത്രമേൽ ആ ഒരു ഷോപ്പായിട്ട് അടുപ്പം, മാനസിക അടുപ്പം ഉണ്ടാവും അല്ലേ? അപ്പൊ എവിടെ ഇരിക്കണം, എന്ത് സാധനം നട്ടപ്പെട്ട പേന്ന് എടുത്ത് കൊടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ഇന്ന് ഇപ്പൊ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? ആഹാ, യേശുദാസിന്റെ. ഓക്കെ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. നമുക്ക് പോയാലോ മുന്തിരിത്തോപ്പുകളിലേക്ക്?
1: ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് വിളിക്കാൻ കാരണം സുബ്രഹ്മണ്യൻ ചേട്ടൻ പങ്കെടുക്കുന്ന ആളാണ്, കടയിലെ ചേട്ടൻ.
0: ഇന്ന് ബർത്ത്ഡേ ആണ് സുബ്രഹ്മണ്യ ചേട്ടന്റെ, അപ്പതാ റെയിൻബോയുടെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കൂ സുബ്രഹ്മണ്യ ചേട്ടനോട് കേട്ടോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് കാലം ഇങ്ങനെ ഈ ഒരു ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോവാൻ, വിജയത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഷീല ചേച്ചിക്ക് ആ ഒരു വർക്ക് ചെയ്യാനും ആ ഷോപ്പിൽ തന്നെ. ആ അതാണ്, അപ്പൊ കൂടെ കട്ടയ്ക്ക് നിന്നോ ഷോപ്പില്. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക് പോവാ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതാ വരുന്നു സോ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 0484-2428-101, 04-24-248-101. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ്.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
2: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. കൂടെ ഞാൻ അർജയ് ധന്യ. ഇനി നമുക്കൊപ്പം കൂടെ ആരെന്നറിയണ്ടേ? ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ആരാണ്?
3: സിജി
2: അല്ലേ? പെരുമ്പടപ്പ്. എന്ത് ചെയ്യുന്നു? കാറോടിക്കുന്നു. ഇപ്പൊ ഓടിക്കുന്ന ടൈം ഒന്നും അല്ലല്ലോ. വീട്ടിലുണ്ടല്ലേ. ഓക്കെ, അപ്പോ എന്താണ് ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത്? കാർ ഓടിക്കുന്ന ഒരുപാട് എത്ര കാലായി? 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ കണ്ണടച്ച് ഓടിക്കാ അങ്ങനെ പറഞ്ഞ അതുപോലെ ഓടിക്കാൻ സാധിക്കോ? പറ്റില്ല അല്ലെ. ഇപ്പൊ പരിചിതമായ വഴികൾ തന്നെയായിരിക്കോ? നമ്മള് സ്ഥിരം ഓടിക്കുന്ന റൂട്ടാണോ? അങ്ങനെയൊക്കെ പോകും. അപ്പൊ ഈ വയറ്റിലേക്ക് ബ്ലോക്ക് ഉണ്ടാവുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് കേറി പോവാൻ പറ്റിയ ഇടവഴികളൊക്കെ അറിയാമോ?
3: പെട്ടെന്ന് വയറ്റിലേക്ക് കുറച്ച് ഇടവഴികളൊക്കെ അറിയാം, പക്ഷെ വീതിയില്ല. ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയുള്ളു.
2: അത്രയേ ഉള്ളു അല്ലേ.
3: ഒരു വണ്ടിക്ക് രണ്ട് റോഡ് മറ്റേ വണ്ടി കൂടുന്ന പോലെ റോഡിന് വീതിയില്ലല്ലോ. ഇപ്പൊ എന്റെ ഓർമ്മ വെച്ച കാലം തുടങ്ങാന്നുള്ള വഴിയൊക്കെ തന്നെ ഇപ്പോഴും
2: അതൊക്കെ തന്നെ ഇപ്പോഴും വണ്ടികൾ കൂടുന്നുണ്ട്. റോഡിന്റെ വീതി അങ്ങ് അത്ര ആയിട്ടില്ല അല്ലേ. കിടക്കും. അപ്പൊ നമ്മളെങ്ങനെയാണ് ആ ഒരു ഹാബിറ്റ് ഉള്ള കൂട്ടത്തിലാണ്? ഒന്ന് ഒട്ടും ക്ഷമയില്ലാതെ വരും. ക്ഷമയില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കേറി പോണം കേറി പോണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണോ? അതാണ്. അപ്പൊ ക്ഷമയുള്ള ഒരു ഡ്രൈവറാണ്. ഞാൻ സംസാരിക്കണ എത്രയോ നല്ലൊരു ഡ്രൈവറോടാണ്. ഇങ്ങനെ വേണം എല്ലാവരും അല്ലേ. അതെയാണ്. ഈ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അപകടങ്ങൾ കുറക്കാൻ സാധിക്കും. അതാണ്. ഇതിപ്പോ ഒരുപാട് ഡ്രൈവർമാർ കേൾക്കട്ടെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ഇപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് പേര് കേൾക്കട്ടെ എന്ന്.
3: പക്ഷെ അതുകൊണ്ടാണ് കൂടുതലും ബ്ലോക്ക് ഒക്കെ വന്നത്. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോ നമ്മൾ എന്റെ വണ്ടി കയറി പോകാത്തന്ന് ഓട്ടോ കയറി പോകുമ്പോ ഒരു അഞ്ചാറ് വണ്ടി ഫ്രണ്ടിൽ പോണ ആള് മുംബൈയിൽ സംസാരിച്ചിട്ട് പോണിരിക്കുള്ളു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അപകടം ഉണ്ടാവും. ശ്രദ്ധ പല ആൾക്കാരും പല ടൂ വീലറുകാരും പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചിരിക്കുമ്പോ ഫോൺ എടുക്കലും അവർ 60-70-100 ആണെങ്കിലും അപ്പൊ

0: അപ്പത്തിന്റെ ഫോൺ എടുക്കും. ഫോൺ വന്നു കഴിഞ്ഞാൽ കാല് നീട്ടി പോക്കറ്റിൽ നിന്ന് അപ്പത്തിന്റെ ഫോൺ എടുക്കും, സംസാരിക്കും, അതേ സ്പീഡിൽ തന്നെ പോക്കറ്റിലോട്ട് ഫോൺ വെക്കും. ഒക്കെ കാണുന്ന എല്ലാ അംഗം കാണുന്നതാണത്.
1: എല്ലാ അഭ്യാസം ഡ്രൈവിംഗിനിടെ നടക്കും. അതെ, ഹെൽമെറ്റിന്റെ അകത്ത് വെച്ച് സംസാരിക്കും. അതാണ് അതാണ് ജീവനാണ് ഏറ്റവും മുഖ്യമെന്ന് നമ്മൾ മനസ്സിൽ കരുതാ.
0: അതെ, ലോങ് പോണെങ്കിൽ തൃശ്ശൂർ പോണെങ്കിൽ ഒരു മണിക്കൂറിന് മുമ്പ് നേരത്തെ ഇറങ്ങുക.
1: അതാണ് അത്രേ ഉള്ളൂ.
0: ഇപ്പൊ 2 മണിക്ക് 10 മണിക്ക് ഇവിടെ പോയിട്ടുണ്ട്, 12 മണിക്ക് അവിടെ എത്തണമെങ്കിൽ അങ്ങനെ പോകരുത്, നമുക്ക് അപകടം വരും. നിർത്തി പിടിച്ചു പോകുമ്പോ നമ്മൾ ഇത്തിരി നേരത്തെ ഇറങ്ങണം, ഒരു അരമണിക്കൂർ നേരത്തെ ഇറങ്ങി നമുക്ക് പതിക്കാൻ അങ്ങനെ പോകാം.
1: അതെ, ശാന്തമായിട്ട് റിലാക്സ് ചെയ്ത് പോവുകയും ചെയ്യാം അല്ലേ.
0: പോവുകയും ചെയ്യാം,
1: ഒപ്പം റെയിൻബോയുടെ പാട്ടും കേട്ട് പോവാം.
0: അതെ,
1: അതാണ് ഓക്കെ. ഇപ്പൊ റെയിൻബോയിലൂടെ ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
0: എനിക്ക് പൊന്നും കൂടം.

0: ശാന്തമായിട്ട് റിലാക്സ് ചെയ്ത് പോവുകയും ചെയ്യാം അല്ലേ.
1: പോവുകയും ചെയ്യാം.
0: ഒപ്പം റെയിൻബോയുടെ പാട്ടും കേട്ട് പോവാം. അതാണ് ഓക്കെ. ഇപ്പോ റെയിൻബോയിലൂടെ ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: എനിക്ക് പൊന്നുംകൂടം പൊന്നുംകൂടത്തിന് പൊട്ടുന്ന സിനിമയില രമന്തമം ഈ രീതിയിൽ നിന്നൊരു പാട്ട്.
0: നല്ലൊരു പാട്ടാണ്, അധികം അങ്ങ് പോവാത്ത പാട്ടാണ് അല്ലേ. യേശുദാസ് പാടിയൊരു സോങ്.
1: അങ്ങനെ അധികം
0: ഓക്കെ, നമുക്ക് കേട്ടാലോ.
1: ഓക്കെ ഓക്കെ
0: ശാന്തമായ ഒരു ഒരു ഡ്രൈവ് പോലെ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ താങ്ക് യു.

0: ഹേമന്തമായിട്ട് ഓരോ കോളുകളും അതുപോലെ തന്നെ ഓരോ ഗാനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഇത് യുവർ ചോയ്സ് ആണ്, കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. ഇനി നമ്മളോട് സംസാരിക്കാനും പ്രിയ ഗാനം ചോദിക്കാനും മറ്റൊരാൾ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: എന്റെ പേര് മോഹൻ കുമാർ എന്നാണ്. ആലുവയിൽ നിന്ന് വിളിക്കുന്നു.
0: ആലുവയിൽ നിന്ന് വിളിക്കുന്നു അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണോ?
1: അതെ, ഞാൻ ഈ പ്രോഗ്രാമിലോട്ട്
0: വിളിച്ചിട്ടില്ല.
1: ഇല്ല ഇല്ല.
0: ഓക്കെ, നമ്മുടെ റെയിൻബോ ഒക്കെ കേൾക്കുന്ന ആളല്ലേ? ആ, സ്ഥിര ശ്രോതാവാണ്, പഴയ പാട്ടുകളൊക്കെ ഹൃദ്യസ്ഥമായ ഒരാളാണ്.
1: കൂടുതലും പഴയ പാട്ടുകളാണ്.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: മായാമയിലത്തിലെ
0: വിശ്വനാഥും ജാനകിയും ചേർന്ന് പാടിയ ഒരു പാട്ടല്ലേ? ആ, അത് ശരി. ഓക്കെ, ഒരുപാട് ഇഷ്ടമാണല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. എല്ലാ ഭയങ്കര ഇഷ്ടമാണ്, പാട്ടുകൾ മൊത്തം കേൾക്കാറുണ്ട്. എല്ലാ ദിവസവും ഒരു പാട്ടെങ്കിലും
0: കേൾക്കും. വെരി ഗുഡ്. ആലുവ, ആലുവയില് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന സ്ഥലവും? ആലുവ തന്നെയാണോ?
1: അതെ അതെ, ഞാൻ കൊല്ലമാണ് സ്വന്തം പ്രദേശം. ഞാൻ ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാറ്.
0: ഓക്കെ, ഇപ്പൊ ഓക്കെ ഓക്കെ, ലഞ്ച് ബ്രേക്കിൽ വിളിക്കുകയാണല്ലേ? അപ്പൊ ഏതായാലും ഇന്നിപ്പോ ലഞ്ചിനൊപ്പം തന്നെ ഒരു പാട്ട് ഫ്രീ. ഓക്കെ, അപ്പൊ ബ്രേക്കൊക്കെ തീരുന്നതിന് മുമ്പ് ദാ പാട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ വീണ്ടും വിളിക്കുക, ഇതുപോലെ സമയം കിട്ടുമ്പോ ലഞ്ച് ബ്രേക്കൊക്കെ നോക്കി.
1: ഓക്കെ,
0: ഓക്കെ, ആ ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടിട്ടല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അതാ വരുന്നു കേട്ടോ സോങ്. ഓക്കെ, താങ്ക് യു. വിളിക്കേണ്ട നമ്പർ 0484-2428-101, 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-101. 0484-2428-

0: കൈക്കുടുന്ന നിറയെ മധുരമല്ല, കൈക്കുടുന്ന നിറയെ ഗാനങ്ങളുമായിട്ട് യുവർ ചോയ്സാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇഷ്ടഗാനം കേൾക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-242-8101, 0484-242-8101. യെസ്, നമ്മൾ നെക്സ്റ്റ് ഒരു കോളറോട് സംസാരിക്കാൻ പോകുന്നു. ഹലോ,
1: ഹലോ,
0: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആരാണ് സംസാരിക്കുന്നത്?
1: സിജോയ്.
0: സിജോ. ഓക്കെ, സിജോ എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഞാൻ പള്ളുരുത്തിൽ നിന്ന് വിളിക്കുന്നത്.
0: പള്ളുരുത്തിയിൽ നിന്ന്. പള്ളുരുത്തിയിൽ എന്തുണ്ട് വിശേഷം? എങ്ങനെയൊക്കെ തന്നെ പോകണം അല്ലേ? ഓക്കെ, ആദ്യമായിട്ടാണോ നമ്മള് വിളിക്കുന്നത്? കോള്
1: ആദ്യമായിട്ട്
0: വിളിക്കുകയാണ് അല്ലേ? അപ്പൊ ഇന്നിപ്പോ കുറച്ച് പേരോട് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. നല്ല കാര്യം, തീർച്ചയായിട്ടും. നിങ്ങളെക്കാൾ സന്തോഷം എനിക്കാണ്. പുതിയ പുതിയ വിശേഷങ്ങൾ കേൾക്കാം, പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാം. എന്താ ചെയ്യുന്നേ? ബുള്ളറ്റിന്റെ മെക്കാനിക്കാണ്. ഓക്കെ, അപ്പൊ എത്ര നാളായി ഈ ഒരു ഫീൽഡില്? എക്സ്പെർട്ട് ആയപ്പോ എന്ത് പ്രശ്നമായിട്ട് വന്നാലും നമ്മളത് ഹാൻഡിൽ ചെയ്യും. അതാണ് കോൺഫിഡൻസ് ആയി. ബുള്ളറ്റിന്റെ ഉസ്താദായല്ലേ. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മയുണ്ട്, അപ്പനുണ്ട്, വൈഫുണ്ട്, കൊച്ചുണ്ട്, അമ്മാമയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടന്റെ വൈഫുണ്ട്, അനിയനുണ്ട്.
0: കൊറേ പേരുണ്ട്. ഞങ്ങളുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ഈ ഒരു കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ തെളിഞ്ഞു വന്നു. എനിക്ക് എന്റെ മനസ്സിൽ മാത്രമല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളുടെ മനസ്സിലും ഇത്രയും കഥാപാത്രങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ ഈ ഒരു സോങ്? ഏത് സോങ് ആണ്? പാലപ്പൂവേ. ആ മൂവി കണ്ടത് ഓർമ്മയുണ്ടോ? ചെറുതായിട്ടൊക്കെ ഓർമ്മയുണ്ട്. ഒന്നും കൂടി കാണാൻ തോന്നുന്നുണ്ടോ? ഈ ഒരു പാട്ട് കഴിയുമ്പോ നമുക്ക് തോന്നും. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മൂവി അല്ലേ നമ്മുടെ. കൈതപ്രതിന്റെ വരികളാണ്, ജോൺസൺ ആണ് ഇന്ന് നൽകിയത്. ചിത്രപാടിയൊരു പാട്ട് കേട്ടാലോ? അപ്പൊ വീട്ടിലെ എല്ലാവരെയും അന്വേഷിച്ചതായിട്ട് പറയാം കേട്ടോ. ചെല്ലുമ്പോ പറയണം, റെയിൻബോയിലേക്ക് വിളിച്ചിരുന്നു. എല്ലാവരെയും എല്ലാവരും കേട്ടു. വീട്ടിൽ നിന്നാണോ വിളിക്കുന്നേ? ഓക്കെ ഓക്കെ, വീട്ടിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നല്ലേ.
1: അപ്പൊ
0: എല്ലാവർക്കും എല്ലാവിധ ആശംസകളും കേട്ടോ. ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓക്കെ, ഇതാ വരുന്നു സോങ്. ഓക്കെ, ബൈ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: സമയം 1 മണി കഴിഞ്ഞ് 45 മിനിറ്റും 46 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. നമുക്ക് യുവർ ചോയ്സിൽ ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ്? സരസനാണ്. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? പാണാവള്ളിയിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? ആ പാട്ടുണ്ട്. ഓക്കെ,
2: പെണ്ണുങ്ങള് പണിയെടുക്കോണ്ടല്ലോ, അപ്പൊ അവർക്ക് എല്ലാ ഭാര്യമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം.
1: ഓക്കെ, വീട്ടു ജോലി ചെയ്യുന്ന എല്ലാ ഭാര്യമാർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അതാണ് ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ എല്ലാ വൈഫിനുമായിട്ടാണ് ഈ ഒരു പാട്ടല്ലേ, എല്ലാ വീട്ടിലെ ഭാര്യമാർക്കും വേണ്ടിട്ട്.

0: വീട്ടിലെ കാര്യം മാറും.
1: ഓക്കെ, നമുക്ക് കേട്ടാലോ പാട്ട്?
0: നമ്മളൊരു സുഹൃത്തുണ്ട് സംസാരിക്കുന്നുണ്ട്.
2: ഹലോ,
1: സുഹൃത്തിന്റെ പേരെന്താണ്?
2: സുഹൃത്തിന്റെ പേര് ദിബീഷ്.
1: ദിബീഷ്, ഓക്കെ. തുറവൂർ, ഓക്കെ. എല്ലാവരും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരാണോ? സുഹൃത്തുക്കളാണ്, ഒരേ സ്ഥലത്ത് വർക്ക്. വ്യത്യസ്തമായ വർക്കുകളാണ്. എന്താണ് രണ്ടുപേരുടെ വ്യത്യസ്തമായ വർക്കുകള്?
2: ഞാൻ വെൽഡിംഗ് വർക്ക് ചെയ്യുന്നു, വീടിന്റെ വർക്ക്.
1: വീടിന്റെ വർക്കും വെൽഡിംഗിന്റെ വർക്കും അല്ലേ? ഓക്കെ, രണ്ടും
2: വളരെ ഭാഗ്യം. ഞാൻ മുമ്പ് പലതവണ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കിട്ടാറില്ല. ഞാനത് ഉപേക്ഷിച്ചു, പിന്നെ ഇപ്പൊ വിളിച്ച് കിട്ടുന്നറിഞ്ഞപ്പോ
1: അതാണ്. അപ്പൊ സുഹൃത്തായ സരസൻ വഴിയാണ് ഈ ഒരു ഭാഗ്യം ഉണ്ടായത്.
2: അതെ.
1: അപ്പൊ സരസൻ ചേട്ടൻ ഇന്ന് എന്താ വാങ്ങിച്ചു കൊടുക്കാൻ പോണേ? ഹലോ.
2: മാഡത്തിന്റെ പേര്?
1: എന്റെ പേര് ധന്യ.
2: ഓക്കെ. ഞാൻ സ്ഥിരം നല്ല ഒരു ശ്രോതാവാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഈ ആകാശവാണി പ്ലേ ചെയ്തേ ഇരിക്കും, രാവിലെ വൈകിട്ടും. അപ്പൊ നാടകോത്സവം കേട്ടായിരുന്നു.
1: ഇഷ്ടപ്പെട്ടോ?
2: ഇഷ്ടപ്പെട്ടു. ഞാനൊരു സജഷൻ പറയാനുണ്ടായിരുന്നു, വിളിച്ചപ്പോ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് നാടകോത്സവം, പഴയ ഒരുപാട് നാടകങ്ങൾ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല നല്ല നാടകങ്ങൾ. പിന്നെ ഒരിക്കലും കേൾക്കാൻ പറ്റിയിട്ടില്ല.
1: ഗ്യാപ്പായിരുന്നു അല്ലേ?
2: അല്ല, അതൊരു വല്ലപ്പോഴും ഇടക്കാതെ തന്നെ ഒന്ന് പുനഃസംപ്രേഷണം ചെയ്തിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു.
1: ഓ, ഇപ്പൊ പോയത് എല്ലാരും അല്ലേ? എല്ലാം
2: ഇപ്പൊ പോയതല്ല, പണ്ട് അതായത് ഒരു സാഗരം ശാന്തം എന്നൊക്കെ പറഞ്ഞ ഒരു നാടകം.
1: പഴയ എല്ലാ നാടകങ്ങളും തന്നെ വീണ്ടും കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് അല്ലേ?
2: അതോടൊപ്പം തന്നെ ഒരു ബഷീറിന്റെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സൂപ്പർ നാടകം. പക്ഷെ അത് പിന്നീട് കേൾക്കാൻ പറ്റിയിട്ടില്ല.
1: അതാണ്
2: ഞാൻ തുടങ്ങിയ ശേഷമാണ് കേൾക്കാൻ തുടങ്ങിയത്.
1: ഓക്കെ,
2: അപ്പൊ അതെന്റെ ഒരു സജഷൻ ആണ്. വീണ്ടും ഒരു ടൈം കണ്ടുപിടിച്ചിട്ടുണ്ട്, സംപ്രേഷണം ചെയ്ത
1: ഒന്നായിരിക്കും. ഏതായാലും നമ്മൾ അറിയിക്കുക, അല്ലെങ്കിൽ എല്ലാവരും കേട്ടോണ്ടിരിക്കണ്ടാവും ഇപ്പോ. ഓക്കെ, ഏതായാലും അതും ഒരു അംഗീകാരമാണല്ലോ. വീണ്ടും വീണ്ടും കേൾക്കാൻ മോഹിക്കുന്നു എന്ന് പറയുന്നത്, ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അംഗീകാരമാണ്. അത് നമുക്കിവിടെ പറയാം കേട്ടോ, വേണ്ടപ്പെട്ട അധികാരികളെ നമുക്ക് അറിയിക്കാം. നമുക്കിപ്പോ പാട്ട് കേൾക്കാം, എല്ലാ ഭാര്യമാർക്കും വേണ്ടിയിട്ടുള്ള പാട്ട്. ഇതാ വരുന്നു. എന്റെ പേര് ധന്യ. ഓക്കെ, സോങ് വരുന്നുണ്ട് കേട്ടോ, കേട്ടോളൂ.
0: ആ ഓക്കെ.

0: സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 26 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് ലാസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ,
0: ഹലോ, നമസ്കാരം, ആരാണ്?
1: ഞാൻ കൃഷ്ണകുമാറാണ്.
0: കൃഷ്ണകുമാർ, എവിടെ നിന്ന് വിളിക്കുന്നു?
1: അടുത്തുംപടി മാള.
0: മാള. ആ മാള, ഒരു സ്ലാഗൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ഓക്കെ, നമുക്ക് അധികം സമയമില്ല പാട്ട് കേൾക്കാനുള്ളത് കൊണ്ട് ഞാൻ നേരെ പാട്ട് ഏതാന്ന് ചോദിക്കുകയാണ്. ഒരു സങ്കടപ്പാട്ടല്ലേ?
1: സങ്കടപ്പാട്ട്
0: ആ, എന്താണ് ഇങ്ങനെ സങ്കടപ്പാട്ട് ചോദിക്കാൻ കാരണം?
1: ഏ ഒന്നുമില്ല
0: ഒന്നുമില്ല, ഇന്നൊരു സങ്കടപ്പാട്ടാവട്ടെ എന്ന് കരുതി അല്ലേ.
1: ദുഃഖഗാനാവട്ടെ എന്ന് വെച്ച്.
0: ആ, അപ്പൊ ലാസ്റ്റ് സോങ് ആണ് ഇനി കേൾക്കാൻ പോകുന്നത്. അതൊരു ദുഃഖഗാനമാണ്. അത് സെലക്ട് ചെയ്തിരിക്കുന്നത് കൃഷ്ണകുമാറും ആണ്, ഞാനല്ല കേട്ടോ. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാമെങ്കിൽ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ, താങ്ക് യു. ഇതാ വരുന്നു കേട്ടോ സോങ്.

നമുക്കും വിടചൊല്ലാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇയർ ചോയ്സിൻ്റെ സമയം ഇവിടെ തീരുകയാണ്. ഇതുവരെ വിളിച്ചവർക്ക്, വിളിച്ചിട്ട് കിട്ടാത്തവർക്ക്, പാട്ട് കേട്ട് കൂട്ടായി കൂടെ കൂടിയവർക്ക് ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. സ്നേഹത്തോടെ, ഇറ്റ്സ് മീ ആർ ജെ ധന്യ.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है।
1: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: News, views, entertainment.
3: This is
2: Rainbow FM 107.5. Musically yours.
4: Rainbow FM presents

സമയം 2 മണി കഴിഞ്ഞ് 59:36. ഇനി കേൾക്കാം വിവിധ് ഭാരതി റിലേ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. വിമാന കമ്പനികളെ സഹായിക്കുന്നതിനായി 1,000 കോടി രൂപയുടെ വിമാന ഇന്ധന വിലസ്ഥിരത ഫണ്ടിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് വിമാന ഇന്ധന വില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. തമിഴ്നാട്ടിലെ രാമേശ്വരം മുതൽ ഒഡീഷയിലെ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ നീളത്തിൽ പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടിയിലധികം രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. വോട്ടർമാരുടെ കൃത്യമായ ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്ത് തല ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനിഷ് കുമാർ. റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ പണനയ സമിതി യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിച്ചു. പണനയം സംബന്ധിച്ച തീരുമാനം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകനം നടക്കുന്നത്. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി ജൂൺ 30 വരെ സമർപ്പിക്കാം. sc.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അരാവല്ലി മലനിരകൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ റിപ്പോർട്ടിന്റെ സ്വതന്ത്ര അവലോകനം നടത്താൻ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിച്ച സുപ്രീംകോടതി. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.

0: നടാ
1: വൺ ലാസ്റ്റ് ഡാൻസ്
0: ഓക്കേടാ പോടേ.
2: You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: ഹലോ കൊച്ചി, ഗുഡ് ഈവനിങ്.
1: യെസ് ഗുഡ് ഈവനിങ്.
0: ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 11:35 ആകുമ്പോൾ
1: അതെ ഞങ്ങൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളെ യാത്ര കൊണ്ടുപോകാൻ
0: വേണ്ടിയിട്ട്.
1: യാത്ര എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങോട്ടാണോ യാത്ര പോകാൻ അത്രയോടൊപ്പം ഞങ്ങളും വരും. അങ്ങനെ പ്രത്യേക സ്ഥലമൊന്നുമില്ല. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണല്ലോ. വെൽക്കം ചെയ്യുന്നത് ഞാൻ വിഷ്ണുപ്രിയയും
0: ഞാൻ സാന്ദ്രയുമാണ്. യെസ്,
1: ഇപ്പൊ നമ്മൾ ഒരുമിച്ച് യാത്ര പോകാൻ പോവാണ്.
0: ഇന്ന് നമുക്ക് ഒരുപാട് വിശേഷങ്ങളും ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ക്വസ്റ്റ്യൻസും ഒക്കെ ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്.
1: റെഡി ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ.
0: അതെ അതെ,
1: എല്ലാ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരാം. ഒപ്പം കുറെ നല്ല പാട്ടുകളും ഉണ്ട് അല്ലേ, അടിപൊളി പാട്ടുകളുണ്ട്.
0: സ്റ്റേ ട്യൂൺഡ് വിത്ത്
1: വിഷ്ണുപ്രിയ ആൻഡ്
0: സാന്ദ്ര.

0: 맞춘가?
1: 뮤직리 유어스, this is FM Rainbow 107.5.
2: Your favorite music station.

0: അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും
1: അതെ,
0: തിരിച്ചു
1: നല്ല രണ്ട്
0: വന്നിരിക്കുകയാണ്.
1: അടിപൊളി പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വന്ന് നമ്മള് എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ട് അല്ലെ?
0: ചിലി ചിലി പാട്ടുകളായിരുന്നു
1: അതെ.
0: എല്ലാം.
1: അല്ലാതെ വൈകിട്ട് നമ്മളിപ്പോ ഉണ്ടല്ലോ സ്ലോ ആയിട്ടുള്ള പാട്ട് കിട്ടാൻ എല്ലാവരും കിടന്നുറങ്ങും.
0: അതെ, ഉറങ്ങരുത്,
1: ഉറങ്ങുന്നവരൊക്കെ എഴുന്നേപ്പിച്ച് യാത്ര കൊണ്ടുപോകാനാണ് നമ്മൾ റെഡി
0: ആയിട്ടിരിക്കുന്നത്. ഓൺ ദി ഗോ ഡ്രൈവ്.
1: അതെ അതെ അതെ.
0: അപ്പൊ നമ്മൾ പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ
1: എന്താണ്? എന്താണ് ഇന്നത്തെ പ്രത്യേകത?
0: ഇന്ന്
1: ലോക സൈക്കിൾ ദിനമാണ്.
0: അത് പറയുമ്പോ തന്നെ എന്തെങ്കിലും ഉന്മേഷാണ്.
1: അതെ, അത് എന്തെങ്കിലും ഒരു സസ്പെൻസ് ഇട്ടാലോ ഞാൻ ഓർത്ത് വേണ്ട. സൈക്കിൾ
0: ദിനം
1: നമ്മളിപ്പോ അതെ ഓൺ ദ ഗോ ഡ്രൈവ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴേ, ഡ്രൈവ് മാത്രമല്ലല്ലോ, നമ്മളെ പണ്ട് തൊട്ടേ ഉള്ള എന്താ പറയാ, ഇന്ധനമൊന്നും വേണ്ടാത്ത, ഏറ്റവും എക്കോ ഫ്രണ്ട്ലി ആയ അല്ലെ, പരിസ്ഥിതിക്ക് നല്ലത്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്, നമ്മുടെ കാലിന്റെ ആരോഗ്യത്തിന് എന്ന് പറയുമ്പോ എന്താ പറയാ, ഹൃദയം, നമ്മുടെ പേശികള്, കാല് ജോയിന്റ്സ് എല്ലാത്തിനും, ഇതിലൊക്കെ ഉപരി നല്ല അടിപൊളിയാണ് അല്ലെ കൂട്ടുകാരൊക്കെ ആയിട്ട്.
0: രസമാണ്. അതുപോലെ കാലത്തെ ഞാൻ ഇന്നും ഉദ്ദേശിച്ചു, രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് സൈക്കിളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡ്രൈവ് പോയിരുന്നു. ഈ ഒരു മഴ പെയ്ത് കിടക്കുന്ന റോട്ടിലൂടെ സൈക്കിളുമായിട്ട് പോയിട്ട് ആ കാറ്റൊക്കെ അടിക്കുമ്പോഴേ ഭയങ്കര ഫീലാണ്. കയ്യിൽ സൈക്കിൾ ഉള്ളവരെല്ലാം ഒന്ന് പോയി നോക്കണം,
1: പോയി നോക്കണം. അതെ, അത് പറഞ്ഞു വന്നപ്പോഴാണ് എന്റെ മുഖം മാറിയത്.
0: എനിക്ക് മനസ്സിലാകുന്നുണ്ട്,
1: അറിയാം. പക്ഷെ കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അറിയില്ല, എനിക്ക് വളരെ നന്നായിട്ട് സൈക്കിൾ ചവിട്ടാൻ അറിയാം. പക്ഷെ ഞാൻ ചവിട്ടാറില്ല. കേട്ട കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി, സൈക്കിൾ ഓടിക്കാൻ അറിയാത്ത ഒരു കുട്ടിയാണ് ഇരിക്കുന്നത്. സൈക്കിൾ ഓടിക്കാൻ അറിയാത്ത ഞാനാണ് പറയുന്നത്. സൈക്കിളിനെ കൊണ്ട് ഇത്ര ഉപയോഗമുണ്ട്, ഇത്ര ഇത്ര നല്ല വാഹനമാണെന്ന് സൈക്കിൾ ഒരിക്കൽ പോലും ഓടിക്കാത്ത ഞാനാണ്. പക്ഷെ ഞാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ശ്രമിച്ച് പാളി നന്നായിട്ട് പാളി പാളി വീണില്ല, ചെറുതായി വീഴരുത്, എനിക്ക് പഠിച്ചേനെ. അപ്പൊ വീഴാനുള്ള പേടി കൊണ്ട് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചില്ല. അത്ര ധൈര്യമുള്ള ആളാണ് ഞാൻ. അപ്പൊ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കുന്നു, പക്ഷെ എല്ലാരും അറിഞ്ഞോട്ടെ, സാരമില്ല. അതുകൊണ്ട് തന്നെ ആരും എന്നെ പോലെ ആവരുത്, എല്ലാരും സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം,
0: അവർ ആരോഗ്യത്തോടെ ഇരിക്കണം.
1: ഈ കൊച്ചുനാളിൽ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാലും നമുക്ക് പഠിക്കാം.
0: തീർച്ചയായിട്ടും അതെ, ഇപ്പോഴാണെങ്കിലും പഠിക്കാൻ പറ്റുന്നത്. എല്ലാവരും എന്തൊക്കെ പഠിക്കുന്നു, ഡാൻസ് പഠിക്കുന്നു, പാട്ട് പഠിക്കുന്നു, അതെ, പഠിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പൊ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യില്ലേ?
1: അതെ,
0: സൈക്കിളൊക്കെ വാങ്ങിയിട്ട്,
1: നാളെ മുതൽ സൈക്കിളൊക്കെ വാങ്ങിയിട്ട്
0: നാളെ ഞാൻ വിളിക്കുമ്പോ സാന്ദ്രേ, അതെ
1: അതെ അതെ, സമയമില്ല സൈക്കിൾ ഓടിക്കണം.
0: യെസ്,
1: ബൈസിക്കിൾ ഡേ.
0: അതെ, ഇന്ന് വേൾഡ് ബൈസിക്കിൾ ഡേ ആണ്. രണ്ട് ചക്രങ്ങളായിട്ട് സഞ്ചരിക്കുന്ന ഒരു ലളിതമായിട്ടുള്ള ഒരു വാഹനം.
1: അതെ, എക്കോ ഫ്രണ്ട്ലി ആണ് ഈ പറഞ്ഞ പോലെ. നമുക്കിപ്പോ കുതിച്ചുയരുന്ന ഈ പെട്രോൾ ഡീസൽ വിലയിൽ സൈക്കിൾ പോലെ നല്ലൊരു വാഹനം വേറെ ഏതുണ്ട്?
0: അതെ, തീർച്ചയായിട്ടും.
1: കുറെ ദൂരമൊക്കെ ഓടിച്ചു പോകുന്നവരുണ്ട് കേട്ടോ.
0: അതെ,
1: എന്റെ അച്ഛനൊക്കെ ഒത്തിരി ദൂരം വേണമെങ്കിൽ സൈക്കിളിൽ പൊക്കോളും.
0: അതുപോലെ ജർമ്മൻസ്, ഈ വിദേശ രാജ്യങ്ങളൊക്കെ കൂടുതലും ഇവര് സൈക്കിൾ മാത്രമാണ് യൂസ്
1: ചെയ്യുക.
0: നമ്മള് നമ്മുടെ നാട്ടിലാണ് നമ്മള് കൂടുതലും.
1: നമ്മുടെ നാട്ടിലെ ആർഭാടത്തിന്റെ ഒരു അല്ലെ, കുറച്ച് ആർഭാടം കുറഞ്ഞോ, സൈക്കിൾ ആകുമ്പോൾ ആർഭാടം കുറഞ്ഞു പോവോ,
0: ആ ഒരു ചിന്ത എല്ലാവർക്കും. അതുപോലെ തന്നെ പണ്ടത്തെ കാലത്ത് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അല്ലേ, നമ്മള് ചെറുപ്പത്തിലൊക്കെ ഓർക്കുന്നില്ല.
1: അതെ അതെ,
0: കുട്ടികൾ എല്ലാവരും സൈക്കിളിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അതൊന്നും കാണാനില്ല.
1: നിങ്ങൾ പിന്നെ ഓടിക്കുന്നുണ്ട്, മുതിർന്നവരാകുമ്പോഴത്തേക്ക് ഓടിക്കാൻ അറിയാമെങ്കിൽ പോലും കുറച്ച് മടി
0: പുറകിലേക്ക് വലിക്കുന്നുണ്ട്.
1: പിന്നെ എപ്പോഴും സൈക്കിള് ഡെയിലി അതൊരു പ്രാക്ടീസ് പോലെയാണ്. ഡെയിലി ഓടിക്കാത്തവർക്ക് പിന്നെ അത് ടച്ച് വിട്ട് പോവും, പിന്നെ ഓടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായി.
0: തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ സൈക്കിളിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്.
1: അതെ, അതാണ് പറഞ്ഞത്, പെട്രോളിന് പൈസ ആവില്ല. എന്താ പറയാ, നമുക്കിപ്പോ ഈ ലെഡിന്റെ പോയിസണിംഗ് ആണ് നമ്മളുടെ

0: ആയിട്ടുള്ളത്. അതെ,
1: തീർച്ചയായിട്ടും ലെഡാണ് ഏറ്റവും പ്രശ്നം. നമ്മള് ഇപ്പൊ മാസ്ക് ഇടാതെയൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ലെഡാണ് നമ്മളുടെ മൂക്കിലേക്ക് മുഴുവനും ശ്വാസകോശം ചെല്ലുന്നത്. അപ്പൊ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ പല പല എളുപ്പങ്ങളുണ്ട്
0: തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ല രണ്ട് പാട്ടുകളിലേക്ക് പോയാലും
1: രണ്ട് പാട്ടുകളുടെ തിരിച്ചു വരാം. ആരും പോകരുത്, സൈക്കിൾ ഓടിച്ച് ദൂരേക്കൊന്നും പോകരുത്. സൈക്കിൾ ഓടിച്ച് പോയാലും റേഡിയോ വെച്ച് കേട്ടോണ്ട് വേണം പോകാം.
0: അതെ, നല്ല രണ്ട് പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും
1: തിരിച്ചെത്തുന്നതായിരിക്കും.

0: ഓർ സാധന ദിനാ ചാഹതാ.
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.

0: യെസ് വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: യെസ്
0: അല്ല, വീണ്ടും നമ്മൾ നല്ല അടിപൊളി രണ്ട് പാട്ടുകളാണ് കേട്ടത്.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്.
0: അതൊക്കെ എനിക്ക് എന്റെ പ്ലേലിസ്റ്റിലുള്ള പാട്ടുകളാണ്. ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ പോലും ഈ പാട്ടൊക്കെ ഇട്ടാൽ നമ്മള് ഭയങ്കര അങ്ങനത്തെ ഒരു അടിപൊളി പാട്ടാണ്. അപ്പൊ നമ്മള് സൈക്കിളിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
1: അതെ,
0: സൈക്കിളിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്.
1: അതെ,
0: സൈക്കിൾ ഓടിക്കാത്ത എനിക്ക് പോലും ഇത്രയും പറയാനുള്ളപ്പോ സൈക്കിൾ ഓടിച്ച ആളുകൾക്ക് എന്തോരം പറയാനുണ്ടാവും.
1: തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപാട് ഒരുപാട് കായിക വിനോദങ്ങളില് യെസ് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ
0: ഏതൊക്കെയാണ്?
1: റോഡ് റേസിംഗ് അതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ട്രാക്ക് സൈക്ലിംഗ് ഉണ്ട്, മൗണ്ടൻ ബൈക്കിംഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്,
0: സൈക്ലോ ക്രോസ്.
1: യെസ്,
0: പിന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് എന്താ പറയാ, എളുപ്പത്തിൽ നമ്മുടെ എന്താ പറയാ സമൂഹത്തിൽ വേഗം പറഞ്ഞറിയാനായിട്ട് സ്ലോ റേസ് നമ്മുടെ സ്കൂളുകളിലൊക്കെ
1: പതുക്കെ ചവിട്ടുന്നത്
0: അങ്ങനെ കാണാൻ തന്നെ നല്ല രസമാണ്.

0: മെല്ലെ തീർക്കുന്ന ആളാണ് അതിൽ വിൻ ചെയ്യണത് അല്ലെ?
1: അതെ, തീർച്ചയായിട്ടും.
0: പുറകോട്ട് പോകുന്ന ആൾ ജയിക്കുന്ന ഐറ്റം ഏതാന്ന് ചോദിച്ചപ്പോ വടം വലി അതുപോലെ തന്നെ ഒരു ഐറ്റം എന്തും മെല്ലെ
1: കുറച്ച് കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഞാനൊക്കെ കാണുമ്പോ ഇങ്ങനെ വിചാരിക്കാനായിട്ട് എങ്ങനെ ഇങ്ങനെ ചവിട്ടുന്ന ആ ഒരു തോട്ട് വന്നിട്ടുണ്ടോ?
0: വന്നിട്ടുണ്ട്. എനിക്കല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുന്നത് തന്നെ അത്ഭുതമായിട്ടാ തോന്നുന്നത്. സൈക്കിൾ ഓടിക്കുന്ന എല്ലാരും എനിക്ക് സൂപ്പർ വുമണും സൂപ്പർ മാനും ഒക്കെയാണ്. സാന്ത്ര നല്ലോണം സൈക്കിൾ ഓടിക്കില്ലേ?
1: എനിക്ക് വീണ കഥകളൊക്കെ ഉണ്ടല്ലേ. ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് സൈക്കിൾ ഉരുണ്ട വീണ് കാലൊക്കെ പൊട്ടി ഹോസ്പിറ്റലൊക്കെ ആയി സീനായിരുന്നു. അങ്ങനെ സൈക്കിൾ എന്ന് ഓർക്കുമ്പോ എനിക്ക് ആ ഒരു ദുരന്ത കഥയാണെങ്കിൽ
0: ഞാൻ വീണ കഥ പറഞ്ഞിട്ട് വിഷ്ണു ചിരിക്കുവാണ്.
1: അതെ അതെ അതെ, അങ്ങനത്തെ ഓർമ്മകളൊക്കെയാണ് എനിക്ക് സൈക്കിളിനെ പറ്റി. പക്ഷെ നല്ല ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ചവിട്ടും.
0: ഇതുകൊണ്ടാണ് ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കാത്തത്.
1: അതെ, നൈസായിട്ട് തടി ഒരു
0: ഇങ്ങനെയൊക്കെ വീണ് ചോരയൊക്കെ കണ്ട് എന്റെ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചോര കാണാതെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കില്ല. അതോടുകൂടി ഞാൻ ആ ശ്രമം വിട്ടു.
1: വീണ വീണേ നമ്മൾ പഠിക്കുള്ളൂ.
0: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് ഇതുപോലെ സൈക്കിളിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടാവും.
1: തീർച്ചയായിട്ടും
0: വീണ ഓർമ്മകൾ തന്നെ ആവണമെന്നില്ല, സൈക്കിളിൽ എവിടെയെങ്കിലും ദൂരെ യാത്ര പോയ ഓർമ്മകൾ ഉണ്ടാവും. ഈ സൈക്കിളിന്റെ പുറകില് എന്താ പറയാ, നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഇരുത്തിയിട്ട് നമ്മുടെ സത്യൻ അന്തിക്കാടിന്റെ എല്ലാ ചിത്രങ്ങളിലെ ഒരു സൈക്കിൾ രംഗം ഉണ്ടാവും. ഏത് സിനിമ എടുത്ത് നോക്കിയാലും ഉണ്ടാവും. നായകൻ നായിക മുന്നിൽ ഇരുത്തിയിട്ട് അവര് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പാടവരമ്പത്തൂടെ പോകുന്നു. ചിലപ്പോ പാടവരമ്പത്തുനിന്ന് മറിഞ്ഞു വീഴുന്നു. അങ്ങനെയുള്ള
1: സീരിയസ്കരമായിട്ടുള്ള
0: എല്ലാ സിനിമകളിലും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ എന്നല്ല, നമ്മുടെ ഒരു 90s 80s ഉള്ള എല്ലാ ചിത്രങ്ങളിലും തന്നെ എല്ലാ പാട്ടിലും ഇങ്ങനെ ഒരു സീൻ ഉണ്ടാവും.
1: സൈക്കിൾ ഒരു വികാരമാണ്. ഇപ്പൊ അത് കേട്ടപ്പോ ഞാൻ അതിനെ പറ്റി ഇമാജിൻ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ
0: ഇതുപോലുള്ള ഓർമ്മകളോ അല്ലെങ്കിൽ വീണ ഓർമ്മകളോ ദൂരെ യാത്ര പോയ ഓർമ്മകളോ അല്ലെങ്കിൽ ചില സൈക്കിളിനോട് ഒരു ആത്മബന്ധം ഉണ്ടാവും.
1: ചിലങ്ങളിലെ
0: എത്ര വലിയ വാഹനങ്ങൾ വന്നാലും ആ പഴയ സൈക്കിൾ പൊടിയൊക്കെ തുടച്ചിട്ട്
1: പിന്നെ കുറച്ച് ആളുകൾക്ക് സെന്റിമെന്റ്സും ഉണ്ടാവും. അച്ഛൻ ഉപയോഗിച്ച സൈക്കിളാണ്, അതുകൊണ്ട് തന്നെ കളയാതെ വൃത്തിയായിട്ട് തുടച്ചൊക്കെ വെച്ചിരിക്കുന്ന അതുപോലത്തെ സെന്റിമെന്റ്സ് ഉണ്ടാവും. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക.
0: അതെ, വിളിച്ചറിയിക്കണം.
1: അതെ,
0: ഞങ്ങളുടെ റെഡി ആയിട്ടിരിക്കല്ലേ.
1: സാന്ദ്ര
0: കണ്ടില്ലേ, വീണ ഓർമ്മ എല്ലാവരോടുമായിട്ട് സൈക്കിൾ
1: ഷെയർ ചെയ്തിരിക്കുകയാണ്
0: വീണു എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഞങ്ങളോട് ഈ ഓർമ്മകളൊക്കെ പങ്കുവെക്കണം. വിളിക്കേണ്ട നമ്പർ ഏതാണ്? 04 8424 2401. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഇപ്പൊ മുതൽ.
1: യെസ്, അതുപോലെ നമുക്ക് ഇൻസ്റ്റയിലും എഫ്ബിയിലൊക്കെ എഴുതിയിടാൻ പറ്റും. ഇൻസ്റ്റയില് നമ്മുടെ
0: അതുകൂടെ ഒന്ന് പറഞ്ഞോളൂ,
1: പോസ്റ്റർ ഇട്ടിട്ടുണ്ട്, അതിന്റെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഇൻസ്റ്റ ഐഡി ഇതാണ്
0: FM Rainbow Kochi 107.5. ഫേസ്ബുക്കിലാണെങ്കിൽ ആകാശവാണി കൊച്ചി FM Rainbow 107.5.
1: യെസ്, അപ്പോ ഇതിലൂടെയൊക്കെ നമ്മൾ എഴുതി അറിയിക്കാൻ നമ്മളത് വായിക്കുന്നതായിരിക്കും.
0: അതെ, വിളിക്കാൻ ഇനി സമയമില്ല, വിളിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എഴുതിയിട്ടാലും മതി.
1: അതെ, നിങ്ങൾ വായിച്ചോളാം. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോയാൽ.
0: അതെ, നല്ലൊരു പാട്ടിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്, കൂടെ വിഷ്ണുപ്രിയയും
1: ഞാൻ സാന്ദ്രയും.

0: ആ ഡെലുലു ഡെലുലു,
1: നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്.
0: തിരിച്ചു വന്നിരിക്കുകയാണ്.
1: പോകുന്നേക്ക് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിളിനെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ ഉള്ളത്.
0: സൈക്കിളിലെ ഓർമ്മകൾ പറയാൻ വേണ്ടിട്ട് വിളിക്കാൻ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വെച്ചില്ല. അപ്പൊ തന്നെ അല്ലെ
1: ഒരാൾ വിളിച്ചിട്ടുണ്ട്.
0: വിളിച്ചിട്ടുണ്ട്, നമുക്ക് ആരാ നോക്കാം. ഹലോ.
2: ഹലോ, ശുഭസായാനം.
0: ശുഭസായാനം, ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു അല്ലെ.
1: അതെ.
0: ആരാണ് ശുഭസായാനം? മലയാളത്തിന് ഫുൾ മാർക്കായിരുന്നു പണ്ട്.
2: പിന്നെ
1: ഞാനൊരു കില്ലാടിയായിരുന്നു.
2: വലിയ ഇഷ്ടമുള്ള വിഷയം.
0: അത് ശരി. അല്ല, ശുഭസായാനം കേട്ടപ്പോഴേ
2: സബ്ജക്റ്റുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല.
0: ലാംഗ്വേജസ് ആയിരുന്നു ഇഷ്ടം.
2: നമുക്ക് ലാത്തി അടിക്കാൻ പറ്റിയത് ലാംഗ്വേജസ്.
0: ലാംഗ്വേജസ് ആണ്. അത് ശരിയാണ്, അത് ശരിയാ. അതാ നമുക്ക് ഇഷ്ടം പോലെ എഴുതാം അല്ലേ.
2: ഇഷ്ടം പോലെ എഴുതാം. ഞാനാണെ വല്ലാത്ത ടോക്കറ്റീവ.
0: ആ അല്ല, ഇത് ആരാന്ന് പേരും സ്ഥലമൊക്കെ ഒന്ന് പറയണ്ടേ?
2: ഇത് അനിലയാണ്. അനില,
1: എവിടുന്നാ വിളിക്കുന്നേ?
2: ബംഗോല, പെരുമ്പാറിനടുത്ത്.
1: യെസ്,
0: ബംഗോല കേട്ടിട്ടുണ്ട് അല്ലേ. കേട്ടിട്ടുള്ള സ്ഥലം.
1: ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
2: ഞാൻ ചായ കപ്പി യൂസ് ചെയ്യാറില്ല.
1: ഇല്ല, ഒഴിവാക്കിയിട്ടുണ്ട് ഹെൽത്തിന്.
2: അത് ഹെൽത്തിന് വേണ്ടിയിട്ടല്ല. ചായ എനിക്ക് ഒരു ചായപ്പൊടി ഫാക്ടറിയിൽ പോയൊരു ചായയോട് ദേഷ്യം വന്നു.
0: അത് ശരി,
1: അങ്ങനെ വെറുത്തു പോയതാണ്.
2: ഉണ്ടാക്കണോടെ എനിക്ക് അറപ്പായി.
0: അത് ശരി, സാരല്ല. അപ്പൊ എന്തായാലും മുഴുവൻ പറഞ്ഞു ഞങ്ങളുടെ ചായ കൂടി കൂടി നിർത്തിട്ട്.
2: കാപ്പി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ കാപ്പിപ്പൊടി കുപ്പിയുടെ മുകളിലേക്ക് പോലും നോക്കണ്ടെന്ന ഡോക്ടർ പറഞ്ഞോട്ടെ.
0: അത് ശരി, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലേ.
2: ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അഡിക്ഷനാണ് കാപ്പിയോട്.
0: അത് ശരി. അപ്പൊ ചായ മാത്രമേ ഒഴിവാക്കിട്ടുള്ളൂ, കാപ്പി ഇഷ്ടമാണ്.
2: കാപ്പി ഇഷ്ടമൊന്നും കൊടാറില്ല,
0: കുടിക്കാറില്ല.
2: എനിക്ക് കാപ്പി കുടിക്കണം എന്ന് തോന്നുമ്പോ കഴുകാത്ത ഗ്ലാസ്സിൽ കാപ്പി നല്ല കടുപ്പത്തിൽ തിളപ്പിച്ച് ഒഴിച്ച് വെച്ചിട്ട് അതിന്റെ മണം വലിച്ച് വെച്ചു മാത്രമാണ്.
0: കഴുകാത്ത ഗ്ലാസ്സിൽ അതെന്താണത്?
1: കുടിക്കാതിരിക്കണം.
0: നമ്മൾ കുറച്ചുനാൾ മുന്നേ പരിചയപ്പെടേണ്ട ഒരാളാണ്. പരിചയപ്പെടാൻ വൈകിയെന്ന്
2: കഴുകി നല്ലോണം വൃത്തിയാക്കിയിരിക്കുന്ന ഗ്ലാസ്സിലാന്ന് വരിയില് നമ്മള് ഓട്ടോമാറ്റിക്കലി ചിലപ്പോ വായിലേക്ക് ഒരു ശകടെങ്കിലും എടുത്തു
0: പോകും, അറിയാതെ കുടിച്ചു പോകും.
1: തീർച്ചയായിട്ടും കറക്റ്റ് ആണ്.
0: അവനവനെ തന്നെ കടിഞ്ഞാണല്ലോ. എന്നാലും ഇങ്ങനെ ഒരു നയം ഇത് ആദ്യമായിട്ടാണ്.
2: ഇത് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കണതാ.
0: ഇപ്പൊ പാലിനൊക്കെ നല്ല വില ഉള്ളപ്പോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുവോ? അത് കട്ടൻ കാപ്പിയാണോ?
2: കട്ടൻ കാപ്പി പാലും ഞാൻ പാൽക്കാപ്പി ആയിട്ട് യൂസ് ചെയ്യാറില്ല. കട്ടൻ കാപ്പി നല്ല ഒരു കൂടി ഒന്നൊരു അര ഗ്ലാസ് കാപ്പി നല്ല സ്ട്രോങ്ങിൽ എടുക്കും.
0: അത് ശരി.
2: എന്നിട്ടാ നല്ല ചൂടിൽ അതങ്ങോട്ട് ഗ്ലാസ്സിനകത്തേക്ക് ഒഴിക്കും. പാത്രത്തിൽ തന്നെ ഇരുന്ന് കുടിക്കാൻ തോന്നും. പഞ്ചസാര ഒന്നും ഇല്ല.
0: അത് ശരി.
2: ഡ്രഗ്സ് അഡിക്റ്റുകള് കഞ്ചാവ്
0: കുടിക്കില്ലേ? അതെ. എന്തൊക്കെയാ വിശേഷം? വെങ്ങോലയില് മഴയൊക്കെ പെയ്തോ?
2: വെങ്ങോലയില് രണ്ടു ദിവസം മുന്നേ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയില് മിനിഞ്ഞാന്ന് രാത്രിയില് നല്ല മഴ ഉണ്ടായിരുന്നു. അന്യായ കാറ്റും ഉണ്ടായിരുന്നു. അന്ന് വെച്ചാല് ഇവിടെ ചക്കയൊക്കെ നിലം പൊതിച്ചിട്ടുണ്ട്.
0: അത് ശരിയാ.
1: അത്ര വലിയ കാറ്റായിരുന്നു.
2: അത്ര വലിയ കാറ്റായിരുന്നു. പിന്നെ കുറെ ഓലമടൽ, അധികം ഉണക്കല്ലാത്ത ഓലമടലുകൾ വീണുറപ്പുണ്ട് അപ്പുറത്തെ പറമ്പില്.
1: സൈക്കിൾ ഓർമ്മകൾ എന്താണ് അതിനെ പറ്റി?
2: സൈക്കിൾ ഓർമ്മകൾ ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക്. രണ്ടു വയസ്സുള്ളപ്പോ അതിനു മുന്നേ ഞാൻ സൈക്കിളിലേക്ക് കയറിയേക്കണതാ.
0: രണ്ടു വയസ്സിന് മുന്നേ
2: വെള്ളിച്ചിന് സൈക്കിൾ ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ സൈക്കിളിൽ ഒരു കാലത്തും കേറിയിട്ടില്ല. ബാക്ക് സീറ്റ് പോലും ഇരുന്ന്
0: പോയിട്ടില്ല. എന്നെ പോലെ
1: വിഷ്ണു അതുപോലെയാ, കേറിയിട്ടില്ല സൈക്കിളിൽ. കൂട്ടിണ്ട്
2: അന്ന് ജെന്റ്സിന്റെ സൈക്കിൾ ആണല്ലോ കൂടുതൽ.
1: അതെ.
2: അതില് ആ ക്രോസ് ബാറിന്റെ ഉള്ളിൽ കൂടി കാലിട്ട് സൈക്കിൾ ഓട്ടാൻ
0: പഠിച്ചിട്ടുണ്ട്.
2: എന്നിട്ട് ചെന്ന് തെങ്ങിന്റെ മുകളിലൊക്കെ കേറിയിട്ടുണ്ട്.
1: ഓ.

0: ഓർമ്മകളാ.
1: അതെങ്ങനെയാണത്?
2: എന്നിട്ട് ഞാൻ സൈക്കിളും കൂടി സമ്മർ സാലത്ത് അടിച്ചത് കീഴെ പോന്നിട്ടുണ്ട്.
1: അല്ല, ഇതെങ്ങനെ മുകളിൽ അങ്ങനെ കയറി? വിമാനത്തിൽ നിന്നാണെങ്കിലല്ലേ തെങ്ങിലേക്ക് ചാടാൻ പറ്റുള്ളൂ.
2: അത് അതിങ്ങനെ നമുക്ക് ഇച്ചിരി സ്പീഡ് കുറവായിരുന്നു. അതാ ഞാൻ ഒരു തെങ്ങ് ചാഞ്ഞ് ഇങ്ങനെ നിക്കാൻ.
1: ഈ ചാഞ്ഞ തെങ്ങിൽ ഓടിക്കേറാന്ന് പറയുന്നത് അതാണ്.
2: അങ്ങനെ പറമ്പില് തെങ്ങമ്മാമ്മയുടെ തെങ്ങിങ്ങനെ ചാഞ്ഞ. അപ്പൊ ഞാൻ ആ തെങ്ങും ഓടിക്കേറുന്നതാണ്. അതുപോലെ തന്നെ എന്റെ സൈക്കിളും പോയി.
1: സൈക്കിളും കൊണ്ട് തെങ്ങി കയറിയ ആളാണ്. ശ്രോതാക്കളെ, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ആരും ട്രൈ ചെയ്യരുത്. കയ്യെങ്ങാൻ
2: അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഞാൻ സൈക്കിളും കൂടി ഇങ്ങനെ അന്തരീക്ഷത്തിന്റെ സമ്മർ സ്ഥലത്ത് അടിച്ചു. അതിനിടയ്ക്ക് എനിക്ക് സൈക്കിൾ എന്റെ നിന്ന് വിട്ടും പോയി. സൈക്കിൾ വലതുവശത്തും പോയി, ഞാൻ ഇടതുവശത്തേക്കും ചാടി.
1: എന്തെങ്കിലും പറ്റിയോ? മറ്റേ
2: എനിക്കൊന്നും പറ്റിയില്ല. സൈക്കിളിന്റെ ഏതാണ്ട് മറ്റേ കമ്പിയെ കൊടിഞ്ഞു.
1: വീണു. ഇതാണ് സൈക്കിളിന്റെ ഒരു വലിയൊരു ഓർമ്മ അല്ലേ.
2: പിന്നെ സൈക്കിളിന് ലൈസൻസ് ഉണ്ടായിരുന്നു എന്നുള്ളവരറിയാമോ?
1: ഇല്ല, അത് പുതിയൊരു അറിയില്ല കേട്ടോ, അതൊന്ന് പറഞ്ഞേ.
2: പണ്ട് സൈക്കിളിനും റേഡിയോക്കൊക്കെ ലൈസൻസ് ഉണ്ടായിരുന്നു.
1: റേഡിയോക്ക് ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്.
2: പേ ചെയ്തില്ലെങ്കിൽ ആ സൈക്കിള് വന്ന് സൈക്കിളായാലും റേഡിയോ ആയാലും പോലീസ് വന്ന് കണ്ടുകെട്ടിക്കൊണ്ട് പോകും. അടച്ചില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കംപ്ലൈന്റ് ചെല്ലും. അപ്പൊ റേഡിയോ പോലെ വലിയ റേഡിയോ ഒക്കെ ആണെന്ന് നിലയില് മറ്റേ ഒരു തലയിൽ കെട്ട് വെച്ചിട്ട് കൂലിക്കാരനെ കൊണ്ട പോലീസ് ചുമപ്പിച്ചു. അതായത് ആൾക്കാർക്ക് നാണക്കേടുള്ളതുകൊണ്ട് ആൾക്കാർ എന്തായാലും പൈസ അടയ്ക്കും. എന്റെ വീട്ടിലൊരു റേഡിയോ ഉണ്ടായിട്ട് അത് കൊണ്ട് പോലീസുകാരെടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൈസ ഇല്ലാഞ്ഞിട്ട്. അപ്പൊ അത് ആരുദ്രന്നുള്ളവര് മറ്റുള്ളവരല്ല. അതൊന്നും നമ്മള് പട്ടണി നടന്നാലും റേഡിയോടെ ലൈസൻസ് സൈക്കിളിന്റെ ഒക്കെ ലൈസൻസ് അടയ്ക്കും.
1: അപ്പൊ ഈ റേഡിയോക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സൈക്കിളിന്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ
2: ഇതും വേണമായിരുന്നു, സൈക്കിളിന് ബെല്ലും വേണമായിരുന്നു, ഡൈനാമോ
1: ഡൈനാമോ പഴയ സൈക്കിളുകൾക്ക്
2: ബാക്ക് വീലില് ഒരു സിലിണ്ടർ പോലത്തെ ഒരു കുപ്പി ഉണ്ട്, തലവശം കിടന്ന് കറങ്ങും.
1: ഓർമ്മയുണ്ട്, ഒരു ഒരു ചെറിയ കുപ്പി പോലെ പഴയ സൈക്കിളുകൾ.
2: സിലിണ്ടർ സംഭവമാണ്. അത് എന്നിട്ട് പതുക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ടയറിനേക്ക് ചേർത്ത് വെക്കാം. അതിങ്ങനെ കറങ്ങുമ്പോ ഫ്രണ്ടില് ലൈറ്റ് തെളിയും. അപ്പൊ പകൽ സമയത്ത് ആ സാധനം പതുക്കെ ഒന്ന് അകത്തി വെക്കും.
1: പിന്നെ
2: ഞങ്ങളുടെ മെയിൻ വിനോദം എന്താ വെച്ചാല് സൈക്കിളിന്റെ വീലിട്ട് കറക്കിക്കൊണ്ട് അതിന്റെ ഈർക്കിലി ഇടലാണ് മെയിൻ.
1: അത് ഞാൻ ചെയ്തിട്ടുണ്ട്.
2: പിന്നെ ബലൂൺ മേടിച്ചിട്ട് കെട്ടി, നല്ലോണം വേർപ്പിച്ചിട്ട് കെട്ടിക്കാം. അത് കട്ടിയുള്ള ബലൂണേ മേടിക്കുള്ളൂ. അപ്പൊ പൊട്ടിപ്പോ
1: കട്ടിയില്ലെങ്കിൽ പൊട്ടിപ്പോവും.
2: കട്ടിയുള്ള അപ്പൊ ഒന്നാം ക്ലാസ് രണ്ടു വർഷത്തെ നഴ്സറിയും ഒരു വർഷത്തെ ഒന്നാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും ഞാൻ സൈക്കിളിലെ വെല്ലിച്ചിന്റെ കൂടെ പോയിട്ടുണ്ട്. മറ്റേ രണ്ടും മൂന്നും നാലും വീടിന്റെ തൊട്ടപ്പുറമുള്ള സ്കൂളിൽ കൊണ്ട ചേർത്തന്നെ.
1: കൃത്യമായിട്ട് ഓർത്തിരിക്കാണ് അല്ലേ.
2: മറ്റത് ഒന്നും നേഴ്സറി, രണ്ടു വർഷത്തെ നേഴ്സറി ഒന്നാം ക്ലാസ് സൗത്ത് സ്കൂളിലാണ് പഠിച്ചിരുന്നത്, എറണാകുളത്തെ ഗവൺമെന്റ് ഗേൾസ് സ്കൂളില് അവിടെ പഠിച്ചിരുന്നത്. അപ്പൊ ആദ്യത്തെ നേഴ്സറി ഞാൻ തന്നെയായിരുന്നു, രണ്ടാമത്തെ നേഴ്സറി വല്യമ്മയുടെ മോനും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവന് കൂട്ടായിട്ട് ഒരു വർഷം കൂടി എന്നെ അവിടെ ഇരുത്തി. എന്നെ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടെത്തിയപ്പോ അവൻ കരച്ചിൽ തുടങ്ങി. അപ്പൊ അവന്റെ മുമ്പിൽ ഇരുത്തി, എന്നെ ബാക്കിൽ ഇരുത്തി, അല്ലെങ്കിൽ എന്നെ ഫ്രണ്ടിൽ അവന്റെ ബാക്കിൽ ഇരുത്തി കൊണ്ട് പോരും വല്യച്ഛൻ പോരും.
3: അതൊക്കെയായിരുന്നു ഓർമ്മകൾ
1: അല്ലെ. അതൊക്കെയായിരുന്നു സൈക്കിളിന്റെ ഓർമ്മകൾ അല്ലേ.
2: അഞ്ചാം ക്ലാസ്സിലും അങ്ങനെ തന്നെയായിരുന്നു. അഞ്ചാം ക്ലാസ് കഴിഞ്ഞപ്പോ വല്യച്ഛനും വല്യമ്മയൊക്കെ ചേർത്തലേക്ക് വല്യച്ഛന്റെ നാട്ടിലേക്ക് പോയി. അതൊരു ഒരു സൈക്കിളും പോയി. പിന്നെ അപ്പുറത്തെ വീട്ടിൽ ചേട്ടന്മാരുടെ സൈക്കിളായിരുന്നു നമ്മുടെ ആശ്രയം.
1: ഞാൻ
2: വിട്ടിട്ടില്ല.
1: അതാ, അത് സൈക്കിൾ വിടരുത്. ഇത്ര സാഹസങ്ങളെ, ഇത്രയും ധൈര്യം, ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൾസ്
3: കണ്ടിട്ടുള്ളൂ. ഞാൻ ശരിക്കും ഞെട്ടിയത് ആ തെങ്ങിലേക്ക് കയറിയ ആ സീൻ ഞാനിങ്ങനെ ആലോചിച്ചാണെങ്കിൽ.
1: ഇത്ര സാഹസം ചെയ്ത ഒരാൾ സൈക്കിൾ വിടരുത്.
2: ഞാൻ വിളിച്ചു പറയുന്നുണ്ട്, വഴിയിൽ നിന്ന് മാറിക്കോ, എന്റെ ബെല്ലും ബ്രേക്കും ഒക്കെ പോയി. അങ്ങനെ പോന്നത്
1: കൊള്ള. എന്തായാലും
2: സൈക്കിളില്ല അന്ന്, ചെറിയ സൈക്കിളില്ല, വലിയ സൈക്കിളാ.
1: വലിയ സൈക്കിളിലാണ് ചെയ്തത്.
3: സാഹസങ്ങളെല്ലാം
1: കൊള്ളാം. ഒത്തിരി സന്തോഷം. ഞങ്ങള് ചെറിയൊരു ഓർമ്മ പങ്കുവെക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു പൂക്കാലം അല്ലെ, ഒരുപാട് ഓർമ്മകൾ.
3: ഒരു പൂവേ ചോദിച്ചുള്ളൂ.
1: തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമായിട്ട് സംസാരിക്കാൻ പറ്റിയതില്.
2: ഓക്കെ,
1: അടിപൊളിയായിട്ടിരിക്കൂ. സൈക്കിളൊക്കെ കുറച്ച് സന്തോഷമായിട്ടിരിക്കൂ.
3: അപ്പൊ അനിര ചേച്ചിയാണ്,
1: നല്ല ചേച്ചിയാണ്. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു അല്ലെ, സൈക്കിളിന്റെ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ പറഞ്ഞു. അപ്പൊ ഇതുപോലുള്ള ഓർമ്മകളുള്ളവര് നമ്മളെ വിളിച്ചോളൂ. 0484424 1

0: അങ്ങനെ സൈക്കിളിലെ ഒരു നല്ല പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും
1: സൈക്കിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സൈക്കിളിലെ തന്നെ പാട്ട് കേട്ടു,
0: അത്രേ ഉള്ളൂ,
1: അത്രേ ഉള്ളൂ.
0: യെസ്, അപ്പൊ നമുക്ക് വേറൊരു കോളർ കൂടി അവൈലബിൾ ആയിട്ടുണ്ട്.
1: സൈക്കിളിന്റെ നല്ല ഓർമ്മകൾ കരുതി വെച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നതെന്ന് പ്രതീക്ഷിക്കാം.
0: ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ്?
2: ജോസഫ് ആണ്, അരൂർന്ന്.
0: അരൂർന്ന്,
1: പറയൂ, എന്താ എന്തൊക്കെയാ വിശേഷം?
2: നല്ല വിശേഷം.
1: അരൂരെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
2: അരൂരെല്ലാരും സുഖം.
0: മഴയൊക്കെ ഉണ്ടോ?
2: മഴയുണ്ട്,
1: ഉണ്ട്,
2: അത്ര കാര്യമായിട്ടില്ല എന്നാലും
0: ചെറിയൊരു ചാറ്റൽ.
2: അതെ.
0: ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത്?
2: വീട്ടില് ഞാനും ഇളയ മരുമകളും കുട്ടിയും ഉള്ളത്. ഭാര്യ മരിച്ചുപോയി.
0: സൈക്കിളിനെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവെക്കാമോ?
2: സൈക്കിളിനെ പറ്റിയുള്ള ഓർമ്മകളാണ്, ഞാന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സൈക്കിൾ പഠിക്കുന്നത്. അന്ന് ഇവിടെ ഒരു കുറ്റി റോഡിൽ കൂടെ ഞാന് ഓടിച്ചു പോവാണ്. അപ്പൊ ഇവിടത്തെ പോസ്റ്റ്മാനെ കൊണ്ടുപോയി ഇടിച്ചു സൈക്കിള്.
1: അത് ശരി, കണ്ടോ, ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ ചിരി?
0: സന്തോഷായി,
1: ഇടിച്ചിട്ടു, എനിക്ക് സന്തോഷമായിരുന്നു.
2: പോസ്റ്റ്മാൻ ലെറ്റർ പോയിട്ടൊക്കെ ആയിട്ട് പോകാറുണ്ട്.
1: ലെറ്റർ ഒക്കെ താഴെ വീണു,
2: സൈക്കിൾ കൊണ്ടോ ഇടിച്ചു. ഞാനും വീണു, അയാളും വീണു. അവിടെ എനിക്ക് പിന്നെ നമ്മൾ അറിയുന്ന ആളായോണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു,
1: പ്രശ്നമുണ്ടാക്കിയില്ല.
2: അവിടെ നിന്ന് രക്ഷപ്പെട്ടു,
1: രക്ഷപ്പെട്ടു. അല്ല, കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല, വഴക്കൊന്നും പറഞ്ഞില്ല,
2: അറിയുന്ന ആളായിരുന്നു.
1: അത് ശരി, നൈസായിട്ട് രക്ഷപ്പെട്ടു.
2: അതെ അതെ,
1: വലിയൊരു അപകടം ഒഴിവായി.
2: അപകടമായിരുന്നു. പിന്നത്തെ അനുഭവം എന്ന് പറഞ്ഞാലേ, എനിക്ക് വലിയ സൈക്കിളിൽ വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ സൈക്കിൾ ഓടിക്കും, പക്ഷേ കൂടുതലായിട്ടുള്ള പ്രാക്ടീസ് ഇല്ല.
1: ദൂരെ യാത്രയൊന്നും പോവാറില്ല,
2: പോവാറില്ല, പോവാറില്ല.
1: ഇരിക്കുമ്പോഴാണ്
2: എന്റെ കല്യാണം 1976 കഴിഞ്ഞു. അത് കഴിഞ്ഞ അന്ന് ഞാൻ എയർഫോഴ്സിലെ ഗോരഖ്പൂർ ആയിരുന്നു എന്റെ

0: ശരി. എയർഫോഴ്സിൽ ജോലി ചെയ്താളല്ലേ?
1: ആ എയർഫോഴ്സ്. അപ്പോ ഞാന് ആദ്യത്തെ പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ ആഗസ്റ്റ് 10-ാം തീയതി ഇവിടുന്ന് പോയി. പിന്നെ 15-ാം തീയതി അവിടെ പള്ളിയിൽ പെരുന്നാളാ.
0: ഇങ്ങനെ ഓർത്തു വെക്കല്ലേ, എത്ര കൃത്യമായിട്ട് ഓർത്തിരിക്കണം. 76-ലെ കാര്യമല്ലേ പറയുന്നത്?
1: 76-ലെ കാര്യം എന്താ?
2: ഇന്നലെ കഴിഞ്ഞ പോലെ.
0: എനിക്ക് കഴിഞ്ഞ മാസത്തെ കാര്യം ഓർമ്മയില്ല.
1: അന്ന് പള്ളി പോയിന്റ് രാവിലെ എണീറ്റപ്പോഴ് പിന്നെ ഞാന് സൈക്കിള് ഓടിക്കുമെങ്കിലും ഇങ്ങനെ പുറകിൽ ഒരാളെ ഇരുത്തിട്ട് പോയിട്ടില്ല അതുവരെ. അപ്പൊ ഭാര്യ പറഞ്ഞ ഞാൻ പുറകിലിരുന്നോളാം, ഞങ്ങള് രണ്ടുപേരും കൂടെ സൈക്കിളെ കയറി പിന്നെ കുറച്ചു ദൂരം ഇങ്ങോട്ട് ഓടിച്ചു വന്നു. ഓടിച്ചു വന്ന് അവിടെ റെയിൽവേ ക്രോസിന്റെ അടുത്ത് എത്താനായപ്പോഴ് പുള്ളിക്കാരുടെ സാരി പിന്നെ പുറകു വീലില് ചുറ്റിക്കേറി.
0: അയ്യോ, എന്നിട്ട്
1: ചുറ്റിക്കേറിയിട്ട് അയാൾക്ക് ഇറങ്ങാനും പറ്റുന്നില്ല, ഇയാൾ ഇറങ്ങാതെ എനിക്കും ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ കാല് നിലത്ത് കുത്തി ഇങ്ങനെ സൈക്കിള് വീഴാതെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ റെയിൽവേ ക്രോസില് അടുത്തെത്തിയിട്ടുണ്ട്. അടുത്തത് കണ്ടുവിടുന്ന ഒരാളവിടെ പിന്നെ ബൈക്ക് നിർത്തിയിട്ട് വന്നിട്ട് പിന്നെ ഇയാളെ പിടിച്ചിറക്കി. ഇറക്കിട്ട് ഇറക്കിട്ട് ഞാനും കാല് ഇങ്ങോട്ട് എടുത്തു ഇറങ്ങി. ഇറങ്ങിക്കഴിഞ്ഞപ്പം ഈ സാരി സൈക്കിളിൽ ചുറ്റിയിരിക്കുകയാണ് പുറകിലത്തെ. അപ്പൊ അത് വലിച്ചെടുത്തു.
0: ഓ, അങ്ങനെ ഒരു ഓർമ്മ കൂടെ ഉണ്ടല്ലേ സൈക്കിളില്.
1: പ്രശ്നമൊന്നുമില്ല, ആ തിരിച്ചു പറഞ്ഞ പിന്നെ വീണു. അത് ഇതൊക്കെല്ലാം കഴിഞ്ഞു സൈക്കിളെ കയറി ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന എല്ലാം കണ്ടു. കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുവാണ്. തിരിച്ചു വന്നു കഴിഞ്ഞിങ്ങനെ പിന്നെ ഞങ്ങളുടെ കോട്ടേഷന്റെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാണയുണ്ട്, കാട. കാണയ്ക്ക് കാണയുടെ ഇതിനെ കൂടെ പോവാൻ സൈക്കിള് പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ സ്ലാബ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്ലാബിന്റെ അവിടെ നിർത്തി ഇയാളെ ഇറക്കിയിട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ട്രെയിനിങ് ചെയ്തു വന്നിട്ട് ആ സ്ലാബിലോട്ട് നേരെ അങ്ങോട്ട് ഓടിച്ചു കയറ്റി.
0: ഈശ്വര, എന്നിട്ട് ഈ കഥ ഇത് എങ്ങോട്ടാ പോകുന്നത്?
1: കാണയിലോട്ട് വീണുപോയി.
0: രണ്ടുപേരും വീണോ? ഒരാളാണ്. രണ്ടുപേരും വീണു. അല്ല, ഞാനേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മള് സൈക്കിള് തൊട്ട അപകടമല്ലേ? എനിക്കതല്ല,
1: അത്രയ്ക്കും പ്രാക്ടീസ് ഇല്ല എനിക്ക്. മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട്.
0: ഞാനും അത് ചിന്തിച്ചേ, ആ ഒരു മനസ്സേ ചേച്ചി ഞാൻ കേറട്ടെ എന്ന് ചോദിച്ചു. നീ കേറിക്കോ കേറിക്കോ കേറിക്കോ, പ്രാക്ടീസ് ഒന്നും ഇല്ലെങ്കിലേ പഠിക്കുന്നത്. പിന്നെ ഇതിനു ശേഷം പിന്നെ സൈക്കിള് തൊട്ടിട്ടില്ലല്ലോ അല്ലേ?
1: പിന്നെ സൈക്കിള് പിന്നെ ഞാൻ
0: ഓടിച്ചിട്ടുണ്ട്. തമാശക്ക് പറയുന്ന കേട്ടോ.
2: അതെ അതെ,
0: അങ്ങനെ ഒന്നും പിന്മാറരുത്.
2: അതെ,
1: തീർച്ചയായിട്ടും.
0: എങ്കിലും ഞങ്ങള് ശരിക്കും ഇങ്ങനെ എന്താ പറയാ, ടെൻഷൻ അടിച്ചാണ് പിന്നെ ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞിരുന്ന പിന്നെ കേട്ടത്.
2: കാണാന്ന് പറഞ്ഞപ്പോഴത്തേനും ഇടിച്ചു.
0: റെയിൽവേ ട്രാക്ക്
1: കേട്ടപ്പോഴത്തേക്ക് സ്ലാബ്, ആ സ്ലാബില് നിർത്തിട്ട് പുറത്തു പോയിട്ട് ഇയാളെ കേട്ടിട്ട് പോയാൽ മതി എനിക്ക്.
0: നിർത്തണ്ട,
1: അത് കാണയുടെ പുറത്തിന്റെ സ്ലാബിന്റെ പുറത്തു കൂടെ ഓടിച്ചു അങ്ങോട്ട് കേറ്റാൻ വേണ്ടിട്ട് ഓടിച്ചു നോക്കിയതാ.
0: പാവം ചേച്ചി അല്ലേ. എന്തായാലും ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ തമാശകളായിട്ട് അല്ലെ, അന്ന് കൊറേ വിഷമിച്ചു അല്ലെ.
1: അതെ,
0: തമാശകൾ ആ പറയുമ്പോള്ള ചിരി അല്ലെ, അത്ര ചിരിച്ചോണ്ടാണ് പറയുന്നത്.
1: പുള്ളിക്കാരത്തിയുടെ ഫോട്ടോ എന്റെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. പുള്ളിക്കാരത്തി അത് കേട്ടോണ്ടിരിക്കുന്നു.
0: പുള്ളിക്കാരത്തി അത് കേൾക്കുന്നു, സന്തോഷിക്കുന്നു നമുക്ക് വിചാരിക്കാം അല്ലെ. എന്തായാലും ആ ഡേറ്റ് ഒക്കെ ഓർത്ത് വെച്ച് പറഞ്ഞത് സമ്മതിക്കണം കേട്ടോ. 76-ലെ
1: മറക്കാൻ പറ്റില്ലല്ലോ
0: അല്ല, വർഷം പറയും മാസം പറയും ഡേറ്റ്
2: ഡേറ്റ് ഉൾപ്പെടണം.
0: അതെ അതെ. അപ്പൊ പല സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു സർവീസ് അല്ലേ?
1: അതെ അതെ.
0: ഇപ്പൊ നാട്ടില് തന്നെ?
1: ഇപ്പൊ നാട്ടില്.
0: വിശ്രമ ജീവിതം, പേരക്കുട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പൊ പേരക്കുട്ടിയെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കാൻ
2: വേണോ?
0: പഠിപ്പിക്കണം,
2: ഒന്നുകൂടെ നമുക്കൊന്ന് ചിന്തിച്ചു.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഒത്തിരി സന്തോഷം ഇതുപോലെ ഇത്ര നല്ലൊരു ഓർമ്മകളൊക്കെ പങ്കുവച്ചതില്.
1: ഇന്നലെ ഞാൻ കേട്ടു സൈക്കിൾ ഓർമ്മകൾ നിങ്ങൾ പറയുന്നത്.
0: സൈക്കിൾ ഓർമ്മകളോ?
1: ഇന്നലെ പറഞ്ഞല്ലോ.

0: സൈക്കിളിനെ പറ്റി ഇന്നത്തെ പരിപാടിയെല്ലാം സൈക്കിളിനെ പറ്റി
1: പറയുന്നത്. അതെ, സൈക്കിളിനായിട്ട് നമ്മൾ ഇന്റർനാഷണൽ ഡേ വെച്ചേക്കുമ്പോൾ നമ്മൾ പറയണ്ടേ അല്ലേ?
2: തീർച്ചയായിട്ടും.
1: അതെ അതെ അതെ അതെ. അപ്പൊ റേഡിയോ സ്ഥിരം കേൾക്കുന്ന ആളാണോ? എപ്പോഴും കേൾക്കാറുണ്ടോ?
0: വേറെ പരിപാടിയൊന്നുമില്ലല്ലോ.
1: ആ ഇത് തന്നെയായിട്ട്
0: നേരം.
1: അതെ, അപ്പൊ കേട്ടോണ്ടിരിക്കും കേട്ടോ, ഒത്തിരി നല്ല പാട്ടുകളും സൈക്കിൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്, കേട്ടോണ്ടിരിക്കും.
0: എനിക്ക് ഓർമ്മയ്ക്കായിട്ട് ഒരു പാട്ട് വെച്ചു.
2: ഏത് പാട്ട്?
1: ഏത് പാട്ട് വേണമെന്ന് പറയൂ.
0: അതൊരു തമിഴ് പാട്ടാണ്. വന്ന സിനിമയില്ലേ,
1: സിനിമയുടെ പേരൊന്നും കൂടി പറയാമോ?
0: കർപ്പകം.
1: കർപ്പകം. പാട്ട് ഏതാ? കർപ്പകം എന്നാണല്ലേ. പഴയ പാട്ടാണോ?
0: പഴയ പാട്ടാണ്, തമിഴാണ്.
2: ആത്തേമാടിയാണോ? ആയിരം ഇറവുകൾ.
0: അതല്ല അതല്ല.
2: മന്നവനെ.
0: ആ
2: മന്നവനെയാണ് വേണ്ടത്.
1: ഞങ്ങൾ ചോദിച്ച അപ്പൊ ഞങ്ങൾ വെച്ച് തന്നിരിക്കും.
2: അതെ,
0: താങ്ക് യു, താങ്ക് യു.
2: തന്നെ വെച്ച് തരും.
1: അപ്പൊ എന്തൊക്കെയോ.
2: ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചതിൽ. ഇനി വിളിക്കണം
1: കേട്ടോ.
2: നല്ലൊരു ഓർമ്മയായിരുന്നല്ലേ?
1: അതെ, നല്ല ഓർമ്മയായിരുന്നു. കുറച്ച് സങ്കടം, നമുക്ക് കേട്ടപ്പോ സങ്കടം വരുന്ന ഓർമ്മയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അദ്ദേഹം വളരെ ചിരിയോടുകൂടി അല്ലേ,
2: സന്തോഷത്തോടുകൂടി,
1: പുഞ്ചിരിയോടുകൂടിയാണ്. അതായത് ഒരു പാട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്.
2: അതെ,
1: നമ്മൾ ഇഷ്ട ഗാനം വെച്ചു കൊടുത്തോണ്ട് നമ്മുടെ തുടരാം. കേട്ടുകൊണ്ടിരിക്കൂ സ്റ്റേ ട്യൂൺഡ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. കൂടെ വിഷ്ണുപ്രിയയും
2: സാന്ദ്രയും ഉണ്ട്.

0: അങ്ങനെ ഇപ്പോ സമയം 6 മണി കഴിഞ്ഞപ്പോ 4 മിനിറ്റും 15 സെക്കൻഡും ആകുമ്പോൾ
1: സമയം എത്ര പെട്ടെന്നാ പോകുന്നല്ലേ.
0: യെസ്
1: 5 മണിക്കല്ലേ നമ്മൾ തുടങ്ങിയേ, പെട്ടെന്ന് തന്നെ 6:30 ആയി എന്ന് പറയണു.
0: അതെ, അപ്പൊ സമയം ഇങ്ങനെ ദീർഘിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ഒരു
1: കോളറുണ്ട്, സൈക്കിൾ ഓർമ്മകൾ പറയാനായിട്ട്.
0: ഹലോ
1: ഹലോ,
2: ഗുഡ് ഈവനിംഗ്.
1: ഗുഡ് ഈവനിംഗ്, ആരാണ്? റിൻസൻ ചാലക്കുടി. നമുക്ക് ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്ന ആളാണോ?
2: ഇല്ല,
1: മെസ്സേജ് അയക്കാറില്ല. എനിക്ക് എപ്പോഴോ സംസാരിച്ചതായിട്ടോ മെസ്സേജ് അയച്ചതായിട്ടോ ഒരു ഓർമ്മയുണ്ട്. എനിക്ക് സംസാരിച്ചിട്ടുണ്ടാവും ചിലപ്പോ. ഓക്കെ ഓക്കെ, എന്താ ചാലക്കുടിയിൽ എന്താ മഴയൊക്കെയാണോ വിശേഷം?
2: മഴ

0: എനിക്ക് നല്ല മഴയായിരുന്നു.
1: ആ
0: അപ്പോ
1: ഇതില്ല.
0: ഇല്ല, ഇപ്പൊ മഴയൊന്നുമില്ല.
1: ആ ഓക്കേ. അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ചാലക്കുടി? നല്ല പ്രകൃതി രമണീയമായ അല്ലേ?
0: പ്രകൃതി രമണീയ സ്ഥലമാണ്, നല്ല ഭംഗിയുള്ള ആളുകളാണ്.
1: ആ നല്ല ഭംഗിയുള്ള ആളുകളാണ്, അതെടുത്തു പറയാണ്.
2: അതെ,
1: അത് ആരും ഉദ്ദേശിച്ചാ പറഞ്ഞത്? ഞാൻ എന്റെ തന്നെ
2: ഉദ്ദേശിച്ച എന്നെ പൊക്കി പറയാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ടെന്നൊക്കെ.
1: ഇല്ലാട്ടെ, ഞങ്ങൾ സമ്മതിക്കുന്നു. അതായത് ചാലക്കുടി അല്ലേ,
2: നല്ല സ്നേഹമുള്ള മനുഷ്യർ,
1: സ്നേഹമുള്ള ആളുകളാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറയാൻ കഴിയും, കുഞ്ഞു കുഞ്ഞു അരുവികളും അല്ലേ.
2: അതെ,
1: പൊതുവെ നല്ല
2: പുഴ
0: പാടം വരമ്പ്.
1: ആ അങ്ങനെ അങ്ങനെ അങ്ങനെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഓ, അപ്പൊ നമുക്ക് ഇന്ന് സൈക്കിൾ ഡേ ആണെന്ന് അറിയാമായിരുന്നോ? അതോ ഞങ്ങൾ അനൗൺസ് ചെയ്തപ്പോഴാണ് അറിഞ്ഞേ? രാവിലെ കേട്ടിരുന്നു. ആ അതാണ് ഓക്കെ. ഇപ്പൊ വൈകിട്ട് ഡ്രൈവ് ടൈം ആയതുകൊണ്ട് ചിലപ്പോ വൈകിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നവരൊക്കെ ചിലപ്പോ ഇപ്പൊ വൈകിട്ടായിരിക്കും അറിഞ്ഞത്. അപ്പൊ ശരിക്കും ഇപ്പൊ ഡ്രൈവിലാണോ അതോ വീട്ടിലാണോ?
0: അല്ല, ഞാൻ വീട്ടിലാണ്.
2: വീട്ടിലാണ്.
1: പോരട്ടെ,
2: സൈക്കിൾ ഓർമ്മകൾ പോരട്ടെ.
0: സൈക്കിൾ ഓർമ്മകൾ എനിക്ക് പറയാം. അതായത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ആദ്യമായിട്ട് നമ്മുടെ കുട്ടി സൈക്കിൾ ഉണ്ട് സ്കൂൾ വെക്കേഷനില്. പഠിച്ച സ്കൂൾ ഗ്രൗണ്ടില് ഞങ്ങൾ വാടകയ്ക്ക് സൈക്കിൾ എടുക്കും. അന്ന് 1 മണിക്കൂറിന് എത്രയാ? 50 പൈസ, 25 പൈസ ഒക്കെ.
1: ഒത്തിരി വർഷം മുന്നെയാണ്.
0: എന്നിട്ട് ഞങ്ങളെല്ലാ കുട്ടികളൊക്കെയും അതിങ്ങനെ പഠിക്കും. അപ്പൊ പഠിച്ചു വരുമ്പോ എന്റെ ഗുരു എന്ന് പറഞ്ഞ ആന്റി എന്ന് പറഞ്ഞ ഫ്രണ്ടാണ്, അവന്റെ ക്ലാസ്മേറ്റ് ആണ്. അവൻ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒറ്റ തള്ളതുള്ളൂ.
1: സൈക്കിൾ ഗുരു ആണ് ഗുരു എന്ന് ഉദ്ദേശിച്ചേ?
2: പഠിപ്പിക്കുന്നത്
0: അത് കഴിഞ്ഞ് എത്ര വട്ടം, 2-3 ഒക്കെ വീട് വട്ടം വീണിട്ടുണ്ട്. പിന്നെ ഈ സൈക്കിളിനെ അവർ കൃത്യസമയം നോക്കി നിൽക്കും, വാടകയ്ക്ക് എടുക്കുന്നത്. അന്ന് ഒരു അവര് 1.5 മണിക്കൂർ ആകുമ്പോ നോക്കി നിൽക്കും, അടുത്ത് കൂടത്തിന് ആൾക്കാര് വന്ന് തള്ളിട്ട്.
1: അല്ല ശരിക്കല്ലേ?
2: അതെ, ഒരു വികാരമാണല്ലോ ആ സമയത്ത്.
0: അത് എനിക്ക് ഓർമ്മയുണ്ട്, 90 കാലഘട്ടത്തിലാണ് സ്കൂൾ കൂട്ടില് മെയ് മാസത്തിലേക്കാണ് സൈക്കിൾ ഓട്ട് പഠിച്ചത്. ഇതിനു വേണ്ടിട്ട് എന്നിട്ട് ശരിക്കും 5 മണി വരെ കടക്കുന്ന വരെ സൈക്കിള് ഫുള്ളി എൻഗേജർ
1: ആയിരിക്കും.
0: വീണിട്ടുണ്ട്,
1: വീണ ഓർമ്മകൾ.
0: അത് അമ്മച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ, ഇതേപോലെ നല്ലൊരു ഇറക്കത്തിൽ കൂടെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എന്റെ ബ്രേക്ക് പൊട്ടി. നല്ലൊരു ഇറക്കം, അത് ഇങ്ങനെ കീടലി വന്നു.
1: നല്ലോണം
0: നല്ല വിശു വീണു, ബ്രേക്ക് പൊട്ടി. അങ്ങനെ അത് അത് ഓർമ്മ എനിക്ക് കൂടുതൽ നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്നതാണ്. ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൈക്കിളോട്ട് ഫസ്റ്റ് പഠിച്ചത്.
1: ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. പണ്ട് ഇങ്ങനെ ചെറിയ ഒരു എമൗണ്ടിൽ വാടകയ്ക്ക് എടുത്ത് ഇങ്ങനെ ചവിട്ടുമായിരുന്നു. ഇപ്പൊ മിക്കവാറും എല്ലാ കുട്ടികൾക്കും തന്നെ സൈക്കിൾ സ്വന്തമായിട്ട്
2: അവൈലബിൾ ആയിട്ട് കിട്ടുന്നൊരു സമയമാണ്
1: എല്ലാവർക്കും. അല്ലടാ, ഇപ്പൊ എല്ലാവർക്കും വീട്ടില് സ്വന്തമായിട്ട് സൈക്കിളൊക്കെ ഉള്ള കുട്ടികളധികവും ഇല്ലാത്തവരുണ്ടാവും അധികം. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ പറഞ്ഞ പോലെ ചെറിയ എമൗണ്ടിന് അല്ലേ, ചെറിയൊരു എമൗണ്ടിനാണ്. അതെ അതെ, ആ എമൗണ്ടിലൊക്കെ അന്ന് വാങ്ങിച്ച് വാടകയ്ക്ക് എടുത്ത് ചവിട്ടിയാണ്.
0: അതിന്
1: ശരിക്കും അപ്പോഴേ ഈ സൈക്കിളിൽ ഈ വീണതല്ലാതെ സൈക്കിളിൽ കുറച്ച് ദൂരം എവിടെയെങ്കിലും യാത്ര പോയത് അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ട്?
2: ദൂരയാത്രകൾ,
0: ദൂരയാത്ര ഏകദേശം ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന്, ഞങ്ങൾ താമസിച്ചിരുന്ന മുമ്പ് വിയാർപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് ഏകദേശം ഫസ്റ്റ് സൈക്കിള് 10ാം ക്ലാസ് പഠിക്കും വെക്കേഷനാണ്. 10ാം ക്ലാസ്ക്ക് ജോയിൻ ചെയ്ത സമയത്ത്, വെക്കേഷൻ സമയത്ത് അവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരം ഒരു പറമ്പി റോഡ് എന്നൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് കിട്ടിയ സന്തോഷത്തിന്, ഫസ്റ്റ് സൈക്കിള് കിട്ടിയ സന്തോഷം. പക്ഷെ എനിക്ക് കിട്ടിയത് വലിയ സൈക്കിളാണ്, ചെറുതല്ല. നമ്മളെ സാധാ ഹീറോ സൈക്കിൾ നിൽക്കും പറയും, പണ്ടത്തെ BSA
1: ഹൈറ്റുള്ള
0: സൈക്കിളാണ് കിട്ടിയത്. അത് കിട്ടിയപ്പോ നമുക്ക് ശരിക്കും ഒരു എവറസ്റ്റ് കൂടുമ്പോൾ കീഴടക്കി.
2: അതെ അതെ, അതപ്പോഴാണല്ലോ. ഇപ്പോഴും ഒരു സൈക്കിൾ കിട്ടിയിട്ടുണ്ട്, എനിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. എന്റെ വീട്ടിൽ ഞാൻ +2 ഒക്കെ കഴിഞ്ഞപ്പം ആ സമയത്തേക്ക് സൈക്കിളൊക്കെ കൊടുത്തു. എന്നിട്ട് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഈ അടുത്തിടക്കാണ് വാങ്ങിച്ചത്. രാവിലെ അതിൽ പോയപ്പോ ഉള്ള ഒരു ഓർമ്മ, ഈശ്വര, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും.
1: എനിക്ക് സൈക്കിൾ ഓടിക്കാത്തതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്.
0: 2002 വരെ ആ സൈക്കിൾ ഉണ്ടായിരുന്നു. 2002 വരെ സ്വന്തമായിട്ട് സൈക്കിൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ടൂലർ സ്വന്തമാക്കുന്നത് 2007.
1: ഇപ്പൊ സൈക്കിൾ ചവിട്ടാറുണ്ടോ?
0: സത്യം പറഞ്ഞ
1: 2002 ശേഷം ആരോഗ്യ ഗുണങ്ങള് അല്ലെ, സൈക്കിളിന്റെ ആരോഗ്യ ഗുണങ്ങൾ നമ്മള് എന്താ പറയുക, നമ്മുടെ ഹാർട്ടിന് നല്ലതാണ്, നമ്മുടെ മസിൽസിന്,
2: അതെ
0: സർക്കുലേഷൻ,
1: അതെ ജോയിന്റ്സിന്.
0: നല്ലൊരു എക്സസൈസ് കൂടി.
1: അതെ, വലിയ കംപ്ലീറ്റ് എക്സസൈസ് ആണ് സൈക്ലിംഗ്.
0: ഇപ്പോഴും
2: തീർച്ചയായിട്ടും
0: സൈക്കിൾ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടില്ലേ, ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് ഒരു ഒറ്റ വെട്ടിയിൽ വെട്ടിക്കും നമ്മള് ടൂ വീലർ ഇറക്കുമ്പോ. എനിക്ക് അത്

0: പേടിയാണ്. ഒത്തിരി പ്രായമുള്ള ആളുകളൊക്കെ നമ്മള് അത്
1: ഓ
0: ഒറ്റ വിട്ടിക്കലും ഇങ്ങോട്ട് വിട്ടിക്കുമ്പോ നമുക്കറിയാം അത് നമുക്ക് പണി കിട്ടും. അപ്പൊ നമ്മള് ഒഴിഞ്ഞ് വേറെ വഴിക്ക് കൂടെ പോകും.
2: അപ്പൊ അങ്ങനെയൊക്കെയാണ്,
1: അതൊക്കെയാണ് സൈക്കിൾ ഓർമ്മകൾ അല്ലേ.
0: ഓക്കെ, ഇങ്ങനെ ഒരു അവസരം
2: സന്തോഷം, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ആ ഇത്ര നല്ല ഓർമ്മകളൊക്കെ പങ്കുവെച്ചില്ലേ, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം.
1: ഓക്കെ, അപ്പൊ സന്തോഷായിട്ടിരിക്കൂ, റേഡിയോ കേട്ടോണ്ട് തന്നെ ഇരിക്കൂ. ഓ,
0: പാട്ട് പാട്ട് ആവശ്യപ്പെടാൻ പറ്റുമോ?
1: ആവശ്യപ്പെട്ടോളൂ.
0: പാട്ട് എനിക്ക് ആവശ്യപ്പെട്ട് വേണ്ടത് പാവക്കൂത്ത് എന്ന ഫിലിമിലെ ഒരു തീയലയിൽ പൂക്കാലം കരിയും പോലെ എൻജി ശ്രീകുമാർ പാടിയത്, അതല്ലെങ്കിൽ ആ ഫിലിമിലെ സാരംഗി മാറിയിൽ അണിയാം ആ പാട്ട്.
1: പാവക്കൂത്ത് അല്ലേ സിനിമ?
0: പാവക്കൂത്ത്.
1: പാവക്കൂത്ത്. ഓക്കെ, നമ്മൾ എന്തായാലും വെച്ചരാ കേട്ടോ, കേട്ടോണ്ടിരുന്നോളൂ പുറകില്. എന്താ പറയാ, വരുന്നുണ്ടാവും വരുന്നുണ്ടാവും, എന്തായാലും വെച്ചെന്നിരിക്കും കേട്ടോ. കോൾ ഡ്രോപ്പായി.
2: യെസ്,
1: ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
2: അതെ,
1: നമുക്ക് എന്തായാലും എന്താ പറയാ, സമയമുണ്ടല്ലോ,
2: വെച്ചു കൊടുക്കാം. എന്തായാലും ഉറപ്പായിട്ട് വെക്കുന്നതായിരിക്കും. നല്ല ഓർമ്മയായിരുന്നു അല്ലേ?
1: നല്ല ഓർമ്മ.
2: കുറച്ച് കുറെ നൊസ്റ്റാൾജിയയിലേക്കൊക്കെ പോയി.
1: അതെ അതെ. അപ്പൊ നമുക്ക് സൈക്കിളിന്റെ കുറച്ച്, സൈക്കിൾ ചോട്ടിനെ കുറിച്ച് ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് പുറകില് പറയാം.
2: അതെ അതെ.
1: പിന്നെ നമുക്ക് ഗെയിമും
2: ഗെയിം കൊടുക്കണം. നമ്മള് പറഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഞങ്ങൾ അടിപൊളി ഗെയിമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്.
1: അതെ,
2: ഞെട്ടിക്കണം അല്ലേ വിഷ്ണു?
1: അതെ അതെ, ഞെട്ടിക്കണം ഞെട്ടിക്കണം. അതെ, എന്തായാലും നല്ലൊരു രണ്ട് പാട്ട് കേട്ട് തിരിച്ചു തരാം.
2: യെസ്.

0: യെസ് അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഡാൻസ് ഒക്കെ കളിച്ച
1: വെറും പാട്ടുകളല്ല,
0: അതെ
1: കിടിലം പാട്ടുകളാണ്,
0: ജിൽ ജിൽ പാട്ടുകൾ മാത്രം. യെസ്,
1: ഇതെല്ലാം സാന്ദ്രയുടെ സെലക്ഷൻസ് ആണ് കേട്ടോ, അടിപൊളി പാട്ട്.
0: അതെ, അങ്ങനെ
1: ഓൺ ദ ഗോ ഡ്രൈവ് അല്ലേ, എല്ലാരും ഡ്രൈവ് ചെയ്ത് എവിടെ എത്തി അതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ,
0: നമ്മള്
1: എവിടെ ഡ്രൈവ് ചെയ്തെത്തി എന്നൊക്കെ ഞങ്ങളോട് ആദ്യം പറയായിരുന്നു.
0: വിളിക്കണം,
1: ഇപ്പൊ എല്ലാരും ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും, പക്ഷേ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും, ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഞങ്ങളോടൊന്ന് വിളിക്കുമ്പോ പറയണം.
0: നമുക്ക്
1: എന്താ പറയാ, അല്ലാത്ത നമ്മുടെ സുഹൃത്തുക്കളോട് വേണമെങ്കിൽ വഴി മാറി പോവാൻ നമുക്ക് ഉപദേശിക്കാമല്ലോ.
0: തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങള് വിളിക്കാം, അതൊക്കെ അറിയിക്കാം. അതിന്റെ കൂടെ നമുക്കിനി ചോദ്യം ചോദിക്കണ്ടേ?
1: ആ പിന്നെ വേണം,
0: ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യട്ടെ, ഇഷ്ടം എടുത്ത്
1: വേണ്ടായിരുന്നു.
0: മഴ വെച്ചൊരു മൂന്ന് പാട്ട്
1: പാടരുത്ത ചോദ്യം എന്നോട് തന്നെ.
0: തീർച്ചയായിട്ടും
1: മഴ വെച്ച് മൂന്നല്ല, നാലോ അഞ്ചോ ഞാൻ പാടും, കാരണം മഴ വെച്ചിട്ടുള്ള പാട്ടുകൾ ഒത്തിരി പെട്ടെന്ന് മനസ്സിലാക്കി. മഴ പാടും കുളിരായി ആ പാട്ട്, പിന്നെ പിന്നെ ഒത്തിരി നമ്മളെല്ലാവരും കോളേജ് ടൈമിലൊക്കെ ഞങ്ങൾ കോളേജ് ടൈമിൽ ഇറങ്ങിയ പാട്ടായിരുന്നു കേട്ടോ, സിനിമയായിരുന്നു കേട്ടോ, ബ്യൂട്ടിഫുൾ അല്ലേ. മഴ നീർത്തുള്ളികൾ നിൻ തനു നീർമുത്തുകൾ, മതിയോ മതിയോ സാന്ദ്ര, ഇനി വേണോ?
0: ഇനി വേണോ?
1: മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി.
0: എന്താ ഇങ്ങനെ മൈൻഡ് വോയിസ് മൂർഖനെയാണല്ലോ ദൈവമേ ചവിട്ടിയത്.
1: മഴയെ കുറിച്ച് ഒത്തിരി പാട്ടുകൾ,
0: ഒരുപാട് പാട്ടുകളുണ്ട്,
1: നമ്മളെപ്പോഴും നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. നമ്മൾ വീട്ടിലായാലും മഴ പെയ്യുമ്പോൾ നമ്മൾ പാടും.
0: അതെ,
1: അപ്പൊ എന്താണ് ഇപ്പൊ ചോദ്യം ചോദിക്കാനുള്ള കാരണം?
0: ഇതുപോലുള്ള ചോദ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.
1: അപ്പൊ വിളിച്ചാൽ ഇങ്ങനെ ഒരു ഗെയിം നമുക്ക് കൊടുക്കാം അല്ലേ
0: ചേട്ടാ? നമ്മളൊരു വാക്ക് പറയും, അത് വെച്ച് നിങ്ങളൊരു മൂന്നോ നാലോ പാട്ടുകൾ,
1: മൂന്നായാലും മതി അല്ലേ? മൂന്നായാലും വിജയിച്ചതായി ഞങ്ങൾ പ്രഖ്യാപിക്കും.
0: തീർച്ചയായിട്ടും ഞങ്ങൾ കൈയടിച്ച്,
1: മൂന്നാണെങ്കിൽ ഡിസ്റ്റിങ്ഷൻ, നാലാണെങ്കിൽ ഫസ്റ്റ് റാങ്ക്, ഇങ്ങനെ കൊടുക്കും,
0: അതൊക്കെ അത്രേ ഉള്ളൂ.
1: അപ്പൊ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞാൽ നിങ്ങളെ കാത്ത ആകർഷകമായ സമ്മാനങ്ങളൊന്നും ഇല്ല, നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ, അത് മതിയല്ലോ അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും. അതെ, വാരിക്കോരി ഞങ്ങളുടെ
1: സ്നേഹം.
0: അതെ,
1: അപ്പോ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയിക്കാനും അതുപോലെ നമുക്ക് ഗെയിമൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, വിശേഷങ്ങളൊക്കെ പറയാം, ഇടയ്ക്ക് നമുക്ക് സൈക്കിളിനെ കുറിച്ച് പറയാം. സൈക്കിൾ മാത്രമല്ല കേട്ടോ, ഇന്നത്തെ ദിവസത്തിന് വേറെയും കുറച്ച് പ്രത്യേകതകളുണ്ട്, അതും ഒക്കെ ഞങ്ങൾ വഴിയെ പറയുന്നതായിരിക്കും.
0: അതെ,
1: അപ്പൊ എന്തായാലും വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04

0: 8 4 2 4 2 8 1 0 1.
1: യെസ്, അപ്പൊ ഈ നമ്പറിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോന്നോട്ടെ. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട്
0: തിരിച്ചുവരാം.
1: സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് റെയിൻബോ എഫ്എം
0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: യെസ്.

0: യെസ് യെസ് യെസ്
1: യെസ് യെസ് യെസ് എന്താണ് യെസ്? ഞങ്ങൾ ഗെയിമായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഗെയിം കളിക്കാമെന്ന് പറഞ്ഞപ്പോ തന്നെ ഗെയിം കളിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആരോ, അതായത് പണ്ട് ഗെയിമൊക്കെ കളിച്ച് വലിയ സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുള്ള ആരോ ഇങ്ങനെ കോൾ അപ്പൊ തന്നെ എടുത്ത് കോൾ ചെയ്തിട്ടുണ്ട്. ആരാന്ന് നോക്കാം.
0: ഹലോ
1: ഹലോ, പണ്ട് ഗെയിം ഒക്കെ കളിച്ച് കൊറേ സമ്മാനം വാങ്ങിച്ചിട്ടുള്ള ആളാണോ സ്കൂളിലൊക്കെ?
2: ഇഷ്ടം
1: കൊണ്ട്
3: ഞാൻ ഗെയിം എന്നുള്ള കാര്യം അറിഞ്ഞില്ല, എന്തായാലും ഞാൻ കളിക്കാം, റെഡിയാണ്.
2: ആ സ്പോർട്സ്മൻ സ്പിരിറ്റ് ആണ് നമുക്ക് വേണ്ടത്,
1: അതാണ് നമുക്ക് ആവശ്യം.
3: ഞാൻ ജസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതുള്ളൂ, അപ്പൊ ഞാൻ ക്ലബ്ഹബും സോറി റെയിൻബോ എഫും കേട്ടു, ഹെഡ്സെറ്റ് വെച്ചു, അപ്പൊ തന്നെ കോൾ ചെയ്തു.
1: അല്ല, എവിടെയാ വർക്ക് ചെയ്യുന്നേ?
3: ഞാൻ ഡി ഡി ആർ സിയിലാണ്.
1: ഡി ഡി ആർ സി ലാബില്?
3: ലാബിലല്ല, അക്കൗണ്ട്സിലാണ്.
1: അക്കൗണ്ട്സിൽ കലൂരാണ്. കുറെ ബ്രാഞ്ച് ഉണ്ടല്ലോ.

0: ഇതാണല്ലേ ഡി ഡി ആർ സി ആയിരിക്കും. ഒരു നാട്ടിൽ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അല്ലേ? അതിലാണല്ലേ. ഓക്കെ, ഞാനേ ഈ ലാബ് ഡി ഡി ആർ സി എന്ന് പറയുമ്പോൾ കുറെ അധികം സംശയം ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഷുഗറിനെ കുറിച്ച്, പ്രഷറിനെ കുറിച്ച് അത് വല്ല ഒക്കെ പറഞ്ഞുതരാൻ പറ്റുമോ? ഈ ഡോക്ടറോട് ചോദിക്കാൻ പങ്ക്തി പോലെ. ഞാനേ ഞാൻ പൈസ ചെലവില്ലാതെ കുറെ അധികം കാര്യങ്ങളൊക്കെ അറിയാൻ
1: വേണ്ടിട്ട്
0: അതെ അതൊക്കെ ചോദിക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സാരല്ല. ഓക്കെ, അപ്പൊ ഈ സമയാവും ഇറങ്ങുമ്പോന്നും?
1: ഞാൻ പാലരുവി ട്രെയിനാണ് പോകുന്നത്.
0: എവിടെ വീടപ്പോ?
1: വീട് പെരുവയാണ്.
0: പെരുവ ഡെയിലി പോയി വരും?
1: ഉഴവൂരാണ് സ്ഥലം. ഞാൻ പെരുവയില് ഒരു വീട് വെച്ചതാണ്.
0: അത് ശരി. ഇടയിലാണ്
1: കേട്ടിട്ടുണ്ടോ ഉഴവൂർ?
0: ഉഴവൂർ കോട്ടയുണ്ട് അല്ലേ?
1: നമ്മുടെ ഫോർമർ പ്രസിഡന്റ് കേരളനാരായണ. അതിന്റെ അടുത്താണ് വീട്.
0: സാന്ദ്രയ്ക്ക് ആ ഭാഗം കുറച്ചുകൂടി അറിയാം അല്ലേ?
2: കുറച്ച്. ഉഴവൂർ ഭയങ്കര ഫേമസ് ആണ്, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര ക്ലാസ്സിലാണ് ഞാൻ ഓർക്കുന്നില്ല, കെ ആർ നാരായണൻ ആ പേരിൽ തന്നെയാണ് നമ്മളത് ജന്മസ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ
1: കേട്ടിട്ടുള്ളത്.
0: അത് ശരി. ഓക്കെ ശരി, വലിയൊരു സ്ഥലത്തു നിന്നാണ് വിളിക്കണത് അല്ലേ?
2: സിമ്പിളായിട്ടുള്ള ചോദ്യം നമ്മൾ തരുള്ളൂ.
0: നമ്മള് പാട്ടിനെ ഒക്കെ കുറിച്ച് ഞങ്ങൾ ഒരു വാക്ക് തരും, അത് വെച്ചിട്ടൊരു മൂന്നോ നാലോ പാട്ട് പാടണം, നിർബന്ധമില്ല. പാടാൻ ഇഷ്ടമാണെങ്കിൽ പാടാം അല്ലേ? അല്ലെങ്കിൽ പറഞ്ഞാൽ
1: പറഞ്ഞാൽ മതി.
0: ഓ,
1: കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്.
0: കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? അപ്പൊ സാന്ദ്രയാണ് ക്വിസ് മാസ്റ്റർ.
2: യെസ്, ചോദിക്കട്ടെ.
1: മന്ദാരം.
2: മന്ദാരം എന്ന് പറയുന്ന വാക്കിന് വെച്ചിട്ടൊരു മൂന്ന് പാട്ട്.
1: മൂന്ന് പാട്ട്?
0: മന്ദാരത്തിൽ തുടങ്ങുന്ന
1: മന്ദാരം.
2: ഒന്ന്,
1: പിന്നെ
0: മഞ്ചാടിമണി.
2: മഞ്ചാടിമണിയാണ്. പറ്റിച്ച് പറ്റിച്ച് കള്ളക്കളി
0: അല്ല, അത് മറന്നു പോയതല്ലേ? ഓക്കെ, ആലോചിച്ച കിട്ടും.
1: കിട്ടുന്നില്ല.
0: ക്ലൂ തന്നാ കിട്ടുവോ? ഏ, വിനോദയാത്ര. വിനോദയാത്ര എന്ന ചിത്രത്തിന്റെ പേര് പറഞ്ഞ കിട്ടുവോ? മന്ദാരം വെച്ചൊരു പാട്ട്. പോരട്ടെ,
2: പോന്നോട്ടെ.
0: മന്ദാരപ്പൂ മൂളി എന്നൊരു പാട്ടുണ്ടത്.
2: അതെ, അത് തന്നെ.
0: അത് പക്ഷെ ഞാനാ പറഞ്ഞത്. ആ പോയിന്റ് എനിക്ക്
2: പോയിന്റ് തരില്ല.
0: ഒരു പാട്ടും കൂടി ഓർത്താ കിട്ടൂ. മന്ദാരം
1: തരാമോ? ട്രെയിനിലൂടെ വന്നോണ്ടേ.
0: ഇനിയുള്ള ക്ലൂ, ഏത് ക്ലൂ കൊടുക്കും? ആ സിനിമയുടെ പേര് പറയാനായിട്ട് എനിക്ക്. ഹലോ, കേൾക്കാമോ? സിനിമയുടെ പേര് എനിക്ക് കിട്ടണില്ല. വേറെ എന്താ ക്ലൂ തരാൻ പറ്റുക?
1: അതായിരുന്നു മെയിൻ ക്ലൂ.
0: അതെ, സലമ മന്ദാരപ്പൂവേ. അത് സാരല്ല, എന്തായാലും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലേ.
2: ഗെയിം ആണെന്ന് പോലും അറിയാണ്ടാണ് വിളിച്ചത്.
0: അതെ അതെ അതെ,
2: പാട്ട് നമുക്ക് വേണ്ടി പാടിത്തന്നു.
0: പാടിത്തന്നു
2: അതെ.
0: അതിന് ഞങ്ങള് പാട്ടെന്ന് പറയും.
2: അതെ, തീർച്ചയായിട്ടും. ഇവിടെ പ്രോത്സാഹനം മാത്രമേ ഉള്ളൂ.
0: അതെ അതെ അതെ അതെ. ഓക്കെ, ഇനി എപ്പോ എത്തും വീട്ടിലേക്ക്? രാത്രിയാവോ?
1: ട്രെയിൻ
2: വന്നു. ഭക്ഷണം ഒക്കെ?
0: അപ്പൊ ഒരു ഹാപ്പി ജേണി അല്ലേ?
2: അതെ, സേഫ് ആയി പോയി വരൂ.
0: ഞങ്ങൾ റെയിൻബോ കേട്ടോണ്ടിരിക്കും. വീട്ടിലെത്താൻ സമയം എടുക്കില്ലേ?
1: മോർണിംഗും കേൾക്കാറുണ്ട്, ഡ്യൂട്ടി ചെയ്യുമ്പോ പിന്നെ ഈവനിംഗും കേൾക്കാറുണ്ട്.
0: ഓക്കെ, അടിപൊളി അടിപൊളി.
1: നന്നായിട്ട് പോകുന്നു. ആർജേസ് ആണെങ്കിലും സൂപ്പർ.
0: സന്തോഷം, സന്തോഷം,
2: ഒത്തിരി സന്തോഷം.
0: കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം,
2: തീർച്ചയായിട്ടും.
0: അപ്പൊ അടിപൊളി പാട്ടൊക്കെ വരുന്നുണ്ട്, കേട്ടോണ്ടിരുന്നോളൂ
1: കേട്ടോ.
2: ഓക്കെ, ബൈ ബൈ. ഗെയിം ആണെന്ന് പോലെ അറിയാണ്ടാണ്
0: വിളിച്ചത്.
2: പക്ഷെ എന്നിട്ടും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു.
0: അതെ അതെ അതെ,
2: കൊള്ളാം. അപ്പൊ ഇതുപോലെ,
0: അതെ ഇതുപോലെ കുറച്ച് എന്താ പറയാ, കുറച്ച് വാക്കുകളും എന്താ പറയാ, കുറച്ച് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിളിച്ചോളൂ 0484 2 4 2 8 1 0 1.

0: പാവക്കൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലെ
1: അതിമനോഹരമായ ഒരു മെലഡിയാണ് നമ്മൾ കേട്ടത്. നമ്മുടെ റിൻസൻ അല്ലെ, റിൻസൻ ആണ് ചാലക്കുടിയിൽ ഞങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നു
0: തരും
1: തന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ആ വാക്ക് പാലിച്ചു.
0: അതെ,
1: ഞങ്ങൾ ആരെയും
0: പിള്ളേരാണ്.
1: കാര്യം ഞങ്ങൾ അടിപൊളി പാട്ടുകളാണ് പ്രിഫർ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് പഴയ പാട്ടുകൾക്ക് പ്രത്യേക ഭംഗിയാണ് അല്ലെ,
0: തീർച്ചയായിട്ടും
1: പ്രത്യേക ആത്മാവാണ്.
0: കണ്ണടച്ചിരുന്ന് കേൾക്കണം.
1: അതെ, അതിമനോഹരമാണ്.
0: വേറൊരു ലോകത്തേക്ക് പോകും. അപ്പൊ ആ ലോകത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ബെസ്റ്റ് ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട്,
1: അതെ, നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ അതിമനോഹരമായ ബുദ്ധിപരമായ ചോദ്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരാളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്.
0: ഹലോ
2: ഹലോ
0: ഹലോ, ആരാ ഇത്?
2: എന്റെ പേര് ടിനു.
0: ടിനു, ടിനു എവിടുന്നാ വിളിക്കുന്നേ?
2: പെരുമ്പാവൂര്.
0: പെരുമ്പാവൂര് എന്നാണ്.
1: എന്നോട് സാന്ദ്ര ടിനു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഒരു പുരുഷനെയാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ ടിനു എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് അതിസ്വീറ്റ് ആയ ഒരു
0: നല്ല പുരുഷ.
1: അതെ, അതാരെ പേരിട്ടെ?
0: പപ്പയുടെ പെങ്ങളാണ്
1: അല്ലെ, പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല നമുക്ക്.
0: അതെ,
1: ക്യൂട്ടായിട്ടുള്ള പേരാ, രസമുള്ള പേരാ.
0: ടിനു എവിടെന്നാ വിളിക്കുന്നേ?
2: ഞാൻ വിളിക്കുന്ന പെരുമ്പാവൂര്.
0: പെരുമ്പാവൂര് എന്നാണ്. ചായ ഒക്കെ കുടിച്ചോ?
2: ചായ കുടിച്ചില്ല.
0: മഴയൊക്കെ ഉണ്ടോ?
2: മഴയില്ല, ഞങ്ങള് കുറച്ച് പർച്ചേസിങ്ങിന് ഇറങ്ങിയതായിരുന്നു. അങ്കമാലിയിലും തേക്കിലൊക്കെ പെട്ട് പോയി. വീട്ടിലേക്ക് പോണ വഴി കാറിൽ കേട്ടപ്പോഴാണ് ഞാൻ വിളിച്ചത്.
1: ബ്ലോക്ക് ഉണ്ടോ അവിടെ? എവിടെ? അങ്കമാലി.
2: അങ്കമാലി.
1: അങ്കമാലി വഴി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ശ്രദ്ധിച്ചോളൂ, ഏത് ഏരിയയിലായിട്ടാന്ന് പറയാൻ പറ്റുമോ ബ്ലോക്ക്?
2: അങ്കമാലി മെയിൻ, എല്ലാവർക്കും അറിയാം അങ്കമാലി ടൗണിൽ തന്നെ അവിടെയാണ് ബ്ലോക്ക്. ഞങ്ങളിപ്പോ ബ്ലോക്ക് കഴിഞ്ഞ് കേറി ഞങ്ങളുടെ റൂട്ടിലേക്ക് കേറി
1: കേറി. ഓക്കെ, അപ്പൊ ഡ്രൈവ് ടൈം മ്യൂസിക് നമ്മുടെ ഓണ്ടൊക്കെ കേട്ടോണ്ട് വരായിരുന്നു അല്ലേ? അപ്പൊ ഓണ്ടൊക്കെ കേട്ടത് കൊണ്ട് ആ ബ്ലോക്ക് ലൈറ്റ് ആയില്ലേ അല്ലെ, വലിയ ബോറടിച്ചില്ലല്ലോ. തറഞ്ഞാ മതി, ഞങ്ങൾക്ക് അത് അറിഞ്ഞാ മതി.
0: അതെ, നല്ല

0: പിള്ളേരാ.
1: അതെ, ഞങ്ങൾക്കത് അറിഞ്ഞാ മതി.
0: നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ചോദിക്കട്ടെ,
1: എളുപ്പമുള്ള ചോദിക്കാൻ അല്ലേ, എളുപ്പമുള്ളത് കൊടുക്കാം നമുക്ക്. അല്ല
0: ജനറൽ നോളജും ഞങ്ങൾക്കും
1: അറിയില്ല.
0: അതെ, നമ്മൾ തുല്യ ദുഃഖിതരാ, പേടിക്കേ വേണ്ട.
1: ഞങ്ങള് ഞങ്ങളുടെ റേഞ്ചിലുള്ള ചോദ്യങ്ങൾ, ഞങ്ങൾ ഒരു വാക്ക് പറയും. സാന്ദ്ര ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാന്ദ്ര എളുപ്പമുള്ള ഒരു വാക്ക് പറയും, ആ വാക്ക് വെച്ചിട്ട് ഒരു മൂന്നോ നാലോ പാട്ട്. എളുപ്പമല്ലേ?
0: ആ സിമ്പിൾ.
1: എല്ലാവർക്കും ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച എല്ലാവർക്കും എളുപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ. അല്ല, വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലേ ഉത്തരം നമുക്കും അറിയില്ല.
0: അതെ അതെ, ഉത്തരം നമുക്കറിയാം.
1: അതെ, ഇതാകുമ്പോ പാട്ടൊക്കെ ആകുമ്പോ ഞങ്ങളുടെ സ്ഥിരം പാട്ടൊക്കെ അല്ലേ, ഞങ്ങൾക്ക് അറിയാം.
0: അതെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ.
1: ഓക്കെ, മാസ്റ്റർ ചോദിക്കും.
0: അതെ, ചോദ്യം ഇതാ, 1000 രൂപയുടെ ആദ്യത്തെ ചോദ്യം.
1: 1000 രൂപ സാന്ദ്ര തരൂ കേട്ടോ,
0: തമാശ തമാശ.
1: ആരും സീരിയസ് ആയിട്ട് എടുക്കരുത്.
0: വാക്ക് ഇതാണ്, താമര. താമര
2: താമര
0: താമര വെച്ചൊരു മൂന്ന് പാട്ട് പാടണം.
2: മൂന്നെണ്ണം പാടാം. താമര കുരുവിക്ക് തട്ടം
0: ഒന്ന്,
2: താമര പൂവിൽ താമര നൂലിനാമ്പും.
1: ഇനി ആരെങ്കിലും പാടിക്കോ?
0: അതെ,
1: പോരട്ടെ
0: പോരട്ടെ.
1: അതും താമരയാണ്.
0: ഇനിയുണ്ടോ?
1: ഇവിടെ എന്തൊരു ടിക് ടിക് ശബ്ദം കേൾക്കുന്നുണ്ട്, ക്ലോക്കാണോ? ടിക് ടിക് ടിക് ടിക്. ഓ, അതാണ്. മതി, നമ്മൾ മൂന്നാം തീയുള്ളൂ, നാല് അഞ്ചോളു പാടി. ഞാൻ വിചാരിച്ചു താമരക്കിളി പാടുന്നു പറയുന്നു. എന്തായാലും പാട്ട് നല്ലോണം കേൾക്കണം അല്ലേ,
0: ശരിക്കും
1: ശ്രദ്ധിക്കുന്ന ആളാന്ന് മനസ്സിലായി.
0: സ്പോട്ടിലാണ് മൂന്നെണ്ണം
1: പെട്ടെന്ന് പറഞ്ഞു. പാട്ടിന് അല്ലെ, ഒത്തിരി പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആളാ അല്ലേ. അതാണ്, അത് വേഗം നിങ്ങൾക്ക് മനസ്സിലായി.
0: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
2: വീട്ടില് ഹസ്ബൻഡ്, മൂന്ന് കുട്ടികള്.
1: മൂന്ന് പേരുണ്ടല്ലേ. വർക്ക് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫ് ആണ്. ഓ, അപ്പൊ നേഴ്സ് ആയതുകൊണ്ടേ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ടേ നമുക്ക് സൈക്കിൾ ചവിട്ടിയാലുണ്ടാവുന്ന കുറച്ച് ഗുണങ്ങളെ കുറിച്ചിട്ട് ഒരു രണ്ട് വരി പറഞ്ഞു കൊടുക്കാമോ?
2: നല്ലൊരു എക്സസൈസ് ആണ്, പിന്നെ സർക്കുലേഷൻ കൂടും,
1: കലോറി ബേൺ ആവും, ആണല്ലേ. അങ്ങനെയുണ്ട്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കണ്ടോ, അതാണ് എക്സ്പേർട്ടുകൾ സംസാരിക്കാന്ന് പറയുന്നത്,
0: പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വരും.
1: അതെ അതെ അതെ. പിന്നെ അതെ, അപ്പൊ സൈക്കിൾ ചവിട്ടാൻ പാടില്ലാത്തവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഹാർട്ടിന് എന്തെങ്കിലും അസുഖം അങ്ങനെയുള്ളവര് സൈക്കിൾ ചവിട്ടി കൂടാ, അങ്ങനെ എന്തോ കുറച്ചു പേര്
2: ആരെങ്കിലും?
0: അത് നല്ലൊരു ഉപദേശമായിരുന്നു.
1: പിന്നെ അത് നല്ല ഉപദേശമാണ്. പിന്നെ എന്നെ പോലെ എന്താ പറയാ, ഭയങ്കര പേടിയുള്ളവരും സൈക്കിൾ ചവിട്ടാത്താണ് നല്ലത്.
2: എനിക്കും
1: അതെ, അതെ. ഞാനിന്ന് എന്നെ തന്നെ വല്ലാണ്ട് പുകഴ്ത്തിയിട്ടുണ്ട്.
0: അതെ അതെ,
1: എല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എക്സ്പേർട്ട്, നമുക്കൊരു എക്സ്പേർട്ട് അഡ്വൈസ് ആണ് എല്ലാ ശ്രോതാക്കൾക്കും കിട്ടിയിട്ടുള്ളത്. സൈക്കിൾ ഡേ ആയിട്ട്, ഇന്റർനാഷണൽ സൈക്കിൾ ഡേ ആയിട്ട് എന്താ പറയാ, നമ്മള് ഞങ്ങൾ വന്നപ്പോ തൊട്ട് ഞങ്ങൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു വിദഗ്ധ ഉപദേശം
0: ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്.
1: അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്.
0: ഓക്കെ,
1: അപ്പൊ ഹാപ്പി, സന്തോഷായില്ലേ?
0: സന്തോഷം.
1: അപ്പൊ കേട്ടോണ്ട്, ബ്ലോക്കിനൊക്കെ ഇടയിൽ കേട്ടോണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോക്കോളൂ, കേട്ടോണ്ടിരുന്നോളൂ.
0: അപ്പൊ നാളത്തെ യാത്രക്ക് ഹാപ്പി ജേണി.
1: അതെ, ഹാപ്പി ജേണി.
0: അതെ, സേഫ് ആയിട്ട് പോയിട്ട് വരൂ.
1: അതെ, സേഫ് ജേണി.
0: ശരി, ഓക്കെ, ബൈ ബൈ.
1: ബൈ ബൈ.
0: ചടപടയുള്ള ഉത്തരങ്ങൾ.
1: അതെ, പെട്ടെന്ന്. അതാണ് പാട്ടിനോടുള്ള, എന്താ പറയുക, പാട്ടിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന അല്ലെ, ഒത്തിരി പാട്ട് കേൾക്കുന്ന ആളുകൾക്കാണ് താമര എന്ന് പറയുമ്പോ എത്ര താമര വേണം.
0: അതെ,
1: ഒത്തിരി പാട്ടുകളിലേക്ക് പോയിട്ടെ,
0: ഒന്ന് രണ്ട് മൂന്ന് ഇനി വേണം.
1: അതെ അതെ,
0: യെസ്. അപ്പൊ ഇതുപോലത്തെ ഉള്ള ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് ഉത്തരങ്ങൾ അറിയാമെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ,
1: പെട്ടെന്ന്
0: നമ്പർ.
1: ഉത്തരം പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ, എളുപ്പമുള്ള ചോദ്യങ്ങളല്ലേ.
0: അതെ, കുഞ്ഞു കുഞ്ഞു
1: വേറെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുപിടിക്കട്ടെ.
0: അതെ,
1: അപ്പോഴേക്കും വിളിച്ചോളൂ. 0484-2-4-2-8-1-0-1. കുറച്ചധികം വിശേഷങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. സൈക്കിൾ മാത്രമല്ല, സൈക്കിളിൽ നിന്ന് മാറി അല്ലേ,
0: അതെ,
1: വേറെയും കുറച്ച് പ്രത്യേകതകളൊക്കെ ഞങ്ങളോട് കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ദിസ് ഇസ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് വിത്ത് വിഷ്ണുപ്രിയ ആൻഡ്

0: ഹലോ, വെൽക്കം ബാക്ക്. ഒരിക്കൽ കൂടി ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് സ്വാഗതം, സുസ്വാഗതം. നമുക്ക് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടെ ഒരാളെ വെയിറ്റ് ചെയ്ത് കാത്തിരിപ്പുണ്ട്.
1: ഹലോ ഹലോ
0: ഹലോ, ആരാണ്? ആലുവ മാറമ്പള്ളി അല്ലേ
2: വിളിക്കുന്നത്? ആരാണ്?
0: രമ്യ. രമ്യ, ഓക്കെ. അതെ, റേഡിയോ, റേഡിയോയുടെ സൗണ്ട്, റേഡിയോ അടുത്താണോ ഇരിക്കണേ? അല്ല, ഒരു ചെറിയൊരു എക്കോ കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചേ,
2: എക്കോ അടിക്കുന്നുണ്ട്.
0: അതെയല്ലേ, ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ? ഓ, ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ അകത്തിരിക്കുന്നോണ്ട് അറിയുന്നില്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മഴ ഉണ്ടോ എന്ന് അറിയില്ല.
3: പെയ്യുന്നുണ്ടാവും.
0: നല്ല മഴയാണോ? കാറ്റും? ആ, മഴ പെയ്യുമ്പോ കാറ്റടിക്കുന്ന എനിക്ക് പേടിയാ. എനിക്ക് മറിഞ്ഞു വീഴുന്നുള്ള പേടിയാണ്.
2: ഇടി വെട്ടുന്നത്?
0: ആ, അതെ അതെ അതെ. മഴ നല്ലതാ, പക്ഷെ മഴയുടെ കൂടെ വരുന്ന ആൾക്കാരൊന്നും ഇഷ്ടമല്ല.
2: കാറ്റ്
0: അതെ, മഴ മാത്രം വേണമെങ്കിൽ വന്നോട്ടെ.
2: അതെ, ചായയൊക്കെ കുടിച്ചോ?
0: ഭക്ഷണമൊക്കെ കഴിച്ചു?
2: കഴിച്ചു. നമുക്കെന്നാ ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം ഇതാണ്, ഒരു ചെറിയൊരു വാക്ക് നമ്മൾ തരും.
0: അതെ, ഒരു ചെറിയ വാക്ക്. ആ വാക്ക് വെച്ചിൽ ആ വാക്കിൽ തുടങ്ങുന്ന ഒരു മൂന്നോ നാലോ പാട്ടുകൾ,
2: അതാണ് നമ്മുടെ ചോദ്യം. ഒരു ചോദിക്കട്ടെ. നമ്മുടെ ചോദ്യം ഇതാണ്, ചിരി ചിരി വെച്ചിട്ടുള്ള പാട്ടുകളാണ് നമുക്ക് വേണ്ടത്.
0: ഒരു മൂന്ന് പാട്ട് മതി.
2: മൂന്നേയും മൂന്ന് പാട്ട്.
0: ആ, ഞങ്ങൾ പ്രതീക്ഷിച്ചു ആദ്യത്തെ പാട്ട് ഇതായിരിക്കും. പഴയ പാട്ടൊക്കെ പറയാട്ടോ.
2: പഴയ പാട്ട്. നൂറ് പേര് വരുമെന്നോ ആയിരം പേര് വരുമെന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു പാട്ടൊക്കെ ഉണ്ട്.
0: കിട്ടിയില്ല?
2: കിട്ടിയില്ല.
0: ചക്കരമുത്ത് സിനിമയിലോ ആണോ ഒരു പാട്ടുള്ളത്? അല്ലേ, അതിലാണോ? റൺവേയിലാണോ എനിക്ക് സംശയം.
2: ചക്രമുത്തിലല്ല.
0: അല്ല, ചക്രമുത്തിലല്ല,
2: റൺവേ ആയിരിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞ പാട്ട്
0: നമുക്ക് ഇന്ന് കുറച്ചും ഒരു പാട്ട്. ആ, അതെ അതെ അതെ, സിനിമ ഞങ്ങൾക്ക് നോക്കിട്ട് വേണം.
2: അതെ,
0: കൂടെ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ.
2: അതെ, ആ പാട്ട്.
0: അതെ, പിന്നെ പുതിയൊരു സിനിമയിലുണ്ട്, ഞങ്ങൾ കുറച്ചും ഒരു പാട്ട് പ്ലേ ചെയ്തിരുന്നു, സർവം മായല്. ഓമൽചിരി
2: ഒന്നുകൂടെ.
0: ചിരിമണി മുല്ലേ ചിത്തിരമുല്ലേ അങ്ങനത്തെ പാട്ടില്ലേ, അത് ആ സിനിമ ഏതാന്ന് മറന്നുപോയി. അതെ, ആണെന്ന് തോന്നുന്നു. ചിരിമണി മുല്ലേ ചിത്തിരമുല്ലേ, രസമായിരുന്നില്ല? എന്തായാലും കുറച്ചൊന്ന് ആലോചിച്ചില്ലേ, നമ്മൾ ആലോചിക്കാതെ കിടന്നെ.
2: താമര വെച്ചിട്ട് മൂന്ന് പാട്ട് പാടൂ നോക്കട്ടെ.
0: അതുകൊണ്ടല്ലേ, എന്തായാലും മഴയുടെ ശബ്ദം നമുക്ക് നല്ലോണം കേൾക്കാല്ലേ അവിടെ.
2: അപ്പൊ വിളിച്ചാൽ
0: മഴയത്തൊക്കെ സേഫ് ആയിട്ട് ഇരിക്കട്ടോ. മഴയത്ത് എല്ലാവരും, നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും മഴയത്ത് അല്ലെ, മഴയും കാര്യം എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ അതിനിപ്പോ റേഡിയോ കേട്ടോണ്ടിരുന്നോളൂ. ഇതാ നല്ല പാട്ടുകൾ വരുന്നുണ്ട്, പുറകിൽ വാർത്ത വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും വാർത്ത കഴിയുമ്പോ.
2: ഓക്കെ
0: ഓക്കെ,
2: താങ്ക് യു. രണ്ട് പാട്ട് പാടി.
0: അതെ, രണ്ട് പാട്ട് പാടി. നമുക്ക് എന്താ പറയാ, നമുക്ക് ഓൺ എയറിൽ നല്ലൊരു പാട്ട് കഴിഞ്ഞിട്ട് വാർത്തയിലേക്ക് പോകേണ്ടി വരും.
2: യെസ്. സോ സ്റ്റേ ട്യൂൺ വിത്ത്
0: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം യു സീക്ക്.
2: യെസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. ഓൺ ദ ഗോ തിരിച്ച് നമുക്ക് വീണ്ടും വരാം 7:35. ഇപ്പോ സമയം 7 മണി കഴിഞ്ഞ് 24:38 ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

നിങ്ങൾ ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ DK ശിവകുമാർ

0: മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ഓഫ് നേപ്പാൾ അധ്യക്ഷൻ റാബി ലാമിച്ചാനെയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം എന്ന നയത്തിന് കീഴിലെ സുപ്രധാന പങ്കാളിയാണ് നേപ്പാൾ എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമൃദ്ധവും പങ്കാളിത്തത്തിൽ അധിഷ്ഠിതവുമായ ഒരു ഭാവിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രീ ലാമിച്ചാനെയുടെ താൽപര്യത്തെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധന വില സ്ഥിരതപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിൽ ഏകദേശം 77 ലക്ഷം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ETF price for the airline carriers who want to participate in this, unko ek stable ETF price abhi current crisis ke dauran milega. Isse hamare entire aviation sector mein kareeb 70 lakh se adhik jo jobs hain jinke upar impact padna aarambh hone laga tha because of the stress in the sector, wo isse significantly mitigate hoga.
0: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സർക്കാരുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. വായുമലിനീകരണം കുറയ്ക്കുന്നതിനും സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഒഡീഷയിലെ രാമേശ്വരം മുതൽ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടി രൂപയിലധികം ചെലവിലാണ് പാത നിർമ്മിക്കുക. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. സിവിലിയൻ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് കുവൈത്ത് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യം നടപടിയെടുത്തതാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കിയത്. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. കർണാടക മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ DK ശിവകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ അറിയിച്ചു. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് അധിക നികുതി നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണിത്. എന്നാൽ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ഉഭയകക്ഷി വ്യാപാര കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകളും ഇതിനൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ചില പ്രത്യേക ഉൽപ്പന്നങ്ങളെയും വസ്ത്രങ്ങളെയും ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ 99% നടപടികളും അന്തിമഘട്ടത്തിലെന്ന് ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ. ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഇരുപക്ഷവും സജീവമായി നടത്തിവരികയാണെന്നും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി എലോയിന റോഡ്രിഗസ് ഗോമസ് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വെനസ്വേല പ്രസിഡന്റ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ വെനസ്വേല സഹകരണം, ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR

0: ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യമേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി രണ്ടാം റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ കപൂർ ഋത്വക ഗെട്ടെ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. എന്നാൽ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം മത്സരത്തിൽ നിന്ന് പിന്മാറി. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കം.

0: സൈരാജ് രംഗി റെഡ്ഡിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം മത്സരത്തിൽ നിന്ന് പിന്മാറി. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോളതലത്തിലെ മികച്ച തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് രീതികൾ ക്രോഡീകരിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
1: മാധ്യമ പ്രചാരണങ്ങളിലെ വ്യാജവാർത്തകൾ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡീപ് ഫേക്കുകൾ, സുതാര്യമല്ലാത്ത ഡിജിറ്റൽ രാഷ്ട്രീയ പരസ്യങ്ങൾ, പ്ലാറ്റ്ഫോം ഗവേണൻസ് തുടങ്ങിയ പ്രധാന വെല്ലുവിളികളെക്കുറിച്ചാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ, വിദഗ്ധർ, ഗവേഷകർ, ഇലക്ടറൽ ലിറ്ററസി ക്ലബ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 480 പ്രതിനിധികൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. 100 കോടിയിലധികം വരുന്ന വോട്ടർമാരുമായി തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്തുതല ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിരുന്നു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് ബി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും നടന്നു. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിൽ ഇന്ന് രാവിലെ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. 40-ലധികം പേരെ രക്ഷപ്പെടുത്തി. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ തീവ്ര ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പുലരുന്നു. പുറത്താക്കപ്പെട്ട ടി എം സി എം എൽ എ ഋതബ്രത ബാനർജി 58 നിയമസഭാംഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ ബി ജെ പി ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. Everybody listen to Samba Bamba Rumba Tumba.

0: അങ്ങനെ വാർത്തയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും
1: വാർത്ത കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. പക്ഷെ കുറച്ച് സമയം കൂടെ നമ്മൾ ഓണ്ടപ്പോള്ളൂ. അതുകൊണ്ട് പക്ഷെ പരിപാടികൾ തീരുന്നില്ല. ബാക്ക് ടു ബാക്ക് സോങ്സ് വരുന്നുണ്ട്, എന്താ പറയാ, പുതിയ പാട്ടുകളൊക്കെ വരുന്നുണ്ട്, വരുന്നുണ്ട്,
0: കിടിലം കിടിലം പാട്ടുകളൊക്കെ കേൾക്കാം. നമ്മളിപ്പോ വിശേഷങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു.
1: നമ്മളെ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു സൈക്കിള് മാത്രമല്ല ഇന്റർനാഷണൽ സൈക്കിൾ ഡേ മാത്രമല്ല ഇന്ന് നാഷണൽ എഗ് ഡേ കൂടിയാണ്.
0: മുട്ട ദിനം,
1: ഒന്ന് ഇന്റർനാഷണൽ ആണെങ്കിൽ ഒന്ന് നാഷണൽ ആണ്. എഗ് ഡേ ആണ്. എഗ് ഡേ, എഗ്ഗിനെ കുറിച്ച് പറയാനാണെങ്കിൽ എഗ്
0: ഒരുപാട്
1: ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഇല്ല. എഗ്ഗിനെ നമ്മൾ പറയുന്ന എന്താ പറയാ, പ്രോട്ടീൻ ശക്തി കേന്ദ്രം അല്ലേ?
0: അതെ,
1: അങ്ങനെ നമുക്ക് മലയാളത്തിൽ അങ്ങനെ പറയാം.
0: ഒരു ഒരു പ്രോട്ടീൻ ആണ്,
1: അത്രയും പ്രോട്ടീൻ ഉണ്ട്. പിന്നെ വൈറ്റമിൻസ് ഒരുപാടുണ്ട്,
0: അമിനോ ആസിഡ് ഉണ്ട്,
1: ഒത്തിരി ഉണ്ട്. പിന്നെ നമ്മൾ ഈ പൊതുവെ എന്താ പറയാ, ജിമ്മിൽ പോകുന്നവരൊക്കെ ഒരു ദിവസം ചിരിച്ചത്,
0: ഞാൻ
1: ചെറുതായിട്ട് ജിമ്മിൽ പോവാറുണ്ടെന്നല്ലേ.
0: അല്ല, ഞാനാടാ,
1: ജിമ്മിൽ പോകുന്നവർക്ക് മാത്രമേ മുട്ട കഴിക്കാവൂ അങ്ങനെയൊന്നുമില്ല. എന്താ പറയാ, അല്ലാത്തവർക്കും നമുക്ക് എന്താ പറയാ, അപ്പൊ ഡോക്ടേഴ്സ് പറയുന്നത് എഗ്ഗിന്റെ യോക്ക് ഉണ്ടല്ലോ, എഗ്ഗിന്റെ ആ മഞ്ഞക്കരും അത് ഒരെണ്ണത്തിന്റെ കഴിച്ചാൽ മതി. കാരണം കൊളസ്ട്രോളിലേക്കുള്ള റിസ്കിലേക്കൊക്കെ പോകണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ എഗ് വൈറ്റ് നമുക്ക് രണ്ടോ മൂന്നോ ഒക്കെ കഴിക്കാന്നാണ് പറയുന്നത്. മൂന്നെണ്ണം, മൂന്ന് എഗ്ഗിന്റെ വൈറ്റൊക്കെ നിർബന്ധമായും കഴിച്ചിരിക്കണം എന്ന് വരെ നമ്മുടെ ചില എന്താ പറയാ യൂട്യൂബ് ചാനൽസിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്.
0: ഹെൽത്തി ആയിട്ടിരിക്കും,
1: ഹെൽത്തി ആയിട്ടിരിക്കും എന്നാണ് പറയുന്നത്.
0: അതുപോലെ മുട്ടയ്ക്ക് തന്നെ എന്തോരം വെറൈറ്റീസാ, ബുൾ ഫ്രൈ മോഡല്, സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ട്,
1: ലാലട്ടൻ സ്പെഷ്യൽ, ലാലട്ടൻ ഇറക്കിയ റെസിപ്പി ഉണ്ടല്ലോ, അങ്ങനെ ഒത്തിരി. കുട്ടികൾ ഇങ്ങനെ കഴിക്കില്ല, ബോയിൽഡ് എഗ് കഴിക്കില്ല എന്നാണെങ്കിൽ പല രീതിയിലായിട്ട്

0: നമുക്ക് എഗ്ഗ് കുട്ടികളിലേക്ക് എത്തിക്കാം. പിന്നെ ബേക്ക്ഡ് ഐറ്റംസിലെല്ലാം എഗ്ഗുണ്ട്, പക്ഷെ അങ്ങനെ ബേക്ക് ചെയ്ത് ആ എഗ്ഗ് ഒളിച്ചെന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. അതൊരു അൺഹെൽത്തി ഫോമിലേക്ക് പോകും, കാരണം അതിൽ ഒത്തിരി മൈദയും ഒത്തിരി ഷുഗറും ഡാൽഡയും സൺഫ്ലവർ ഓയിലും ഒക്കെ ചേരുമ്പോഴേക്കും അത് വേറൊരു ഫോമിലേക്ക് പോകും. അതെ, ഞങ്ങള് കേക്ക് കഴിക്കുന്നുണ്ടല്ലോ, ഞങ്ങള് മൈദയുടെ വിഭവങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ എഗ്ഗ് ഒളിച്ചെല്ലുന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് പോരാ, അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്.
1: ഞങ്ങൾ ഉദ്ദേശിച്ചത് വേറെയാണ്,
0: എഗ്ഗ് ആസ് സച്ച് കഴിക്കണം.
1: ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു റെസിപ്പി എന്താ?
0: റെസിപ്പിയോ എഗ്ഗിന്റെയോ? എഗ്ഗിന്റെ കറി തന്നെ.
1: മുട്ടക്കറിയാണ്
0: അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന, നമ്മള് സാധാരണ നമ്മൾ അപ്പവും മുട്ടക്കറിയും ഇടിയപ്പവും മുട്ടക്കറിയും അങ്ങനെ കറി ആയിട്ട് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ. അല്ലെങ്കിൽ പിന്നെ നമ്മള് ചുമ്മാ തട്ടിക്കൂട്ടിട്ട് എന്താ പറയാ മുട്ട വറുത്തത് നമ്മള് ലഞ്ചിനൊക്കെ ഓഫീസിലൊക്കെ കൊണ്ടുപോകുന്ന അതാണ്, എന്താ പറയാ അതാകുമ്പോ ഒട്ടും അതിന്റെ പോഷകാംശം പോവാതെ.
1: ശരിക്കും
0: ഏറ്റവും ഭംഗിയായിട്ട് എന്ന് വെച്ചാൽ ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. മുട്ടയുടെ വേറെ കുറച്ച് ഗുണങ്ങളും കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ,
1: തലച്ചോറിന് നല്ലതാണ്, തലച്ചോറിന്റെ ആരോഗ്യത്തിന്, കാഴ്ചക്ക് വേണ്ടിയിട്ട് നല്ലതാണ്.
0: വൈറ്റമിൻസ് ഒത്തിരി ഉണ്ട്,
1: അതെ,
0: പ്രോട്ടീൻ ഒത്തിരി ഉണ്ട്.
1: അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും
0: അതെ, കുട്ടികൾക്ക് ഈ ഓടിച്ചാടി കളിക്കുന്ന കുട്ടികളാകുമ്പോഴല്ലോ, ഹൈലി എനർജറ്റിക് ആയ കുട്ടികളാകുമ്പോ അവർക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് മുട്ട വരെയൊക്കെ കഴിക്കാം എന്നാണ് പറയുന്നത്.
1: അപ്പൊ അങ്ങനെ
0: മുട്ടയുടെ പോഷക മൂല്യം, മുട്ടയുടെ വൈവിധ്യം, അതിന്റെ പാചക പ്രാധാന്യം ഇതൊക്കെ എടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്
1: ഇന്നത്തെ ദിവസം
0: June 3. അപ്പൊ ബൈസിക്കിൾ ഡേ മാത്രമല്ല, എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ദേശീയ മുട്ട ദിനമാണ്. മുട്ട കഴിക്കാൻ മടിയുള്ള കുട്ടികളോ മുതിർന്നവരാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് നല്ലൊരു ദിവസമാണ് അല്ലേ മുട്ട കഴിക്കാൻ തുടങ്ങാൻ?
1: അതെ, മുട്ട കഴിച്ച് തുടങ്ങാൻ പറ്റിയൊരു ദിവസം,
0: പറ്റിയൊരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പൊ അങ്ങനെ മുട്ടയെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നപ്പോ നമുക്ക് ഒന്ന് വെള്ളം കുടിച്ചിട്ട് വരാം.
1: അതെ, നല്ലൊരു പാട്ടിന്റെ
0: ഗ്യാസിൽ ഞങ്ങൾ ഒന്ന് വെള്ളം കുടിച്ചിട്ട് വരാം.
1: പൊക്കിടില്ല, പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം,
0: പെട്ടെന്ന് തിരിച്ചു വരാം. ഓൺ ദ ഗോ ഡ്രൈവ് ടെൻ മ്യൂസിക്.

0: ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned. വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 12 സെക്കൻഡും ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ നമ്മുടെ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയം. എനിക്കും സാന്ദ്രയ്ക്കും വീട്ടിൽ പോകാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ പോകുന്നില്ല, ഞങ്ങളിവിടെ ഉണ്ടാവും. പക്ഷെ ഡ്രൈവ് ടൈം മ്യൂസിക് കഴിയാറായി എങ്കിലും കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. സൈക്കിളിനെ കുറിച്ചും എഗ്ഗിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ പെട്ടെന്നേ ഈ ഡ്രസ്സ് കണ്ടപ്പോഴേ നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല കളറും.
1: അമ്മ തയ്ച്ചതാ.
0: അത് ശരി, അമ്മ കേൾക്കുന്നുണ്ടാവും. അതെയോ,
1: അമ്മയുടെ
0: തയ്ക്കും. അപ്പോ തയ്ച്ചത് മനോഹരമായിട്ട് എന്റെ കളറും ഒക്കെ നന്നായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തയ്ക്കുന്ന നമ്മളുടെ ചുറ്റുമുള്ള തയ്ക്കുന്ന ടെയിലേഴ്സ് സുഹൃത്തുക്കളുടെ ദിനം കൂടിയാണെന്ന് അതുകൂടെ നമ്മൾ പറയണ്ടേ.
1: അതാണ് കുറെ നേരമായിട്ട് ഉടുപ്പിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. നോട്ട് ചെയ്തിട്ടാണ്,
0: നാഷണൽ ടെയിലേഴ്സ് ഡേ ആണ്. പക്ഷെ June 3 ഡേറ്റ് അല്ല, ജൂണിലെ ആദ്യത്തെ ബുധനാഴ്ച. ജൂണിലെ ആദ്യത്തെ ബുധനാഴ്ച ആണല്ലോ ഇത്. സ്കൂളൊക്കെ തുറന്ന ആദ്യത്തെ ബുധനാഴ്ച ആയ ഇന്ന് നമ്മൾ നാഷണൽ ടെയിലേഴ്സ് ഡേ കൂടിയാണ്. നമുക്കൊക്കെ വസ്ത്രങ്ങളുടെ ഭംഗിയായി തയ്ച്ചു തരുന്ന ടെയിലേഴ്സിന്റെ ഡേ കൂടിയാണെന്ന്. അതെ, എല്ലാവരും അറിയുന്നുണ്ടോ? ഇതൊക്കെ എത്ര പേർക്ക് അറിയാന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കണ്ടേ.
1: തീർച്ചയായിട്ടും
0: അങ്ങനെ ഒരു വിശേഷം കൂടി ഇന്നുണ്ട്. പിന്നെയും ഇന്ന് കുറച്ച് വേറെയും കുറച്ച് പ്രത്യേകതകൾ കൂടെ ഉള്ള ഒരു ദിവസമാണ്. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയം നമ്മുടെ കയ്യിലില്ല.
1: ഗ്ലോബൽ റണ്ണിംഗ് ഡേ ആണ്.
0: ഒന്ന് ഓടിച്ച്

0: ഓടിച്ചിട്ട് ഓട്ട പ്രദക്ഷിണം പോലെ പറയാനാണെങ്കിൽ ഗ്ലോബൽ റണ്ണിംഗ് ഡേ ആണ് അല്ലേ.
1: അതെ,
0: ഓടുന്ന അല്ലേ, ഓടുന്ന
1: ബൈസിക്കലിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ
0: എനിക്ക് ഇഷ്ടട്ടോ ഓടുന്നത്. ഇഷ്ടം ചാടുന്നതൊക്കെ
1: എന്നെ പട്ടി കടിക്കാൻ ഓടിച്ചാലാണ് ഞാൻ ഓടുക, അല്ലാതെ എനിക്ക് ഓടാനോ വയ്യ.
0: പട്ടി കടിക്കാൻ ഓടിച്ചിട്ടാ പോലും ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് ഓടുള്ളൂ അല്ലേ.
1: അതെ, ഓടണോ നിക്കണം,
0: ഓടണോ അതുപോലെ നിക്കണോ.
1: അതെ,
0: അതുപോലെ എന്താ വേറെ പറയാനാണെങ്കിൽ ചോക്ലേറ്റ് മെക്രോൺസ് ഡേ ആണെന്ന്.
1: ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന,
0: അതുപോലെ ഉണ്ടല്ലോ ഈ ബേക്കറി പലഹാരങ്ങൾക്ക് പലതിനും ഓരോന്നിനും ഓരോ ഡേ ഉണ്ട്. ചിലപ്പോ ബ്രൗണി ഡേ,
1: അങ്ങനെ
0: പല പല
1: പല പല ഡേയ്സ് ഉണ്ട്.
0: പിസ ഡേ, പല പല ഡേ ഉണ്ട്.
1: പിന്നെ അതുപോലെ റെപ്പലന്റ് അവയർനെസ് ഡേ ആണ്,
0: ഡേ ആണ്.
1: അതുപോലെ നാഷണൽ സിം ഡേ ആണ് ഇന്ന്.
0: ലവ് കോൺക്വേഴ്സ് ഓൾ ഡേ, അങ്ങനെ ഒരു ഡേ കൂടിയാണ്. ഇതെല്ലാം തേർഡ് ജൂണിന്റെ പ്രത്യേകതകൾ.
1: ദിവസത്തിന് എന്തോരം പ്രത്യേകതകളാണല്ലേ,
0: ഒരുപാട്.
1: രാവിലെ എഴുന്നേറ്റപ്പോ ആരെങ്കിലും ഇതിനെ പറ്റിയൊക്കെ ചിന്തിച്ചോ?
0: ഇവിടെ ഈ അഞ്ചു മണിക്ക് ശേഷം സ്വാതന്ത്ര്യം വന്നിട്ടല്ലേ ഇതൊക്കെ
1: പറഞ്ഞായിരിക്കും
0: നമ്മൾ വിചാരിക്കുന്നത്.
1: അടുത്ത പ്രാവശ്യം ഞങ്ങൾ വരുമ്പോ ചോദിക്കും, ഇന്നലെ ഞങ്ങൾ എന്താ പറഞ്ഞു തന്നേന്ന്.
0: ചിലപ്പോ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നതായിരിക്കും, ചിലപ്പോ ഇതിനെ കുറിച്ചൊക്കെ ഒത്തിരി ആധികാരികമായിട്ട് അറിയുന്ന ശ്രോതാക്കൾ കേട്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതറിയാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് പോയിന്റ്സ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോയതേ ഉള്ളൂ. പക്ഷെ നമ്മൾ സൈക്കിളിനെ കുറിച്ചും എഗ്ഗിനെ കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായിട്ട് ഒത്തിരി ഒത്തിരി
1: സംസാരിച്ചിട്ടുണ്ട്.
0: ഇനിയിപ്പോ അധികം സംസാരിച്ചിരിക്കാനുള്ള സമയം കയ്യിലില്ല.
1: നല്ലൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: cool.
1: യെസ് അങ്ങനെ കൂളായിട്ട് നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്.
2: ചെറിയൊരു സങ്കടമുണ്ട് അല്ലെ, പെട്ടെന്ന് 8 മണിയായി പോയോ?
1: അതെ, ചെറിയൊരു വേദനയോടെ
2: കൊണ്ടിരിക്കുകയാണ്. 59 മിനിറ്റും 19 സെക്കൻഡുമായി.
1: യെസ്
2: 8 മണിയാവാണ്. ഇനിയിപ്പോ വാർത്ത വരുന്നുണ്ട്, പുറകെ ബാക്ക് ടു ബാക്ക് സോങ്സ് വരുന്നുണ്ട്, അതിനുശേഷം പുതിയ പാട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കുക. ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യുകയാണ്, വിഷ്ണുപ്രിയയും
1: സാന്ദ്രയും.
2: അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി അല്ലെ,
1: ശുഭ ഉറക്കം ആഘോഷിച്ചുകൊണ്ട്,
2: ആശംസിച്ചുകൊണ്ട്. സോറി, മഴയൊക്കെ ആയിട്ട് അല്ലെ, മഴയൊക്കെ ആയിട്ട് ഉറങ്ങാനൊക്കെ സുഖമായിരിക്കും. മഴയത്തെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക,
1: സന്തോഷമായിട്ടിരിക്കുക.
2: ടാറ്റാ, ബൈ ബൈ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 MHz, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം

0: ത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പ്രവർത്തന രീതികളും ബിസിനസ് മാതൃകയും പഠിപ്പിക്കുന്നതിനായി ആന്ധ്രാപ്രദേശ് സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്നുള്ള 4 പ്രതിനിധി സംഘം സപ്ലൈകോ സന്ദർശിച്ചു. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2 റൌണ്ടിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യൻ വിമാനക്കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 1,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധനവില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും

0: പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി V.D. സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി C.P. ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ജനജീവിതത്തിന് വലിയ ഭീഷണിയുയർത്തുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ അടിയന്തര നടപടികളുമായി വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ MLA മാരുടെ യോഗം ചേർന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

മ്യൂസിക്കലി യോഴ്സ് FM Rainbow 107.5. Stay tuned.

സൂപ്പർ ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59:35. അല്പസമയത്തിനകം കേൾക്കാം ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.